0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: हेलो
4: राजेश, ഇത് പോലീസ് സ്റ്റേഷൻ നിന്നാ വിളിക്കുന്നത്.
3: വീണ്ടും
4: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
5: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
3: സാർ, ഇത്രയും രൂപ.
5: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
3: 2 ലക്ഷം
6: എന്തു പറ്റി അച്ഛാ?
3: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
4: അയ്യോ,
6: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
3: തട്ടിപ്പോ?
6: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
3: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: സ്മൃതിമന്ദിരത്തിൽ ഇനി യൂസഫലി കേച്ചേരി വരികളെഴുതി, MS ബാബുരാജ് സംഗീതം നൽകിയ ഗാനം, ചിത്രം ദ്വീപ്.

0: ആകാശവാണി സമയം 8:45.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗ വ്യായാമത്തിന്റെ പ്രത്യേകതകൾ. ഇതേക്കുറിച്ച് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ സംസാരിക്കുന്നു.
3: യോഗാസനങ്ങൾ ഒരു വ്യായാമ പദ്ധതിയാണ്, അതോടൊപ്പം ഒരു ജീവിതചര്യ ആയും കണക്കാക്കണം. യോഗ വളരെ ലഘുവും ലളിതവുമാണ്. സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധന്മാർക്ക് വരെ യോഗയിൽ ഏർപ്പെടാം. രോഗശയ്യയിലാകുമ്പോൾ പോലും ചില യോഗാരീതികൾ പരിശീലിക്കാൻ കഴിയും. യോഗയിലൂടെ പ്രാണവായുവിന്റെ ശക്തി രക്തത്തിൽ പ്രവഹിക്കും. അത് ശരീരത്തിന് ഉണർവും ഉന്മേഷവും ഉണ്ടാക്കും. എന്നാൽ മറ്റു കളികളിലും വ്യായാമങ്ങളിലും മാംസപേശികളുടെ അമിത സങ്കോച വികാസത്താൽ ഹൃദയത്തുടിപ്പ് വളരെ വേഗത്തിലാകും. അങ്ങനെ ശരീരത്തിന് കിതപ്പ് അനുഭവപ്പെടും, രക്തസമ്മർദ്ദം വർദ്ധിക്കും. യോഗയിലെ പ്രാണായാമം വഴി കൂടുതൽ ഓക്സിജൻ രക്തത്തിൽ ലയിക്കുന്നതുകൊണ്ട് വിഷാംശങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടാനുള്ള അവസരം കുറയും. രക്തത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടും. ആഹാര നിയന്ത്രണത്തോടെയുള്ള യോഗ പ്രാണായാമ പരിശീലനം രക്തധമനികളിലൂടെയുള്ള രക്തഓട്ടം ക്രമപ്പെടുന്നതുകൊണ്ട് ഹൃദയത്തിന് സമ്മർദ്ദം കൂടാതെ രക്തത്തിനെ ധമനികളിലൂടെ പ്രവഹിപ്പിക്കാൻ കഴിയും. ചെറുപ്പത്തിൽ പലരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് പല കളികളിലും ഏർപ്പെടാറുണ്ട്. പ്രായമാകുമ്പോൾ പലർക്കും ഇത് തുടരാൻ കഴിഞ്ഞെന്ന് വരില്ല. കൂടാതെ പല കളികളിലും ശരീരത്തിന് പരിക്കുകളും ഉണ്ടാകാറുള്ളത് നിത്യേന നമ്മൾ പത്രദൃശ്യമാധ്യമങ്ങളിൽ കൂടി അറിയുന്നതാണല്ലോ. യോഗ വ്യായാമം ഏത് പ്രായക്കാർക്കും പരിശീലിക്കാം. മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാതെ അവരവരുടെ ശരീരശേഷി അനുസരിച്ച് ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്ത് പരിശീലിക്കണം. അതിനനുസരിച്ച് യോഗാസനങ്ങൾ നിരവധിയാണ്. അതിലെ എല്ലാം ഒരാൾക്ക് ശരിയാകണമെന്നില്ല. ഉദാഹരണത്തിന്, പത്മാസനം ചെയ്യാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നാൽ യോഗയിലെ പ്രാണായാമം പ്രധാനമാണ്. അത് ചെയ്യാൻ കുറച്ചു നേരം സ്ഥിരമായും സുഖമായും ഇരിക്കേണ്ടതുകൊണ്ട് ഇരുന്നു കൊണ്ടുള്ള ഏതെങ്കിലും ഒരു ആസനം സ്ഥിരമായി പരിശീലിക്കണം. തുടക്കത്തിൽ അല്പം പേശിവേദന ഉണ്ടാകുമെങ്കിലും നിരന്തരം പരിശീലിക്കുമ്പോൾ സുഖാവസ്ഥയിലെത്തും. പരിശീലന സമയം അല്പാൽപം കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയാകും. മറ്റ് വ്യായാമങ്ങളിൽ നിന്നും പ്രധാനമായും യോഗയെ വേർതിരിക്കുന്നത് ഇരുന്നും നിന്നും കമിഴ്ന്നുകിടന്നും നിവർന്നുകിടന്നും ചെയ്യാവുന്ന യോഗാസനങ്ങളുണ്ട്. ഇത് യോഗയുടെ മാത്രം പ്രത്യേകതയാണ്. ഇതിൽ നിന്നും ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ശരീരപ്രകൃതിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. മനുഷ്യരെല്ലാം വ്യത്യസ്തരാണെന്ന ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് ലളിതമായ ആസനങ്ങളിൽ തുടങ്ങി നിരന്തരം വാശിയോടെ പരിശീലിച്ചാൽ ആരോഗ്യമുള്ള ശരീരത്തിന് ഉടമയാകാം. അതോടൊപ്പം യോഗാദർശനങ്ങൾ ഒരു ഉത്തമ പൗരനായി മാറാനും സഹായിക്കും.
2: ഇന്നീ പരിപാടിയിൽ യോഗ വ്യായാമത്തിന്റെ പ്രത്യേകതകൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC കൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം.

0: കമ്മീഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നരിവേട്ട എന്ന ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാമും സിത്താര കൃഷ്ണകുമാറും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: പ്രവർത്തിപ്പിക്കാൻ സൗകര്യവും ശാന്തവുമായ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി വൈദ്യുതിയെയാണ് ആദ്യകാലങ്ങളിൽ ആശ്രയിച്ചിരുന്നത്. ഒറ്റ ചാർജിങ്ങിൽ കിട്ടാവുന്ന യാത്രാദൂരത്തിന്റെ പരിധി അഥവാ റേഞ്ചിലെ കുറവ് ഇലക്ട്രിക് വെഹിക്കിളിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ലോകം വിമുഖത കാട്ടാനിടവരുത്തി. ഐ സി എഞ്ചിനുകളുടെ ആവിർഭാവം ആ ന്യൂനതയെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചു.
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ബിപിൻ അശോകിന്റെ സംഗീതത്തിൽ സിദ് ശ്രീറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം അതിഭീകര കാമുകൻ.

0: സന്ദേശഗാനത്തിൽ കേൾക്കാം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്ന പ്രമേയവുമായി നാളെ അന്താരാഷ്ട്ര കുടുംബദിനം. ഹൃദയത്തിൽ നന്മയുണ്ടാകുമ്പോൾ സ്വഭാവം സുന്ദരമാകുന്നു. സ്വഭാവം മനോഹരമെങ്കിൽ വീട്ടിൽ സ്വരചേർച്ചയുണ്ടാകുന്നു. കുടുംബത്തിൽ ഐക്യമുണ്ടെങ്കിൽ രാജ്യത്ത് ക്രമസമാധാനമുണ്ടാകുന്നു. രാജ്യത്ത് ക്രമസമാധാനമുണ്ടാകുമ്പോൾ ലോകത്ത് തന്നെ സമാധാനമുണ്ടാകുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൾ കലാം 2007 യൂറോപ്യൻ യൂണിയന്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ യൂറോപ്യൻ പാർലമെന്റിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലെ ഭാഗമാണ് ഇത്. ഒരു സമൂഹത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാവണമെങ്കിൽ തുടക്കം വീടുകളിൽ നിന്നാകണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ. ഓരോ വ്യക്തിയുടെയും വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും കുടുംബം വഹിക്കുന്ന പങ്ക് നിസ്തൂലമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ ഘടനയും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളുടെ പ്രാധാന്യം, അവ നേരിടുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ 1993 May 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രമേയത്തിലൂടെ പ്രഖ്യാപിച്ചത്. തുടർന്ന് 1994 മുതൽ എല്ലാ വർഷവും May 15 ലോകമെമ്പാടും അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിച്ചു വരുന്നു. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസവും സുരക്ഷിതത്വവും സ്നേഹവും നൽകുന്ന ഇടമാണ് കുടുംബം. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ഒരേ അവസരങ്ങളോ ഒരേ സാഹചര്യങ്ങളോ ലഭിക്കുന്നില്ല. നാളെ ലോകം കുടുംബദിനം ആചരിക്കുമ്പോൾ കുടുംബങ്ങളെയും സമൂഹത്തിലെ അസമത്വങ്ങളെയും കുട്ടികളുടെ ക്ഷേമത്തെയും കുറിച്ചുള്ള ഈ വർഷത്തെ പ്രമേയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറുമ്പോഴും കുടുംബങ്ങൾക്കിടയിലെ അസമത്വം വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ കുട്ടികളാണ്. നമ്മുടെ പല കുടുംബങ്ങളിലെയും കുട്ടികൾ ഇന്നും വിളർച്ചയും പോഷകാഹാരക്കുറവും നേരിടുന്നുണ്ട്. കുടുംബത്തിലെ സാമ്പത്തിക അസമത്വം കുട്ടികളുടെ ശാരീരിക വളർച്ചയെ തന്നെ മുരടിപ്പിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക ചരിത്രം പരിശോധിച്ചാൽ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്കും തുടർന്ന് ഒറ്റപ്പെട്ട കുടുംബങ്ങളിലേക്കും നാം ചുരുങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം സംസ്ഥാനത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയപ്പോൾ പിതാവോ മാതാവോ കൂടെയില്ലാതെ വളരുന്ന ഒരു തലമുറയുടെ മാനസികാവസ്ഥയെ അത് മോശമായി ബാധിച്ചു എന്നത് ഏറെ ചിന്തിക്കേണ്ട വിഷയമാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ പലയിടങ്ങളിലും വീടിനുള്ളിലെ വിഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ പോലും ഇന്നും ആൺപെൺ വിവേചനം നിലനിൽക്കുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. ലയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലെ സോഷ്യോളജി വിഭാഗം മേധാവി ഡോക്ടർ നിഷ ജോളി നെൽസൺ വാർത്താ തരംഗിണിയോട്.
1: സാമൂഹ്യ ജീവിയായ മനുഷ്യൻ തന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും ബന്ധങ്ങൾക്കും സംസ്കാരത്തിന്റെ തുടർച്ചയ്ക്കുമായി രൂപപ്പെടുത്തിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സ്ഥാപനമാണ് കുടുംബം. കുടുംബം ഒരേ സമയം സ്നേഹവും സുരക്ഷയും നൽകുന്ന ഇടവുമാണ്. അതുപോലെ സമൂഹത്തിലെ വ്യത്യാസങ്ങളും അസമത്വങ്ങളും പ്രതിഫലിക്കുന്ന ഇടവുമാണ്. നാം പരിചയിച്ചിരുന്ന ഫാമിലി ഡൈനാമിക്സ് അഥവാ കുടുംബ ബന്ധങ്ങളുടെ ചലന ശൈലി ഇന്ന് വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഈ മാറ്റങ്ങളെ ചിലർ കുടുംബ വ്യവസ്ഥിതിയുടെ അപജയമായി കാണുമ്പോൾ മറ്റു ചിലർ കാലാനുസൃതമായ സാമൂഹിക മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഏത് കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാലും കുടുംബ ബന്ധങ്ങളിലെ ആഴവും കൂട്ടായ്മയും ക്രമേണ ക്ഷയിക്കുന്നു എന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഈ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ സ്വാധീനം ഏറ്റുവാങ്ങുന്നത് വളർന്നു വരുന്ന തലമുറയാണ്. ഒരു കുട്ടിയുടെ ക്ഷേമം എന്നത് കേവലം ശാരീരിക ആരോഗ്യം മാത്രമല്ല, വിദ്യാഭ്യാസം, മാനസിക ആരോഗ്യം, ഇമോഷണൽ സെക്യൂരിറ്റി, സുരക്ഷ, സാമൂഹിക ഉൾക്കൊള്ളൽ, ആത്മവിശ്വാസം എന്നിവയെല്ലാം അതിന്റെ ഭാഗമാണ്. ഒരു കുട്ടിയുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നത് കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് മുഴുവൻ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ കുടുംബവും കുട്ടികൾക്ക് നൽകുന്ന ഭാഷ, മൂല്യങ്ങൾ, പഠന അന്തരീക്ഷം, ആത്മവിശ്വാസം, സാമൂഹിക എക്സ്പോഷർ എന്നിവ കുട്ടികളുടെ ഭാവിയെ സ്വാധീനിക്കുന്നു. അതിനാൽ കുടുംബങ്ങളിലെ അസമത്വങ്ങൾ പിന്നീട് കുട്ടികളുടെ ജീവിതാവസരങ്ങളിലെ അസമത്വങ്ങളായി മാറുന്നു. സാക്ഷരത, ആരോഗ്യം, മനുഷ്യ വികസനം എന്നീ മേഖലകളിൽ കേരളം മുന്നിലാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കുടുംബഘടനകളിലെ മാറ്റങ്ങൾ, ഡിജിറ്റൽ ജീവിതരീതി, കുടിയേറ്റം, അക്കാദമിക് സമ്മർദ്ദം എന്നിവ കുട്ടികളുടെയും യുവജനങ്ങളുടെയും മാനസിക സാമൂഹിക ജീവിതത്തെ ശക്തമായി സ്വാധീനിക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരവും സാങ്കേതികപരവുമായ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും മാനസികമായ ഒറ്റപ്പെടൽ, ബന്ധങ്ങളുടെ കുറവ്, പ്രകടന സമ്മർദ്ദം എന്നിവയും വർദ്ധിച്ചു വരുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുട്ടികളുടെ ക്ഷേമം സാമ്പത്തിക പുരോഗതിയിലോ വിദ്യാഭ്യാസ നേട്ടങ്ങളിലോ മാത്രം നിർണയിക്കപ്പെടുന്നില്ല എന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ ഗുണമേന്മ, മാനസിക പിന്തുണ, സാമൂഹിക സുരക്ഷ, സമൂഹ ബന്ധങ്ങൾ എന്നിവയും അതിൽ നിർണായക പങ്ക് വഹിക്കുന്നു.
0: സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കൊപ്പം ഇന്ന് കേരളത്തിലെ കുട്ടികൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി സ്ക്രീൻ അഡിക്ഷനും ലഹരി വിപത്തുമാണ്. മാതാപിതാക്കൾക്ക് സമയമില്ലാതാകുമ്പോൾ കുട്ടികൾ അഭയം തേടുന്നത് സൈബർ ലോകത്തോ അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന സൗഹൃദങ്ങളിലോ ആണ്. ഒപ്പം പഠനകാര്യങ്ങളിലും മറ്റും ഒന്നാമതെത്താനുള്ള പ്രഷർ, മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങൾ, ഇതെല്ലാം കുട്ടികളിൽ അമിത സമ്മർദ്ദമുണ്ടാക്കുകയും പലപ്പോഴും അവരെ ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിടുകയും ചെയ്തേക്കാം. കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ ഡിജിറ്റൽ അഡിക്ഷനും ജോലിഭാരവും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എഴുത്തുകാരനും മാനസികാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അരുൺ ബി നായർ പറയുന്നത് ശ്രദ്ധിക്കാം.
2: അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന സാഹചര്യത്തിലുള്ള കുടുംബങ്ങളാകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ആവശ്യത്തിന് സമയം ചെലവിടാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുന്നു. ഇത് അവഗണനാത്മക രക്ഷാകർത്തൃത്വം എന്ന വികലമായ ഒരു രക്ഷാകർത്തൃ രീതിക്ക് കാരണമാകുന്നു. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണവും സാമീപ്യവും ലഭിക്കാതെ വരുന്ന കുട്ടികൾ സ്വാഭാവികമായും വിനോദത്തിനും സന്തോഷത്തിനും വേണ്ടി മറ്റു വഴികൾ തേടാൻ സാധ്യത കൂടുതലാണ്. അതിൽ ആദ്യത്തേത് ഡിജിറ്റൽ അടിമത്വവും രണ്ടാമത്തേത് ലഹരി അടിമത്വവുമാണ്. അമിതമായ ഡിജിറ്റൽ ഉപയോഗം മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുള്ള അനുതാപം അഥവാ എംപതി എന്ന കഴിവ് കുട്ടികൾക്ക് കുറയുന്നു. ജീവിത അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുള്ള അവസരവും അവർക്ക് നിഷേധിക്കപ്പെടുന്നു. രണ്ടാമതായി, രാത്രി വളരെ വൈകിയുള്ള ഡിജിറ്റൽ ഉപയോഗം കുട്ടികളുടെ ഉറക്കത്തിന്റെ ക്രമം തെറ്റിക്കുന്നു. 7 മണിക്കൂറെങ്കിലും തുടർച്ചയായ ഉറക്കം കിട്ടാതെ വരുന്ന സാഹചര്യം പഠനത്തെയും പെരുമാറ്റത്തെയും ദോഷകരമായി ബാധിക്കുന്നു. വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്ന ഓർമ്മകളുടെ സ്ഥാപനം അഥവാ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി നന്നായി നടക്കാതെ വരുന്നത് മൂലം പഠന പിന്നാക്കാവസ്ഥയുണ്ടാകുന്നു. നിരന്തരമായ ഉറക്കക്കുറവ്, വിഷാദരോഗം, അക്രമ സ്വഭാവം, അമിത ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കും തീവ്രമായ ഉറക്കമില്ലായ്മ പലപ്പോഴും ആത്മഹത്യാ പ്രവണതകൾക്കും വരെ കാരണമാകുന്നു. ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന ഓൺലൈൻ ഗെയിമുകളും കാർട്ടൂണുകളും റീൽസും ഷോർട്സും ഒക്കെ നിരന്തരമായി കാണുന്ന കുട്ടികളിൽ സാധാരണ ഗതിവേഗമുള്ള ഒരു സംവേദനവുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് കഴിയാതെ വരുന്നു. ഇത് ശ്രദ്ധക്കുറവിലേക്ക് വഴിതെളിക്കുന്നു. ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് തന്നെയാണ് കുട്ടികൾ ലഹരി ഉപയോഗത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. ഡാർക്ക് വെബ് പോലെയുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ വാങ്ങാനുള്ള സാധ്യതകൾ പരീക്ഷിക്കുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു. ഈ രണ്ട് വെല്ലുവിളികളെയും പ്രതിരോധിക്കാൻ ഇന്ന് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ഇടയടുപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ വഴക്കിടുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. കുട്ടികളെ കേൾക്കാൻ 1 മണിക്കൂർ സമയമെങ്കിലും മാതാപിതാക്കൾ ചെലവിടേണ്ടതും ആവശ്യമാണ്. ഈ സമയം കുട്ടികളെ ഉപദേശിക്കാനോ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഉള്ള സമയമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയമാണ്. അവർ പറയുന്ന വിഷയം ക്ഷമയോടെ അവസാനം വരെ കേട്ടതിന് ശേഷം മാത്രം അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെലുത്തുന്ന സ്വാധീനങ്ങൾ അത് എത്ര ദോഷകരമാണെങ്കിലും തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും ആരോഗ്യകരമായ വഴിയിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരാനും നമുക്ക് സാധിക്കും.
0: സർക്കാർ തലത്തിലും പ്രാദേശിക തലത്തിലും കുടുംബങ്ങളെ സഹായിക്കാനുള്ള കൂട്ടായ പരിശ്രമം ഉണ്ടായാൽ മാത്രമേ കുട്ടികളുടെ ക്ഷേമം എന്ന ലക്ഷ്യം പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയൂ. കുടുംബങ്ങളിലെ അസമത്വങ്ങൾ പരിഹരിക്കാനും കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കാനും സർക്കാർ തലത്തിൽ ഫലപ്രദമായ സംവിധാനങ്ങളുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പോക്സോ നിയമങ്ങൾ കർശനമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പഠന സഹായങ്ങളും കൗൺസിലിംഗും നൽകുന്നു. ലഹരി മാഫിയകൾക്കെതിരെ വിമുക്തി പോലുള്ള പദ്ധതികളും സജീവമാണ്. വനിതാ ശിശുവികസന വകുപ്പ് ICDS തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിതാറാണി രഞ്ജിത്ത്.
3: ഡിജിറ്റൽ യുഗത്തിൽ ഉള്ള കുടുംബങ്ങളിലെ രക്ഷകർത്താക്കളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങളെയും കുറിച്ച്

0: വനിതാ ശിശു വികസന വകുപ്പ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് മുൻപോട്ട് വന്നിട്ടുണ്ട്. വകുപ്പിന്റെ തന്നെ 1098 എന്ന ചൈൽഡ് ലൈനിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മാനസിക ശാരീരികവുമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഗൈഡൻസ് നൽകുന്നതാണ്. കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും വിളിക്കാൻ സാധിക്കുന്ന 181 എന്ന ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്. ഈ രണ്ട് നമ്പറുകളിലും കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി എല്ലാ സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതാണ്.
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങളും കരുതലും സ്നേഹവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജുവനൈൻ ജസ്റ്റിസ് ആക്ടും പോക്സോ ആക്ട്, ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട്
0: എന്നിവ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായ സഹകരണത്തോടു കൂടി നടപ്പിലാക്കുന്നുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നുണ്ട്. ICDSന്റെ നേതൃത്വത്തിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ, ICDS സൂപ്പർവൈസർ, അംഗൻവാടി വർക്കർ, അംഗൻവാടി ഹെൽപ്പർ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗൻവാടികളിലൂടെ 6 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ക്ലബ്ബ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടും മാനസികമായ മാറ്റങ്ങളെ കുറിച്ചിട്ടും ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ പ്രവർത്തനങങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള ക്ലാസുകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ചിൽഡ്രൻസ് ക്ലബ്ബ് വഴിയും അഡോൾസന്റ് ക്ലബ്ബുകൾ വഴിയും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും സ്കൂൾ കൗൺസിലർമാർ കുട്ടികൾക്ക് വേണ്ടി ശാരീരികവും മാനസികവും സാംസ്കാരികവും വൈജ്ഞാനികപരവുമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും സഹായവും നൽകുന്നുണ്ട്.
2: വിദ്യാലയങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അദൃശ്യമായ വേർതിരിവുകൾ അനുഭവിക്കുന്നുണ്ട്. സ്കൂളിൽ എല്ലാവരും ഒരേ യൂണിഫോം ധരിക്കുന്നുണ്ടെങ്കിലും വില കൂടിയ ലഞ്ച് ബോക്സുകളും വാട്ടർ ബോട്ടിലുകളും ബ്രാൻഡഡ് സ്കൂൾ ബാഗുകളും എന്തിന് കൊണ്ടുവരുന്ന ഭക്ഷണവും പോലും കാണുമ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിലെ കുട്ടികളിൽ ചിലർക്കെങ്കിലും അപകർഷതാബോധം തോന്നാം. ഓൺലൈൻ പഠനകാലം നമുക്ക് കാട്ടിത്തന്ന ഡിജിറ്റൽ അന്തരം ഇന്നും അവസാനിച്ചിട്ടില്ല. ഹൈസ്പീഡ് ഇന്റർനെറ്റും ലേറ്റസ്റ്റ് ഗാഡ്ജറ്റുകളുമുള്ള കുട്ടിയും ഒരു ചെറിയ സ്ക്രീനിൽ പാഠങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കുട്ടിയും തമ്മിൽ ആത്മവിശ്വാസത്തിലുള്ള അന്തരം നാം കാണാതെ പോകരുത്. ഈ ഡിജിറ്റൽ അസമത്വം കുട്ടികളുടെ തൊഴിൽ സാധ്യതകളെ പോലും ബാധിക്കുന്നു. കൂടാതെ ഉയർന്ന മാർക്കിനായുള്ള ഓട്ടത്തിനിടയിൽ കുട്ടികളുടെ സർഗാത്മകത നഷ്ടപ്പെടുന്നത് നാം അറിയാതെ പോകുന്നുമുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നും മലയാളം അധ്യാപികയായ സിന്ധു PK വാർത്താ തരംഗിണിയോട്.
3: മാതാപിതാക്കളുടെ ജോലി തിരക്കുകൾ, ലഹരിയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ വേർപിരിയലുകൾ തുടങ്ങിയവ കുട്ടികളുടെ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതിന്റെ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങുന്നത് ക്ലാസ് മുറികളിലാണ്. പഠന പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിൽക്കുക, അക്രമ സ്വഭാവം കാണിക്കുക, ഉൾവലിയൽ സ്വഭാവം പ്രകടിപ്പിക്കുക തുടങ്ങിയവ. ഇതിന്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ചറിഞ്ഞ് പ്രശ്ന പരിഹാരം കണ്ടെത്തി ആ കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നത് അധ്യാപകരായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഗൃഹസന്ദർശനം നടത്തി കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുക. മെച്ചപ്പെട്ട ഒരു പഠനാന്തരീക്ഷം വീടുകളിൽ ലഭിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി സ്കൂളുകളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുക. മാനസിക പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ കൗൺസിലിങ്ങുകളും ഏർപ്പെടുത്തുക. ക്ലാസ് മുറികളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ സവിശേഷമായ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്യുക. സ്കൂളുകളിൽ രക്ഷിതാക്കളുടെ യോഗങ്ങൾ വിളിച്ച് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഇതിനേക്കാൾ ഉപരിയായി അധ്യാപകരും മാതാപിതാക്കളുമായി നമ്മൾ നമ്മുടെ കുട്ടികളെ കേൾക്കാൻ ശ്രമിക്കുക.
2: കുട്ടികൾക്ക് മാതാപിതാക്കളോടും സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ടാവണം. അവർ തൊഴിലിടങ്ങളിലും വീട്ടിലും എല്ലാം അധ്വാനിക്കുന്നത് തങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിതവും നൽകാനാണെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുകയും സ്കൂളുകളിലും സമൂഹത്തിലുമെല്ലാം ഉത്തരവാദിത്വത്തോടെ പെരുമാറുവാനും നല്ല മാർഗത്തിൽ സഞ്ചരിക്കുവാനും ശീലിക്കുകയും വേണം. ജീവിതത്തിലെ സന്തോഷങ്ങൾ മക്കളുമായി പങ്കുവെക്കുന്നത് പോലെ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുകളും കുട്ടികളെ അറിയിക്കുകയും അവയെല്ലാം പരിഹരിച്ച് മുന്നേറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ അവർക്ക് അവസരം നൽകുകയും വേണം. ബുദ്ധിമുട്ടുകൾ ഒന്നും അറിയാതെ വളരുന്ന കുട്ടികളാണ് ചെറിയ പ്രശ്നങ്ങൾ പോലും അഭിമുഖീകരിക്കാനുള്ള മനോബലമില്ലാത്തവരായി മാറുന്നത്. ഒരു കുട്ടിക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവരെ മനസ്സിലാക്കാനുള്ള മനസ്സാണ്, കേൾക്കാനുള്ള സമയമാണ്, കൈപിടിച്ച് നയിക്കാനുള്ള കരുതലാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ ബഹുമാനവും സ്നേഹവും ഉണ്ടാകുമ്പോൾ കുട്ടികൾ ആത്മവിശ്വാസത്തോടെ

0: വളരും. സമൂഹത്തിൽ അസമത്വങ്ങൾ കുറയുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ ആകാശത്തോളം ഉയരും. ഭാവിയിൽ അത് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടായി മാറും. കുട്ടികൾക്ക് ഉയരങ്ങളിലേക്കും നന്മയിലേക്കും വളരാൻ വിവേചനങ്ങളില്ലാത്ത പരസ്പര സ്നേഹവും വിശ്വാസവും പുലരുന്ന സുരക്ഷിത ഇടമായി നമ്മുടെ വീടുകളെ മാറ്റാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി, സമയം 9:15.
2: ഹലോ, സന്ദേശഗാനം.

0: എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാതങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്നോതുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, വരുന്ന മെയ് 19 എൻ്റെ സുഹൃത്ത് പേരൂർക്കട സ്വദേശി നിധിൻ ശ്യാമിൻ്റെ ബർത്ത്ഡേയാണ്. നിധിൻ ഒരു KSRTC വണ്ടി പ്രേമിയും നല്ല ഫോട്ടോഗ്രാഫറുമാണ്. നിധിൻ ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്നാണ് ഞാനും നിധിൻ്റെ ഭാര്യ ജാൻവിയും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ നല്ല കണ്ടന്റ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിധിൻ്റെ അമ്മ ശ്രീദേവി ആൻറ്റിയും അച്ഛൻ ശ്യാമംഗളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. നിധിനെ വിളിച്ച് ചെറുതായി വട്ടം കറക്കണമെന്നും അവനിഷ്ടമുള്ള പാട്ട് വെച്ചു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എന്നെഴുതിയിരിക്കുന്നതാരാ നിധീഷ് കഞ്ഞിപ്പാടം. നിധിൻ കറങ്ങുമെങ്കിൽ വട്ടത്തിൽ തന്നെ നമുക്ക് കറക്കാം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ആനവണ്ടി കാമുകനായിട്ടുള്ള നിധിൻ ആണോ? നിധിൻ ശ്യാമിന് പക്ഷെ KSRTC വണ്ടികളോടുള്ള പ്രേമത്തിനെ കുറിച്ച് ലോകമെങ്ങും പ്രശസ്തമാണല്ലോ. അടുത്ത് തന്നെ സംവിധാനം നിധിൻ ശ്യാം എന്ന് നമ്മളൊരു വലിയ തിരശീലയിലൊക്കെ കാണാൻ ഇരിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആരായാലും ഇതൊക്കെ ഉള്ളതല്ലേ, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ നടക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ? ആ, ഇപ്പോ ഏറ്റവും ലാസ്റ്റ് എവിടെയാണ് കറക്കം കറങ്ങി വന്നിരിക്കുന്നത്?
1: ഇപ്പോ ലാസ്റ്റ് കറങ്ങി വന്നേക്കുന്നത് കോഴിക്കോടാണ്.
0: ജാൻവി ഉണ്ടായിരുന്നോ?
1: ജാൻവി എറണാകുളത്ത് ജോയിൻ ചെയ്തു.
0: ഓക്കെ, ഈ മെയ് 19 എന്താണ് പരിപാടി?
1: മെയ് 19 പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല.
0: ഒരു പരിപാടി വെക്കണ്ടേ, മോശമല്ലേ? അല്ലെങ്കിൽ
1: പ്രത്യേകിച്ച് പരിപാടി ഒന്നും വെക്കണ്ട എന്നാണ് കമ്മിറ്റി തീരുമാനം.
0: അത് കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെ അല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്.
1: എനിക്കറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല.
0: കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾ എന്നാൽ ദാ ഈ നിമിഷം മുതൽ തുടങ്ങുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓക്കേ, താങ്ക് യു.
0: നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ഈ ആശംസ വന്നത് കഞ്ഞിപ്പാടത്ത് നിന്നാണ്. അതെ, നിതീഷ് കുമാറിന്റെ വക ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നാണ് താങ്കൾക്ക് ഈ ആശംസ വന്നിരിക്കുന്നത്. നിതീഷ് താങ്കളെ കുറിച്ച് മാത്രമല്ല, താങ്കളുടെ അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ വലിയ സന്തോഷമായിട്ട് എഴുതിയിട്ടുണ്ട്.
1: ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനും നിതീഷും ഏകദേശം 2011 മുതലുള്ള ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പം അത്രയും വർഷത്തെ ബന്ധമുണ്ട്.
0: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ടാണ് ഇന്ന് വെക്കേണ്ടേ?
1: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിതീഷിന് എന്നൊരു പാട്ട് ഡെഡിക്കേറ്റ് ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സോങ്.
0: ഒരു പാട്ട് പറ,
1: മനസ്സിനും അറിയില്ല.
0: വി ആർ ഫ്രണ്ട്സ്.
1: യെസ്.
0: ആ സമയത്തായിരുന്നു നിങ്ങൾ കോളേജിൽ പഠിച്ചത്?
1: ഞങ്ങൾ 2011 മുതൽ 14 വരെ ആണ് ഒരുമിച്ച് പഠിച്ചത്. അതിനുശേഷം നിതീഷ് ഹൈദരാബാദേക്ക് പോയി, ഞാൻ പോണ്ടിച്ചേരിക്ക് പോയി. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവാണ്.
0: അതൊരു മൊഴിമാറ്റി വന്ന സിനിമയാണ് എന്നുണ്ടെങ്കിലും മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു അല്ലേ, ഹാപ്പി ഡേയ്സ്?
1: അതെ അതെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ തലയിലേക്ക് ഓടി വരുന്ന വളരെ ചുരുക്കം പാട്ടുകളുള്ള ഒരെണ്ണമാണ്. പിന്നെ ഞാനൊരു വേറെ റൊമാൻസ് ആണെങ്കിൽ മുസ്തഫ ആയിരിക്കും ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഞാൻ ആ പാട്ട് പറയുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്തായാലും

0: താങ്കൾ ആദ്യം പറഞ്ഞ ആ പാട്ട് വെക്കാൻ തോന്നുന്നു അല്ലേ? സിജു തുറവൂരിനാണ് മലയാളം വരികൾ എഴുതിയിരിക്കുന്നത്, അജയ് സത്യൻ പാടിയത്. സൗഹൃദം ഇങ്ങനെ ഗംഭീരമായി തുടരട്ടെ. മെയ് 19 നിതീഷ് നിതിൻ്റെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് പേരൂർക്കട ഒരു വലിയൊരു ആഘോഷം ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് താങ്കളുടെ സുഹൃത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ.
1: അതെ ശരി, താങ്ക് യു.

0: ഒന്നാം പിറന്നാളാണ് ഏപ്രിൽ 28-ന്. ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ അവൾക്ക് പിറന്നാൾ ആശംസകൾ നൽകണം. വൈകിപ്പോയല്ലോ, എന്നാലും നോക്കാം. 8-ാം ക്ലാസ് മുതൽ തുടങ്ങിയ ഞങ്ങളുടെ സുഹൃത് ബന്ധം ഇന്നും അതുപോലെ തന്നെ തുടരുന്നു. രമ്യയെപ്പറ്റി പറയുകയാണെങ്കിൽ അവളൊരു സകലകലാ വല്ലഭയാണ്. പാചകം, പച്ചക്കറി കൃഷി, മുട്ടക്കോഴി വളർത്തൽ എന്നീ മേഖലകളിൽ അവൾ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇന്ന് അരശുപറമ്പ് എന്ന ഗ്രാമത്തിലെ ഒരു കർഷക സ്ത്രീയാണവൾ. സ്വാദിഷ്ടമായ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ്സും അവൾക്കുണ്ട്. ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ 8-9 ക്ലാസ്സുകളിൽ അവളായിരുന്നു ക്ലാസ് ലീഡർ. അതിനാൽ ഇന്നും ഞങ്ങൾ അവളെ ലീഡർ രമ്യ എന്നാണ് വിളിക്കാറ്. ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ ഒരു വിദൂര ഛായയുണ്ട് എന്നൊരു അഹങ്കാരം അവൾക്കുണ്ട്. ഹലോ സന്ദേശഗാനം പരിപാടിയിൽ എന്റെ ഈ സന്ദേശം പരിഗണിക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു രാജേശ്വരി, നെടുമങ്ങാട്. രമ്യയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ രമ്യല്ലേ?
1: അതെ.
0: ലീഡർ രമ്യല്ലേ?
1: ആണല്ലോ.
0: ലീഡർ രമ്യയുടെ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമൊന്നുമില്ല.
0: കൃഷി, കേക്ക് ബിസിനസ്, ഭയങ്കര ഒരു സംരംഭകയായി മാറിയല്ലോ.
1: വിളിക്കുന്ന ആളാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല.
0: ഞാൻ കുറച്ച് വൈകിയാണെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് പിണങ്ങരുത്. ചിലപ്പോ കേട്ട പിണങ്ങും. പിണങ്ങൂലോ? ഉറപ്പ്? ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ആ നമ്പർ കണ്ടാ മനസ്സിലാവൂല.
1: ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല.
0: അതും മനസ്സിലാവൂല, കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. അതൊക്കെ പറയാം. അതെ, ഈ സിത്താര കൃഷ്ണകുമാറിന്റെ ഒരു വിദൂര ഛായയുണ്ട് എന്ന് ആരോ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടില്ലേ? അത് അല്ല, അത് തെറ്റിദ്ധാരണ ഒന്നുമല്ല, ശരിയായ ധാരണയാണെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ആ ഞാനൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചു. ഈ സ്കൂൾ കാലഘട്ടം മുതൽ സകലകല വല്ലഭയായിട്ടുള്ള ആള് ഇപ്പൊ എന്തൊക്കെയാണ് പരിപാടികൾ?
1: ആര്
0: പറഞ്ഞു? പാചകം, ഓക്കെ ഫൈൻ, പൊതുവെ പെൺകുട്ടികളെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കാം. പച്ചക്കറി കൃഷി, മുട്ടക്കോഴി വളർത്തൽ, പിന്നെ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ്, പിന്നെ വേറെന്തൊക്കെയുണ്ട്? കൊട്ടേഷൻ? എന്റെ ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ എന്നെ ഒരു കൊട്ടേഷൻകാരെന്ന് വിളിക്കാൻ എങ്ങനെ മനസ്സ് വന്നു?
1: എല്ലാ വിവരങ്ങളും തന്നിട്ട് പറഞ്ഞാണല്ലോ.
0: അങ്ങനെ ഒരു കൊട്ടേഷൻ തന്നാൽ ആര് തരുമായിരിക്കും?
1: രാജിയാണോ?
0: ഏത് രാജി?
1: രാജേശ്വരി.
0: ഏത് രാജേശ്വരി?
1: എന്റെ ഫ്രണ്ട് രാജേശ്വരി.
0: രാജേശ്വരി എന്ന് പറയുന്നത് ഭൂമി മലയാളത്തിലെ വളരെ കോമൺ ആയിട്ടൊരു പേരല്ലേ? ഇതാ ഇപ്പൊ നന്നായത്, രമ്യക്ക് രാജേശ്വരി ഒരു ഫ്രണ്ടേ ഉള്ളു, പക്ഷെ എനിക്കറിയാന്നുള്ള രാജേശ്വരിമാരേ ഉള്ളു. കേട്ടിട്ടില്ലേ ശരി മേരി രാജേശ്വരി?
1: അവരെയൊന്നും എനിക്കറിയില്ലല്ലോ.
0: ആ അപ്പൊ ഈ പറയുന്ന രാജേശ്വരി നെടുമങ്ങാട്ടുകാരിയാണോ?
1: അതെ.
0: ഈ അരശുപറമ്പില് വേറെ എന്തൊക്കെയാണ് പരിപാടി?
1: വേറെ പരിപാടികളൊന്നുമില്ല.
0: അരശുപറമ്പിലെ കർഷക വനിതയായി പ്രഖ്യാപിച്ചു എന്നൊക്കെ അറിഞ്ഞല്ലോ, ഉള്ളതാണോ?
1: അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നെ പോലെ വേറെ വനിതകളുണ്ട് അവിടെ. അതെ.
0: അപ്പോ ഈ ഹോം മെയ്ഡ് കേക്കുകൾ സാധാരണ ഏറ്റവും കൂടുതൽ ഏത് ഫ്ലേവറുകളൊക്കെയാണ് ഉണ്ടാക്കുക?
1: ഞാന് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കും, റെഡ് വെൽവെറ്റ് ഉണ്ടാക്കും, പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കും, അങ്ങനെ എല്ലാം ഉണ്ടാക്കും.
0: സകലതും കൈവശമുണ്ട്. എന്നിട്ടാണ് ഞാൻ നേരത്തെ സകലകലാ വല്ലഭ എന്നൊക്കെ പറഞ്ഞപ്പോ ഏയ് ഞാനങ്ങനെയൊന്നുമല്ല. അതായത് ഞാൻ ഇങ്ങനെ അല്ല എന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ആണ് ആണ് ആണ് എന്ന് പറയണം, അതിനല്ലേ? അയ്യടാ,
1: അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല.
0: പിന്നെ എങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്?
1: സകലകലാ വല്ലഭ എന്ന് പറയുമ്പോ എല്ലാ മേഖലയിലും വരണ്ടേ?
0: പിന്നെ ഇതിപ്പോ എന്തെല്ലാം മേഖലയായി. ഓക്കെ, ഒരു ഒരു പാട്ടും കൂടി പാടിയാൽ ആ മേഖലയും കൂടിയായി.
1: ആ മേഖലയിലായിട്ട് എനിക്ക് ഒരു കഴിവുമില്ല.
0: പക്ഷെ 8-9 ക്ലാസ്സുകളിൽ ലീഡർ ആയിരുന്നത് ആള് അത്യാവശ്യം ഈ വക കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു എന്നാണല്ലോ കേട്ടത്.
1: 8, 9, 10 പ്ലസ് ടുവിന് ലീഡർ ആയിരുന്നു.
0: ഞാൻ ഇത് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പൊ ഇപ്പൊ പാട്ട് പാടാൻ പറ്റുമോ, ഇല്ല പാട്ട് പറയാൻ
1: പറ്റുമോ?
0: പിന്നെ ഒരു പാട്ട് പാറ.
1: കൊല്ലംകോട്ട്.
0: കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി. അതെന്താ അങ്ങനെ ഒരു ഇഷ്ടം?
1: ഇല്ല, അങ്ങനെ പാട്ടിന് പെട്ടെന്ന് ഞാൻ കേട്ടതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ട്.
0: ആഹാ, ബിച്ചു തിരുമലയുടെ പാട്ടാണ്. എന്നിട്ട് കൊല്ലംകോട്ട് തൂക്കം കാണാൻ പോയിട്ടുണ്ടോ?
1: ഇല്ലില്ല, പോയിട്ടില്ല.
0: ഈ കൊല്ലംകോട്ട് എവിടെയാണെന്നെങ്കിലും അറിയാമോ?
1: എനിക്കറിയില്ല.
0: ആ പാട്ടിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലേ? എന്നാലും നമ്മളെ മനസ്സിനെ തൊടുന്നൊരു പാട്ട്. അതെ, ഈ കൊട്ടേഷൻ തന്നിരിക്കുന്നത് രാജേശ്വരി തന്നെയാണ് കേട്ടോ.
1: കാര്യം അവളാണ് എപ്പോഴും എന്റെ ലീഡർ ലീഡർ അഭിസംബോധന ചെയ്യുന്നത് അവളാണ്.
0: അപ്പൊ ഈ കൊട്ടേഷൻ ആർക്ക് കൊടുത്തിരിക്കാനാണ് സാധ്യത?
1: ആർക്കായിരിക്കും അത് എനിക്കറിയില്ല.
0: ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി എന്ന് വിളിച്ചതാണ്.
1: ഓ ഹലോ സന്ദേശ.
0: ആ അപ്പോ ഹലോ സന്ദേശ ഗാനം പരിപാടിയിലൂടെ താങ്കൾക്ക് പ്രിയപ്പെട്ട കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി എന്നുള്ള പാട്ട് വെക്കാം. കൊച്ചു തിരുമലയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടി ഇത് വെക്കണോ പി സുശീല പാടി ഇത് വെക്കണോ? ഓക്കെ, കുടുംബ വിശേഷം എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. എന്തോ ഒരു കാര്യം പറയാൻ വന്നു, എന്തായിരുന്നു അത്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട്. രമ്യയുടെ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്?
1: ഞാന് ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ.
0: എന്താണ് അവരുടെ പേരുകൾ പറയൂ.
1: ഹസ്ബൻഡ് മധു, മൂത്ത മോന്റെ പേര് അഭിനവ്, രണ്ടാമത്തെ മോന്റെ പേര് ആരവ്.
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: താങ്ക് യു വെരി മച്ച്.

ഹലോ ആകാശവാണി, എൻ്റെ പേര് രാധിക, ബാലരാമപുരം പുതിച്ചൽ നിന്നാണ്. ഞങ്ങളുടെ 31-ാം വിവാഹവാർഷികം മെയ് 17-നാണ്. എൻ്റെ ഭർത്താവ് ഗിരീഷ്, പുള്ളിക്കാരൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്തു. ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകളും കൃഷിയും

0: ഒക്കെയായി കഴിയുന്നു. അദ്ദേഹത്തെ വിളിച്ച് ആശംസകൾ പറയാമോ? ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഡിഗ്രികളുണ്ട്. എം എ ഇൻ എഞ്ചിനീയറിംഗ്, എം ബി എ, എൽ എൽ ബി, ഡിപ്ലോമ ഇൻ ജേർണലിസം, വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, ഗിരീഷ് സാറാണോ?
1: അതെ.
0: ഗിരീഷ് സാർ ഏതെങ്കിലും ക്ലാസ്സിലാണോ?
1: ഇല്ല ഇല്ല, ഞാനിപ്പോ
0: ഞാൻ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. ആരാണെന്നുള്ളതല്ല പ്രശ്നം, ആശംസയാണ് പ്രശ്നം. ഞാനൊരു വെഡിങ് ആനിവേഴ്സറി വിഷ് പറയാൻ വേണ്ടി വിളിച്ചതാ.
1: എന്റെ വെഡിങ് ആനിവേഴ്സറി
0: കുറച്ച് നേരത്തെ ആയിപ്പോയി.
1: അതെ,
0: എന്നാലും ഈ വർഷം ആദ്യം വെഡിങ് ആനിവേഴ്സറി വിഷ് പറഞ്ഞത് ഞാനല്ലേ. ആ അതാണ്, സാറ് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് എല്ലായിടത്തും ഒന്നാമതെത്തണം ഒന്നാമതെത്തണം എന്ന വാശിയോടുകൂടി സാറിനെ വിഷ് ചെയ്യുന്നതും ഒന്നാമതാവണമെന്ന് നിർബന്ധത്തോടു കൂടി വിഷ് ചെയ്തതാണ്. അടിപൊളിയായില്ലേ? അതെ, അതെനിക്കറിയാം. 17-ാം തീയതി എന്ന് മാത്രമല്ല, അത് 3 പതിറ്റാണ്ട് പിന്നിട്ട് 31-ാം വർഷം. ഓ, എന്റെ ഗംഭീരമായ ജീവിതമാണ്. അങ്ങനെ ഇത് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാതെ ഒരു സാധ്യതയില്ല. എങ്ങനെ പരിചയമുണ്ട്? ബാലരാമപുരം ഭാഗത്തെ ഞാൻ ഈ ഇടത്തകാലത്തൊന്നും വന്നിട്ടില്ല.
1: ഞാൻ ബാലരാമപുരം പോയി വന്ന് നിൽക്കുന്നതാണ്. ഞാൻ തിരുവനന്തപുരത്താണ്.
0: ആണോ? അപ്പൊ പുതുച്ചേരി പോവാറില്ലേ? ഇപ്പം
1: പോവാറുണ്ട്, പോവാറുണ്ട്.
0: അപ്പൊ രാധിക ചേച്ചി എവിടെയാ ഇപ്പം?
1: രാധിക ഇപ്പൊ എന്നോടൊപ്പം ഉണ്ട്. ശരിക്കും ഉള്ള തിരുവനന്തപുരത്താണ്. നമ്മുടെ കുടുംബ വീടാണ് ബാലരാമപുരം. ഞങ്ങൾക്ക് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ക്ലാസ് ഇല്ലാത്തപ്പോഴും ഞാൻ അവിടെ ചെല്ലാറ്.
0: അതെ, അങ്ങോട്ട് പോയില്ലെങ്കിൽ കൃഷി കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു.
1: അല്ല, അത് ഇപ്പൊ അവിടുന്ന് വന്നിട്ട് 2-3 ദിവസമായി. ഞാനിപ്പോ ശരിക്കും പറഞ്ഞ
0: ബാംഗ്ലൂരാണ്. 17-ാം തീയതി എവിടെ ആയിരിക്കും?
1: ഞാൻ ഒന്നെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ പാലരാമം, രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും.
0: എവിടെയാണെങ്കിലും രാധിക ചേച്ചിയുടെ കൂടെ ആഘോഷം ഉണ്ടാവുമല്ലോ അല്ലേ?
1: ഉണ്ടാവും, ഉണ്ടാവും, തീർച്ചയായിട്ടും.
0: അപ്പൊ ഈ ആഘോഷ നിമിഷങ്ങളിൽ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നാൽ ഏത് പാട്ടായിരിക്കും ഓർമ്മ വരിക?
1: എനിക്ക് മനസ്സിലായി.
0: എങ്ങനെ മനസ്സിലായി? എന്ത് മനസ്സിലായി?
1: ഓ, എനിക്ക് ഒരിക്കലും അടിച്ചിടാൻ പറ്റില്ല. ഞാൻ ഇത് കേൾക്കുന്ന ഒരു ശ്രോതാവാണ്, പക്ഷെ ഇതെങ്ങനെ പറ്റും എനിക്ക് അറിയത്തില്ല. എനിക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാണ്ട് പോയല്ലോ.
0: ചുമ്മാ എന്തെങ്കിലും ഒക്കെ പറയാണ്. ഞാൻ ആകെ ഒരു പാട്ടല്ലേ ചോദിച്ചോളൂ. പാട്ടെന്ന് പറഞ്ഞാലേ ഉടനെ ആകാശവാണി എന്ന് പറയാണ്. എന്തറിയാം? ഈ അറിയാം അറിയാന്ന് പറയുന്നതല്ലാതെ എന്താണ് അറിയാന്നുള്ളത് പറയുന്നില്ല.
1: പാട്ട്, പാട്ട് നല്ലവണ്ണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പെട്ടെന്ന് അത് കത്തിയിലുടനെ ഉള്ളൂ. ഞാനും എന്റെ വൈഫും ഇത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇത് കേട്ട, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ശബ്ദം. പെട്ടെന്ന് എനിക്കത് കത്തിയില്ല.
0: ഞാനൊരു ആശംസ പറയാൻ വിളിച്ച് ഒരു പാട്ട് പറയാമോന്ന് ചോദിച്ചതിന് ഇതിനൊക്കെ എന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താ?
1: പാട്ടെന്ന് ആ ഒരു ക്ലൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ക്ലിക്കായി.
0: ഉറപ്പിച്ചു.
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഹലോ,
0: ആ ഇതിപ്പോ ഞാൻ നിക്കട്ടോ പോട്ടോ?
1: ചന്ദനമണി വാതിൽ, ആ പാട്ടാണ്.
0: രാധിക ചേച്ചിയാണോ പുറകെ ഇതിൽ നിന്ന് പറഞ്ഞിരുന്നത് ഇതെല്ലാം?
1: ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്.
0: മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ പാട്ടാണ്. ഏഴാശ്ശേരി രാമചന്ദ്രന്റെ വരികളാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇനി കൂടുതൽ കിടന്ന് വരകുന്നില്ല. അത് ഇനി അത്രയെങ്കിലും ഒക്കെ ഞാൻ പറയാതിരിക്കണ്ടേ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്. എന്തായാലും താങ്കളുടെ വിവാഹ വാർഷിക ആഘോഷ നിമിഷങ്ങളിൽ ഞങ്ങൾക്കും പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.
1: ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ പ്രോഗ്രാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമാണ്. പക്ഷെ എനിക്കൊരു ആനക്കൂടെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല.
0: അതല്ലേ അതിന്റെ ഒരു രസം, പെട്ടെന്ന് തിരിച്ചറിഞ്ഞാ പോയില്ലേ?
1: അല്ല, തിരിച്ചറിയാൻ പറ്റില്ല. പാട്ടെന്ന് പറഞ്ഞപ്പോ ആ ക്ലോ കിട്ടിയായിരുന്നു.
0: അതാണ്, ഇനി ഞാൻ ശ്രദ്ധിക്കാം. ഇനി പാട്ടിന്റെ കാര്യമേ ഞാൻ മിണ്ടൂല. അപ്പോ താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ വിവാഹ വാർഷികം വളരെ ഗംഭീരമാവട്ടെ. ഇനി ഇതിന്റെ ഒരു 50 വർഷമൊക്കെ ആഘോഷിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. ഏഴാശ്ശേരി രാമചന്ദ്രൻ എഴുതി, രവീന്ദ്രൻ ഇണ നൽകി, ജി വേണുഗോപാൽ പാടിയ പാട്ടാണ്.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, എന്റെ പേര് വിജി. ഞാൻ ഈ സന്ദേശം അയക്കുന്നത് May 14 എന്റെ വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും 39th വിവാഹവാർഷികമാണ്. വലിയച്ഛൻ 35 വർഷമായി കിടപ്പിലാണ്, വല്യമ്മയാണ് നോക്കുന്നത്. വലിയച്ഛൻ്റെ പേര് സുന്ദരേശൻ, വല്യമ്മയുടെ പേര് ഗിരിജ. ചക്കര എന്നാണ് അവർ എന്നെ വിളിക്കുന്നത്. വല്യമ്മയെ വിളിച്ച് ഒരാശംസകൾ അറിയിക്കാമോ? രണ്ടുപേരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുമോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ വിജി. പിടിക്കുമായിരിക്കും അല്ലേ? വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ഗിരിജ വല്യമ്മയാണോ? ഗിരിജ വല്യമ്മ തിരക്കിലാണോ? വലിയച്ഛൻ എന്ത് പറയുന്നു? ആണോ? ഈ May 14 വിശേഷം ഉണ്ടല്ലോ.
1: വെഡിങ് ആനിവേഴ്സറി.
0: ആ, അത് 39th വെഡിങ് ആനിവേഴ്സറി അല്ലേ?
1: അതെ. ഇനി മനസ്സിലായി.
0: എന്ത് മനസ്സിലായി?
1: ആകാശവാണി.
0: ഏത് ആകാശവാണി?
1: അനന്തപുരി FM.
0: ഏത് അനന്തപുരി FM? ഞാൻ വലിയച്ഛന്റെ വല്യമ്മയുടെ വെഡിങ് ആനിവേഴ്സറി വിഷയം വേണ്ടി വിളിച്ചതല്ലേ?
1: അതേ, മോൾ ഇന്നലെ എല്ലാം വിളിച്ചായിരുന്നു, എത്രാമത്തെ വാർഷികമാണോന്ന്. അവള് പറഞ്ഞില്ല.
0: ആഹാ,
1: മനസ്സിലായി.
0: ഏത് മോള്?
1: അനിയന്റെ മോള്. തന്റെ അനിയന്റെ മോള്.
0: ആര്? വിജിയോ?
1: വിജി.
0: ആ, ചക്കരയാണോ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്?
1: അതെ.
0: ചക്കര വിളിച്ച് എന്ത് ചോദിച്ചു?
1: വല്യമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എത്രാമത്തെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞ് 39 പറഞ്ഞു. ആഘോഷമൊന്നുമില്ല.
0: എന്നാലും ഒരു സന്തോഷമല്ലേ, ചെറിയ കാലയളവല്ലല്ലോ. ഏ, സന്തോഷമല്ല, മനസ്സിലല്ലേ? അപ്പോ ഇത് ആകാശവാണിയിൽ നിന്നാണ്, അനന്തപുരി നിന്നാണ് എന്നൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ആ ഇഷ്ടപ്പെട്ട പാട്ടും കൂടി പറഞ്ഞാൽ ഞാൻ ആ പാട്ട് വെക്കാം.
1: പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന
0: പൊന്തുങ്കളാകുന്നു ഭാര്യ. ആ, ബാക്കിയും കൂടി പറ. രമേശൻ നായരുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്.
1: അതായിരുന്നു മണ്ഡപത്തിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയ പോയിട്ട പാട്ട്.
0: ആഹാ, അങ്ങനെ ഗംഭീര ഓർമ്മകളുള്ള പാട്ടാണ്.
1: അതെ,
0: അത് അന്വർത്ഥമാകുന്ന ഒരാളായി ഗിരിജ വല്യമ്മ. എല്ലാ ആശംസകളും.
1: ഓക്കെ ഓക്കെ.

0: കൊച്ചുവാണി. എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട് ആണ് കവി എന്ന് ഞാൻ വിളിക്കുന്ന കെ ജി മനോജ്. മനോജ് കവിതയും കഥയും ഒക്കെ എഴുതുന്ന ആളാണ്. കവിയുടെ പിറന്നാൾ മെയ് 14-നാണ്. മനോജ് നന്നായി കവിത ചൊല്ലും. മനോജിന് പിറന്നാൾ ആശംസിക്കാൻ ഒന്ന് വിളിക്കാമോ എൻ്റെ ആകാശവാണി? പിന്നെന്താ, സ്നേഹപൂർവം ബിന്ദു വിനോദ്, പുലിയന്നൂർ, പാല. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഇത് കെ ജി മനോജാണോ?
1: അതെയല്ലോ.
0: തിരക്കാണോ? തിരക്കല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ച കാര്യം നടക്കും. അപ്പോ താങ്കളുടെ രണ്ടു വരി കവിത കേൾക്കാം എന്ന് വിചാരിച്ച് അപ്പോ തന്നെ അങ്ങ് വിളിച്ചതാണ്. ഒരു കവിയോട് നമ്മൾ വളരെ സ്നേഹപൂർവ്വം രണ്ടു വരി ചൊല്ലിത്തരുമോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ ചൊല്ലുന്നതല്ലേ? ഇപ്പൊ ആകെ അറിയേണ്ടത് സ്വന്തം വരികളാണോ വേറെ ആരുടെയെങ്കിലും വരികളാണോ ചൊല്ലുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം, വേറെ ഒരു ചോദ്യവും ഇല്ല. അതൊക്കെ പറയാം. ആദ്യം രണ്ടു വരി
1: ഇപ്പോ എവിടെ നിന്ന് കിട്ടാനാ?
0: ആവശ്യം പോലും അക്ഷരം കയ്യിലുള്ള ആൾക്കാണോ രണ്ടു വരി കിട്ടാൻ പാട്? പോരട്ടെ, വാക്കുകളുടെ മഹാസാഗരത്തിൽ നിന്നിങ്ങ് ആവശ്യമുള്ളത് മാത്രം ഇങ്ങ് എടുത്താൽ മതി. അങ്ങനെ പറഞ്ഞുകൂടെ, അത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല അതിന്റെ കൂടെയും ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആദ്യം കവിത വന്നതിന് ശേഷം പറയാം, അതങ്ങ് ഈസി ആയി പോവും. ഇല്ലെങ്കിൽ മതി, എഴുതുന്ന ആൾക്കാരുടെ ഉള്ളിൽ അത് എന്താണ് ഒരു മന്ത്രണം കേൾക്കും എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ കവിയുടെ ഉള്ളിൽ കേൾക്കുന്ന ആ മന്ത്രണം ഇങ്ങനെ പുറത്തു വന്നാ മതി. ഏതോ വരികൾ ഇങ്ങനെ വരുന്നേ, ഒന്നും ആലോചിക്കുന്നേ, അതെന്താ വരാത്ത? എത്ര പേരെന്നറിയോ താങ്കളുടെ വരികൾ കാത്തിരിക്കുന്നത്?
1: അത് വായിക്കാനല്ല, പാടാൻ എനിക്ക് ഒട്ടും അറിയില്ല.
0: അതെ, വായിച്ചാലും മതി.
1: നോക്കി വായിക്കാതെ ഒന്നും കാണാപ്പാടെ അറിയത്തില്ല.
0: അതിപ്പോ മൊബൈൽ ഏതെങ്കിലും ഒക്കെ കുറിച്ചതുണ്ടാവൂല്ലോ. നീ
1: ആരാന്ന് പറയൂ, എന്നാ പാടാ?
0: ഇതാണ് കുഴപ്പം. ഞാനൊരു 100 കാര്യം അങ്ങോട്ട് പറഞ്ഞ് അതെല്ലാം ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്നോട് ആരാണ് ആരാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെ ശരിയാവും?
1: എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ട്.
0: അതുപോലെയുള്ളു, തോന്നുന്നില്ല.
1: അതുപോലെയുള്ളു,
0: അത് പറയാം. അതിന് ഉറപ്പായിട്ട് സമാധാനം ഉണ്ടാക്കും. ഈ ഫോണ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് ആരാ, എന്താ, എവിടെന്നാ എന്നെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടേ
1: പോവുള്ളൂ.
0: ആരുടെ?
1: എന്റെ
0: പൊന്നേ, അതൊന്നുമല്ല. അപ്പൊ രണ്ടു വരി, ഞാൻ രണ്ടു വരിയല്ലേ ചോദിച്ചുള്ളൂ. ഈ അടുത്ത ഏതോ കവി സമ്മേളനത്തിന് ചൊല്ലിയ.
1: കവി സമ്മേളനത്തിന് ഒന്നും ഞാൻ പോയിട്ടില്ല.
0: അതെന്താ പോവാത്ത?
1: കവി സമ്മേളനത്തിന് പോവാൻ താല്പര്യമില്ല. പബ്ലിക് അങ്ങനെയുള്ള ഒരു വേദികളിലും പോയിട്ടില്ല.
0: ആഹാ, അപ്പൊ പിന്നെ എന്തായാലും രണ്ടു വരി കേട്ടേ പറ്റൂ.
1: എന്താ പറയാ,
0: പറയണ്ട, കവിത ചൊല്ലിയാ മതി. ഈ മറ്റേ ഉടുമ്പൊക്കെ പിടികൂടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ പിടിച്ചിരിക്കുകയാണ്. ഇനി കവിത കിട്ടിയാലേ പിടി വിടുകയുള്ളൂ. ആ അതാണ്
1: ഒരു കവിത പോലെ എഴുതിയതാ.
0: ആ
1: കവിതയല്ല
0: ഉള്ളത് പോരട്ടെ.
1: ആകാശത്തിന്റെ ചൂട്ടിൽ പെയ്യാൻ നിൽക്കുന്ന വീർപ്പുമുട്ടുന്ന മഴയെ കുറിച്ച് ഒരു കവിതയിൽ, പ്രണയത്താൽ പൊട്ടിപ്പോയൊരു ഹൃദയത്തെ കുറിച്ചുമുള്ള. പക്ഷെ അത് നീ പാടുമ്പോൾ ഞാൻ എന്നെയോ നിന്നെയോ കാണുന്നില്ല. മൂടൽ മഞ്ഞിന്റെ ഏകാന്തതയാണ് അകമേയുള്ള തീയിൽ ഞാൻ ഒരുകി വിളിക്കും. പക്ഷിയുടെ ചുണ്ടുപോലെ കടാരത്തുമ്പ് പോലെ എന്തോ ഒന്ന് നീണ്ടുവരുന്നു. അഗ്നിയുടെ ഗർഭത്തിലേക്ക് ഞാൻ തുടരെ പതിക്കുന്നു. തെരുവിന്റെ രാത്രിയിൽ വിളക്കുമരത്തിലൂടെ ചാഞ്ഞു പെയ്യുന്നത് മഴയല്ല, അഗ്നിയുടെ നൂലുകൾ എങ്കിലും എഴുതട്ടെ. മതിയാ,
0: പോരാ, ഇത് കവിതയല്ലെന്ന് ആരാ പറഞ്ഞ? എന്തായാലും ഇത് എഴുതിയ ആൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മെയ് 14-ന് എന്താണ് വിശേഷം? അല്ല, എന്താണ് അവിടെ വിശേഷിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വിശേഷം ബർത്ത്ഡേ ആണ്.
1: മെയ് 11-നാണോ?
0: ആ, എന്റെ അടുത്ത് പറഞ്ഞ ആള് പക്ഷെ മെയ് 14-നാണ് പറഞ്ഞത്. ഒരു ബിന്ദു വിനോദ്. ആ, ബിന്ദു വിനോദ് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചിട്ട് പറഞ്ഞു, കെ ജി മനോജ് എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്, കവിയുടെ ബർത്ത്ഡേ ആണ് മെയ് 14-ന് അദ്ദേഹത്തെ വിളിച്ച് ബർത്ത്ഡേ ആശംസകൾ അറിയിക്കണം, കവിത ചൊല്ലിക്കണം എന്നൊക്കെ. അങ്ങനെ ആകാശവാണിയുടെ ഹലോ സന്ദേശകാരം പരിപാടി എന്ന് വിളിച്ചതാണ്. അപ്പൊ ഗംഭീരമായില്ലേ പിറന്നാൾ ആശംസ? അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ടാ വെക്കേണ്ടേ? ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. വയലാറിന്റെ അനശ്വരമായ വരികൾ, ദേവരാജന്റെ സംഗീതവും യേശുദാസിന്റെ ആലാപനവും. നദി എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ? അതെ അതെ, മലയാളികൾ ഉള്ളിടത്തോളം കാലം, മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഈ പാട്ട് ആരും മറക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. താങ്കളുടെ എഴുത്ത് വളരെ

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തുനിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പൊ ഈ ദ്രാവകത്തിലെ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാൻതമീബയാണോ അതോ നെഗ്ലീറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിലാണോ ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ TBയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. TBയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറേ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
2: പകർച്ചാരീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പം അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടിയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പം ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും, പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ AC യുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന, അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക, തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം. കുറച്ചുകൂടെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ

0: ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല. അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പം നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും അത് ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പോൾ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
0: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
1: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
0: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
1: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അത് ഒഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികളും നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രം ഉള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലും, രോഗികളല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ് ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UK ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാന്തമീബ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത്

0: @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ മധുരൈ ടി എൻ ശേഷഗോപാലൻ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം. ഭൈരവി രാഗത്തിൽ ജനനി മാമവ എന്നു തുടങ്ങുന്ന കൃതി. മിശ്രചാപ്പ് താളം.

ഇതുവരെ കേട്ടത് മധുരൈ ടി എൻ ശേഷഗോപാലൻ പാടിയ സ്വാതി തിരുനാൾ കൃതി. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
3: പ്രവർത്തിപ്പിക്കാൻ സൗകര്യവും ശാന്തവുമായ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി വൈദ്യുതിയെയാണ് ആദ്യകാലങ്ങളിൽ ആശ്രയിച്ചിരുന്നത്. ഒറ്റ ചാർജിങ്ങിൽ കിട്ടാവുന്ന യാത്രാദൂരത്തിൻ്റെ പരിധി അഥവാ റേഞ്ചിലെ കുറവ് ഇലക്ട്രിക് വെഹിക്കിളിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ലോകം വിമുഖത കാട്ടാനിടവരുത്തി. ഐ സി എഞ്ചിനുകളുടെ ആവിർഭാവം ആ ന്യൂനതയെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചു.
2: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
4: അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി ഇപ്പോൾ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ വേണുഗോപാൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മൾ പ്രധാന വിഷയത്തോട് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മൃഗസംരക്ഷണ മേഖലയിൽ നമ്മളൊരു സംരംഭകത്വ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് സാറിന് പറയാനെന്തോ, ഇതിൻ്റെ സാധ്യതകൾ എത്രയുണ്ട്, സ്കോപ്പ് എത്രയുണ്ട്?
2: തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. ഇപ്പം അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാലായാലും മുട്ടയായാലും മാംസമായാലും ഇതെല്ലാം തന്നെ കേരളത്തിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പാലിൻ്റെ ഉൽപ്പാദനം, മുട്ട ഉൽപ്പാദനം, മാംസോൽപാദനം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങൾ, അതായത് സാധ്യതകൾ എന്ന് പറയുകയാണെങ്കിൽ, പാല്, മുട്ട, മാംസം ഇത് ഉൽപ്പാദിപ്പിക്കുക, അത് സംസ്കരിക്കുക, അത് വിപണനം ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതെല്ലാം തന്നെ സംരംഭക സാധ്യതകളാണ്. ഇതിലെല്ലാം തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പശു വളർത്തുന്നു, അപ്പം ആ ഒരു കർഷകന് പാലുൽപ്പാദിപ്പിക്കുന്നു, അതൊരു സംരംഭമാണ്. ഇനി മറ്റൊരാൾ ഇദ്ദേഹത്തിൽ നിന്നും പാലെടുത്ത് ആ പാലിൽ നിന്നും പനീറുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു, അതൊരു സംരംഭമാണ്. ഈ കർഷകന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ലിന് പകരം സൈലേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ സൈലേജ് വേറൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. അദ്ദേഹം ഇപ്പം ചോളം കൃഷി ചെയ്തിട്ട് ആ ചോളം സൈലേജ് ആക്കാനുള്ള സാങ്കേതികവിദ്യ നേടിയെടുക്കുകയാണെങ്കിൽ സൈലേജ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ഈ കർഷകന് നൽകാം. അപ്പം പല രീതിയിൽ ഇതിനകത്ത് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറുകിട യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
1: നമ്മൾ ഈ ആൻസിലറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മാതിരി തന്നെ ഒരാളുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ
2: കൂടെ ചേർന്ന്
1: നിരവധി
2: പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ മാത്രമല്ല, ഈ പാലിൽ നിന്നും ബൈ പ്രോഡക്റ്റിലേക്ക് പോകുന്നു, അത് ബ്രാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാല് സംസ്കരിക്കുന്നു, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചിക്കോഴികൾ വളർത്തുന്ന ഒരു കർഷകനുണ്ടാവാം, ആ ഇറച്ചിക്കോഴികളെ എടുത്ത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന, സെയില് ചെയ്യുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളുണ്ടാവും, പൗൾട്രി പ്രോസസ്സിങ് യൂണിറ്റുകളുണ്ടാവാം, ഇതെല്ലാം തന്നെ സംരംഭങ്ങളാണ്. അങ്ങനെ ഉള്ള സംരംഭങ്ങൾ കേരളത്തിൽ പല പ്രദേശത്തും പല സാധ്യതകളായിരിക്കും. അതിനുള്ള പരിമിതികളും സാധ്യതകളും കണ്ടെത്തി അതിന് അതിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്.
1: മാർക്കറ്റ് സ്റ്റഡി അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റഡി ചെയ്ത്,
2: തീർച്ചയായും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, എന്തൊക്കെ നിയമങ്ങൾ

0: പാലിക്കണമെന്നുള്ളത് നോക്കുക, അതിനുള്ള ലൈസൻസുകളും ബാക്കിയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക, അതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
1: അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയവും അത് തന്നെയാണ്. അപ്പം സർ, ഒരു ഇൻഡസ്ട്രി ചെറിയ തോതിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു ബിൽഡിംഗ് വേണമായിരിക്കുമല്ലോ. അത് പോൾട്രി ആവട്ടെ അല്ലെങ്കിൽ ഡെയറി ആവട്ടെ ഗോട്രി ആവട്ടെ, അപ്പം അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
0: ഇപ്പം കേരളത്തിൽ ഈ 2024 ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് ഫാം ലൈസൻസ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് അകത്ത് ഏതൊക്കെ തരത്തിലുള്ള കെട്ടിടങ്ങൾക്കാണ് ലൈസൻസ് വേണ്ടതെന്ന് നിർവചിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 10-ൽ കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 പശുക്കളിൽ കൂടുതൽ വളർത്തുന്ന സംരംഭമാണെങ്കിൽ, ആടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. ഇപ്പോൾ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ 250 കൂടുതൽ കോഴികളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. പന്നിയെ വളർത്തുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ 5 പന്നിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം. അപ്പോൾ ഈ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, പഞ്ചായത്തുകളാണ് തീർച്ചയായും. അപ്പം പക്ഷേ ഈ ബിൽഡിംഗ് പെർമിറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ മതിലുമായിട്ടുള്ള, അതായത് കോമ്പൗണ്ട് വാളുമായിട്ടുള്ള മിനിമം സെറ്റ് ബാക്ക് പാലിച്ചിരിക്കണം. അപ്പം അതിൽ കേരളത്തിലെ ഫാമുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 750 സ്ക്വയർ മീറ്ററാണ്. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം എല്ലാ ഫാമുകളും ഈ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് തന്നെ വരും. 750 സ്ക്വയർ മീറ്ററിനകത്ത് വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഒരു കാറ്റഗറിയാണ്, അതിന് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. 750 മുകളിൽ വരുന്നവർക്ക് വേറൊരു കാറ്റഗറിയാണ്. ഇപ്പോൾ രണ്ടായിട്ടാണ് കേരളത്തിൽ, അതിപ്പോൾ ഡയറി ആയാലും ഗോട്ട് ഫാം ആണെങ്കിലും പൗൾട്രി ഫാം ആണെങ്കിലും ഈ രണ്ട് ക്ലാസ്സിനകത്ത് വരും. ഈ 750 സ്ക്വയർ മീറ്ററിനകത്ത് വരുന്ന ഒരു ഫാമാണെങ്കിൽ, കെട്ടിടത്തിൻ്റെ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത് ആണെങ്കിൽ, അതിന് മുൻഭാഗത്ത് വിടേണ്ട സെറ്റ് ബാക്ക് എന്ന് പറയും. സെറ്റ് ബാക്കാണ് ഈ കോമ്പൗണ്ട് വാളും കെട്ടിടവുമായിട്ടുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മുൻഭാഗത്ത് 3 മീറ്റർ മിനിമം സെറ്റ് ബാക്ക് വിടണം, വശങ്ങളിൽ 2 മീറ്റർ വേണം, പിൻഭാഗത്തും 2 മീറ്റർ വേണം. ഇതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്ലോർ സ്പേസ് എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 1 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയാൽ അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ 1 ഏക്കറും നിറയെ കെട്ടിടം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല. അവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. 75% സ്ഥലം നമ്മൾ കെട്ടിടത്തിനായിട്ട് ഉപയോഗിക്കാം, 25% ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഫാമുകൾക്ക് വേണ്ടിയിട്ട് കുറേ ഇളവ് ചെയ്തതാണ്. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇളവ് വന്നതാണ് ഈ 2024. അപ്പോൾ ഈ 750 മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ, ഇപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ ഈ പറയുന്ന സെറ്റ് ബാക്കിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സെറ്റ് ബാക്ക് നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട്. ഇപ്പം 750 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ബിൽഡിംഗ് ആണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ, മുൻഭാഗത്ത് 5 മീറ്ററും വശങ്ങളിൽ 3 മീറ്ററും പിൻഭാഗത്ത് 5 മീറ്ററും കോമ്പൗണ്ട് വാളിൽ നിന്ന് നമ്മൾ മിനിമം സെറ്റ് ബാക്ക് നമ്മൾ വിട്ടിരിക്കണം. അവിടെ ഈ പറയുന്ന ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് പരമാവധി നമുക്ക് 70% മാത്രമേ, അതായത് 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ 70 സെന്റിൽ കൂടുതൽ കെട്ടിടം കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ അവിടെ കഴിയില്ല. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് കൊണ്ട് മാത്രമേ നമുക്കൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.
1: ഇപ്പം സാർ സൂചിപ്പിച്ച മാതിരി ഈ കെട്ടിടത്തിന്റെ അകത്ത് നമ്മൾ പോൾട്രി ആവാം ഗോട്രി ആവാം
0: എന്തായാലും അത് കോമൺ ആയിട്ടുള്ളതാണ്.
1: പക്ഷേ നമ്മുടെ ഈ 750 സ്ക്വയർ മീറ്ററിന്റെ കുറവാണെങ്കിൽ ആ ഒരു അതിനുവേണ്ടി ഒരു പ്രത്യേക ചട്ടമുണ്ട്, അതിന് കൂടുതലാണ്.
0: രണ്ട്
1: തരത്തിലെ കെട്ടിടങ്ങൾ.
0: ഇനി ഇതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ വിട്ട് പറയേണ്ടതായിട്ടുള്ളത്, ഇപ്പൊ 10 പശു വരെ നമുക്കൊരു സംരംഭത്തിന് ഈ പറയുന്ന മാനദണ്ഡം ഇല്ലാന്ന് പറഞ്ഞാലും അവിടെ ഒരു ചെറിയ കാര്യം ചേർത്തിട്ടുണ്ട്. അതായത് ഇനി ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും മിനിമം 1.5 മീറ്റർ സെറ്റ് ബാക്ക് പാലിക്കണം.
1: ഓക്കെ.
0: അതായത് ഒരു കാരണവശാലും അടുത്ത വീടിൻ്റെ അടുത്ത വസ്തുവിൻ്റെ മതിലോട് ചേർത്ത് നമ്മൾ ഒരു ഫാം നിർമ്മിക്കാൻ പാടില്ല.
1: ഒരു കൗഷെഡ് പോലും
0: ഒന്നും ചെയ്യാൻ പാടില്ല. 1.5 മീറ്റർ സെറ്റ് ബാക്ക്, അതായത് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും, ഇപ്പോൾ ഒരാൾ 2 പശുവിനെ വളർത്തുന്നുള്ളൂ, അപ്പോൾ അയാളൊരു തൊഴുത്ത് നിർമ്മിക്കുകയാണ്. ഒരു കാരണവശാലും അടുത്ത വീടിൻ്റെ അടുത്ത കെട്ടിടത്തിൻ്റെ ഈ മതിലോ അല്ലെങ്കിൽ അതിൻ്റെ ചോരോ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് വാളിൽ നിന്നും 1.5 മീറ്റർ ഗ്യാപ്പ് അവിടെ നിർബന്ധമായിട്ടും പാലിച്ച് വിട്ടിരിക്കണം. അതാണ്

0: ഈ ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും അത്തരൊരു വ്യത്യാസം വളരെ ഈ ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
1: അപ്പോൾ ഇത് സർ ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സെറ്റ് ബാക്ക് വിടേണ്ടത്, എത്ര ഫ്രീ സ്പേസ് വിടണം, പിന്നെ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ വല്ലതും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതില്ല, അത് നമ്മുടെ ആവശ്യം മാതിരി
0: ചെയ്യും. പ്രശ്നമില്ല. ഇതിനകത്ത് വേറെ മുൻപ് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു. ആ നിബന്ധനകളെല്ലാം തന്നെ ഒഴിവാക്കി. അത് പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ചെയ്യാനായിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പല നിബന്ധനകളും മുൻപുണ്ടായിരുന്ന ചട്ടത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും
1: സെറ്റ് ബാക്കും
0: അതുപോലെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സുമാണ് നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് അപേക്ഷിക്കുമ്പോൾ ഈ കെട്ടിട നിർമ്മാണ ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്തിൻ്റെ സ്കെച്ച് കൊടുക്കണം, ബിൽഡിങ്ങിൻ്റെ പ്ലാൻ കൊടുക്കേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, സാധാരണ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രമാണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ വെച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിന് ഒരു പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ.
1: അപ്പോൾ ഈ പെർമിറ്റും നമ്മൾ സാധാരണ നമ്മളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പെർമിറ്റ് ഇതുമായിട്ട് വല്ലതും ഡിഫറൻസ് ഉണ്ടോ? ഇതിന് വല്ലതും ഇളവ് വല്ലതും ഉണ്ടോ ഇതിന് ഫാം ബിൽഡിങ്ങിന് വേണ്ടി?
0: അങ്ങനെ ഇല്ല, പ്രത്യേകിച്ച് ഇളവുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ഇളവുകൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഈ വീടുകൾ നിർമ്മിക്കുന്നതിന് പല ഇതുണ്ട്. പക്ഷേ ഇവിടെ ഈ ബിൽഡിംഗ് റൂൾസ്, ഫാം ബിൽഡിംഗ് റൂൾസിനകത്ത് ഈ പറയുന്ന ഇളവുകളെ ഉള്ളൂ, മറ്റ് ഇളവുകളൊന്നും തന്നെ ഇതിനകത്ത്.
1: സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
0: ഓക്കെ,
1: ഹലോ. ഹലോ
2: ഹലോ, ഇടവായന്ന് പ്രദീപ്. ഇവിടെ അടുത്തൊരു ഫാം ഇന്റഗ്രേറ്റഡ് ഫാം ആണ് തുടങ്ങിയിട്ടുണ്ട്. അത് രണ്ടുകൊല്ലമായി, 10-12 പശുക്കളുണ്ട്, കുറെ കോഴിയുണ്ട്. അപ്പൊ ഇത് മലിനീകരണം എന്ന് പറഞ്ഞ പരിസരവാസികൾ എതിർക്കുകയാണ്.
1: നിങ്ങളാണോ തുടങ്ങിയിരിക്കുന്നത് ഈ ഫാം? നിങ്ങളുടെയാണോ ഫാം?
2: അല്ല, ഇതിനടുത്ത് മറ്റൊരാളാണ്.
1: ഓക്കെ,
2: അപ്പൊ ഇത് തുടർന്ന് പോകാൻ കഴിയോ?
0: ഈ അതായത് 10 പശുവിൽ കൂടുതൽ വളർത്തുന്ന ഒരു ഡയറി ഫാം ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിരിക്കണം. അത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത്. 10 മുതിർന്ന പശുക്കൾ, അതായത് കറവയുള്ള 10 പശുക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1.5 വയസ്സ് താഴെയുള്ള മൃഗങ്ങളെ മെച്ചുറായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അപ്പം 12 പശുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഫാമിന് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം അവർ പാലിച്ചിട്ടുണ്ടാവും. ഇനി ലൈസൻസ് കിട്ടണമെങ്കിൽ അവിടെ ഒരു ഡയറി ഫാം പ്രവർത്തിക്കുമ്പോൾ അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനം മേൽക്കൂരയുള്ള ഒരു വളക്കുഴി, അതായത് അവിടെ ഉണ്ടാകുന്ന ചാണകവും മറ്റും സംഭരിക്കാനുള്ള മേൽക്കൂരയുള്ള വളക്കുഴി, അതുപോലെ തന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം യൂറിന് സംഭരിക്കാനുള്ള ഒരു സ്ലാറി പിറ്റ്, പിന്നെ ഒരു കമ്പോസ്റ്റ് പിറ്റ്, അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റിന്റെ കാര്യത്തിൽ ഇപ്പം നിർബന്ധമില്ല. കാരണം ഇപ്പം ചാണകം ഉണക്കി വിൽക്കുന്ന സംവിധാനങ്ങളാണ് കൂടുതലും
2: ഇപ്പോഴും.
0: ആ അപ്പം പുതിയ ചട്ടത്തിൽ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് നിർബന്ധമാക്കിയിട്ടില്ല. കാരണം ഈ ചാണകം ഉണക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലൈസൻസ് ലഭിക്കാനുള്ള തടസ്സമൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള, അതായത് ഒരു ഫാമിലുണ്ടാവുന്ന ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പരിസര മലിനീകരണം ഉണ്ടാകാതെ സംസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കിട്ടും. അല്ലാതെ വരികയാകുമ്പോഴാണെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുമ്പോഴും അദ്ദേഹം അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിസരത്ത് പരാതികളും മറ്റും വരും.
1: അപ്പോൾ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണും,
0: തീർച്ചയായിട്ടും കാണും.
1: ഓക്കെ, പ്രദീപ് ജി, വിളിച്ചതിന് വളരെ നന്ദി. അതിന്
0: സ്വാഭാവികം പറയണം പറയണം. ഇപ്പം തീറ്റപ്പുല്ല് ശരിക്കും പറഞ്ഞാൽ തീറ്റപ്പുല്ല് 45 ദിവസം ആകുമ്പോഴും കട്ട് ചെയ്ത് മാറും. കട്ട് ചെയ്ത് മാറും തന്നെയല്ല, തീറ്റപ്പുല്ല് അതിനിടയ്ക്ക് പാമ്പ് കൃത്യമായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം കുറവാണ്. ഇടകളയിലും കളപറിക്കലും ഒക്കെ തീറ്റപ്പുല്ല് കൃഷിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഈ പാമ്പുകളൊന്നും അധികം അതിനകത്ത് കയറത്തില്ല. മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല, തീറ്റപ്പുല്ലിന് ഈ കളപറിക്കലും ഇടകളയിലും വളവെടിയിലും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാമ്പിൻ്റെ ശല്യം കുറയും. അങ്ങനെ ചെയ്യാതെ കാട് കയറി കിടക്കുകയാണെങ്കിലാണ് പാമ്പിൻ്റെ ശല്യം വരുന്നത്. അപ്പം അത് ഇടപെടേണ്ട ഒരു കാര്യം തന്നെ.
1: അത് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കും,
0: പുല്ല് വെട്ടി മാറ്റുക. പശു ഉണ്ടെങ്കിൽ എന്തായാലും പുല്ല് വെട്ടി മാറ്റുന്നുണ്ട്. 45 ദിവസം ആകുമ്പോഴത്തേക്ക് പുല്ല് വെട്ടി

0: ുന്നു അതിന് ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതി കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ പാമ്പിന്റെ ശല്യം കുറയും. കാട് കയറി കിടക്കുകയാണെങ്കിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാവും, അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.
1: പിന്നെ കിണറ്റിലൊക്കെ വെള്ളം അശുദ്ധമാവുന്നുണ്ടെന്ന് പരാതിയുണ്ട്.
0: കിണറ്റിൽ വെള്ളം അശുദ്ധമാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുവേ ഫാമിൽ പരിസരത്തുള്ളവർ ആവശ്യപ്പെടുന്നവരാണ്. അപ്പം വെള്ളം എടുത്ത് പരിശോധിക്കണം. വെള്ളമെടുത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട്. അത് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിലുണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ. അവിടെ വെള്ളം പരിശോധിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫീക്കൽ കോളിഫോമും ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയും, അതായത് ഈ രണ്ടിൻ്റെയും അനുവാദം നോക്കിയിട്ടാണ് ഈ കണ്ടാമിനേഷൻ ഏത് തരത്തിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് വെള്ളത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഈ ഫാമിൽ നിന്ന് വന്ന മൃഗങ്ങളിൽ നിന്ന് മാലിന്യമാണോ അതോ തൊട്ടടുത്തുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു സംശയമുണ്ടെങ്കിൽ കുടിവെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫീക്കൽ കോളിഫോം ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ അനുവാദം നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അനുവാദത്തിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ നാലിന് മുകളിലാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഹ്യൂമൻ സോഴ്സാണ്, അല്ല എങ്കിൽ ആനിമൽ സോഴ്സാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫാമിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടായത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിൻ്റെ ലീക്കേജ് കൊണ്ടുവരാം. അപ്പോൾ അത് ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആ ഫാമിൻ്റെ അതിൻ്റെ കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുള്ള സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്.
2: ഓക്കെ, താങ്ക് യു. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഇതിലോട്ടൊക്കെ വരാൻ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ സാർ, നമ്മൾ ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിച്ച് ബിൽഡിംഗ് ഫാം ബിൽഡിംഗ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അടുത്ത ഘട്ടം വരുന്നത് ലൈസൻസിങ് ആണല്ലോ.
0: തീർച്ചയായിട്ടും ഫാം ലൈസൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2012 കേരളത്തിൽ ആദ്യമായിട്ട് ഫാം ലൈസൻസിങ് ചട്ടങ്ങൾ വന്നത്. ആ ചട്ടങ്ങളിനകത്ത് പല വ്യവസ്ഥകളും വളരെ പ്രയാസമുള്ളതായിരുന്നു. നിരവധി കർഷകരുടെ തന്നെ ആവശ്യമായിരുന്നു ഈ പറയുന്ന ചട്ടങ്ങളെ ലഘൂകരിക്കണം. അങ്ങനെ വളരെയധികം കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് 2024 ഇത് ലഘൂകരിച്ച് ഒരു ലളിതമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ 2024 വന്നു. അതിലാണ് ഈ പറഞ്ഞ, അതായത് നേരത്തെ 5 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോഴും പുതിയ ചട്ടത്തിൽ അത് 10, അത് മുതിർന്ന മൃഗം, അതായത് ഇപ്പോൾ 10 5 പശുക്കുട്ടി ഉണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ. അതായത് മുതിർന്ന മൃഗത്തെ മാത്രമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം 10 മുകളിൽ വളർത്തുന്ന ഒരു സംരംഭം മാത്രം ലൈസൻസ് എടുത്താൽ മതി. ആടിൻ്റെ കാര്യത്തിൽ നേരത്തെ അത് 20 വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണം, 20 മുകളിൽ ലൈസൻസ് വേണമായിരുന്നു. നിലവിൽ അത് 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിയുടെ കാര്യത്തിൽ ഇപ്പം നിലവിൽ 500 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. കാടയുടെ കാര്യത്തിൽ 1000 കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറെ കൂടെ ഇളവ് ചെയ്തുകൊണ്ടാണ് 2024 ഫാം ലൈസൻസ് ചട്ടങ്ങൾ പുറത്തു വന്നത്. ഇനി അതുകൂടാതെ ഈ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഫ്ലോർ സ്പേസ് പറയുന്നുണ്ട്. അതായത് 1 എത്ര മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താൻ കഴിയും, അങ്ങനെ ആ രീതിയിലൊരു ഫ്ലോർ സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക്
2: തിങ്ങിപ്പാർപ്പിക്കാനായിട്ട്
0: പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് പറയുന്നത് 1 സ്ഥലമുണ്ടെങ്കിൽ അവിടെ 3 നമുക്ക് വളർത്താം, അതോടൊപ്പം തന്നെ 10 വളർത്താൻ മിനിമം 1 സ്ഥലം നീക്കി വെക്കണം, 2 വളർത്താനും 1 സ്ഥലം ആവശ്യമാണ്, 250 കോഴികളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 സ്ഥലം അതിനായിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ 1000 കാടകളെ വളർത്തണമെങ്കിൽ 1 സ്ഥലം വേണം. ഇങ്ങനെ ഈ ഇത് നേരത്തെ ഉള്ള ചട്ടത്തിൽ നിന്നും ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
2: ഇത് ശാസ്ത്രീയമായിരിക്കും,
0: ശാസ്ത്രീയമായിട്ട് ഈ ഫ്ലോർ സ്പേസും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും
2: ലൈസൻസ്
0: ഫാമുകൾക്ക് ലൈസൻസ് കിട്ടുന്നത്. ഇനി ഈ ഫാം ലൈസൻസുമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാമുകളെ ലൈസൻസ് നൽകുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, എണ്ണത്തിൻ്റെ ആനുപാതികമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 11 to 20 വരെയുള്ള ഒരു ക്ലാസ്, അതാണ് ഡെയറിയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഫാമുകളെ 6 ക്ലാസുകളായിട്ട് തരംതിരിച്ചു, എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എത്ര മൃഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട്. അതുപോലെ ആടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 51 to 100 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് ക്ലാസ് എ എന്ന് പറയും. അതിൻ്റെ ഫീസ് ഇതിനാനുപാതികമാണ്. പിന്നെ 2012 ഫീസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഫീസിൻ്റെ കാര്യത്തിൽ വർധന വന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം 11 to 20 വരെ വളർത്തുന്ന ക്ലാസ് എ വിഭാഗത്ത് ക്ലാസ് 1 ഒരു ഡയറി യൂണിറ്റിന് വാർഷിക ഫീസ് 100 12 ഫീസ് 100 ഇപ്പോഴും അത് 100 തന്നെയാണ്. അതായത് ലൈസൻസിൻ്റെ ഫീസാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്

0: മുൻപ് ഈ ഫാം ലൈസൻസ് ഒരു വർഷത്തേക്കാണ് നൽകിയിരുന്നത്, ഇപ്പോഴത് 5 വർഷത്തേക്ക് ഒരുമിച്ചെടുക്കാം. അപ്പൊ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട്
1: 5 വർഷം കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി
0: കർഷകന്റെ താല്പര്യം. 5 വർഷത്തേക്ക് നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ല, ചിലപ്പോൾ 2 വർഷത്തേക്ക് എടുക്കാം. അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒരുമിച്ച് 5 വർഷത്തേക്കുള്ള ലൈസൻസ്, ഫാം ലൈസൻസ് കിട്ടും. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ് ഇപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഒരു ഫാം ലൈസൻസ് ഇല്ലാത്ത പരാതി പെട്ട് ഉണ്ടായി അതിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാമിന് 1-time fine ആയിട്ട് 10,000 രൂപയും ഡെയിലി ഓരോ ദിവസവും 200 രൂപ ക്യുമുലേറ്റീവ് ഫൈനും ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതെന്ന് പറയുന്നത് ഈ മലിനീകരണ
1: അപ്പൊ സാറ് പറഞ്ഞ അനുസരിച്ച് ഒരു ഫാം തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ലൈസൻസ് എടുത്തിരിക്കണം.
0: തീർച്ചയായിട്ടും ഈ എണ്ണം ഇതിനകത്ത് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്.
1: ലൈസൻസും പഞ്ചായത്തുകളാണല്ലോ കൊടുക്കുന്നത്.
0: അതെ.
1: ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം?
0: ഈ ലൈസൻസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാൻഡിൻ്റെ ഒരു സ്കെച്ച് വേണം, അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിൻ്റെ പകർപ്പ്, അതോടൊപ്പം ഇനി പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പാട്ടക്കരാർ, ലീസ് ഡീഡ്, അതിൻ്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമിൽ ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര ആനിമൽസ് ഉണ്ട്, അവിടെ നമ്മൾ ഏത് ഇനമാണ് ഉദ്ദേശിക്കുന്നത്, അത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സമ്മിശ്ര കൃഷിയാണോ ഇൻ്റഗ്രേറ്റഡ് ഫാമാണോ,
1: അതും
0: ചെയ്യാം. അപ്പം അതിനനുസരിച്ചുള്ള ഫീസ് അടയ്ക്കണം, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കാണണം. ഇപ്പം ഒരാൾ ഡയറി ഫാമും ഗോട്ട് ഫാമും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറി ഫാമിന് വേണ്ടുന്ന മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ വേണം, ഗോട്ട് ഫാമിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ വേണം. അപ്പം രണ്ടും അതിനകത്ത് കാണിച്ചിരിക്കണം, ഇന്ന ഇന്ന ഇത്രയും ആനിമൽസ് ഉണ്ട്, പൗട്ടറി ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതെല്ലാത്തിനുമുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെൻറ്റിന് ചട്ടത്തിൽ വളരെയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാവരും ബയോഗ്യാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചാണകം ഉണക്കി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. സൂര്യപ്രകാശത്തിൽ സോളാർ ഡ്രൈവിങ് ചെയ്യാം, അല്ലെങ്കിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചുള്ള ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവാട്ടറിങ് മെഷീൻ ഉപയോഗിച്ച് ചാണകം ഉണക്കിയെടുക്കാം. അപ്പം ഈ ചാണകം ഉണക്കുന്നത് തന്നെ വിവിധ സംവിധാനങ്ങളുണ്ട്.
1: അപ്പം ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്.
0: തീർച്ചയായിട്ടും, കാരണം ഈ ചട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിന് ലൈസൻസ് കിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഫാമിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു ഫാമിനും ഒരിക്കലും ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനകത്ത് ഇത് അന്വേഷിച്ചിട്ട് ഇവർക്ക് ഇവർ എലിജിബിൾ ആണോ ഈ ലൈസൻസിനെന്ന് നോക്കും. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ആ ലൈസൻസ് കൊടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാരണം പറഞ്ഞ് ലൈസൻസ് നിരസിക്കുകയും ഇവർക്ക് ആ സംവിധാനങ്ങൾ കാരണത്തിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം, അങ്ങനെയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടെ പലപ്പോഴും പഞ്ചായത്തുകൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ
1: മാലിന്യ സംസ്കരണം എല്ലാം ശരിയാണോ ഇല്ല,
0: കാരണം ഈ ചട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ആവശ്യത്തിനുള്ള മാലിന്യത്തെ സംസ്കരിക്കാനുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും പഞ്ചായത്തിന് നോക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഉദാഹരണം, ഇപ്പോൾ ഒരു 10 ബസിൻ്റെ ഒരു ഡയറി യൂണിറ്റാണ്, അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഒരാൾ ചെയ്തിട്ടുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ള വലിപ്പമുണ്ടോ, ഇത്ര ക്യൂബിക് മീറ്റർ, അതായത് ഇപ്പോൾ 10 പശുള്ള ഒരു ഡയറി ഫാമാണെങ്കിൽ 5 MCUBന്റെ ഒരു പ്ലാന്റ് വേണം. ഈ 5 MCUBന്റെ പ്ലാന്റ് തന്നെയാണോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടക്കുമോ എന്ന് എക്സ്പെർട്ടൈസ് ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല. പ്രത്യേകിച്ച് ഒരു വലിയ ഫാമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യം വരത്തില്ല. വലിയൊരു ഫാമിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്ലറിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു, അത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ക്ലിയറൻസ് കൂടി പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. പക്ഷേ ലൈസൻസ് അൾട്ടിമേറ്റായിട്ട് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം.

0: ആ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഫാമിന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവുമില്ല. കാരണം പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഈ പറയുന്ന സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അനിമൽസിനുള്ള സ്പേസും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
1: അപ്പം നമുക്കിതിനു വേണ്ടി കർഷകർ അല്ലെങ്കിൽ ഒരു സംരംഭകൻ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും നല്ലതായിരിക്കും.
0: അത് തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേറെ കുറച്ചധികം നിയമാവലികളുണ്ട്. അതിലേറ്റവും കൂടുതൽ അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള ദൂരം, ആ ദൂരം അവർ പ്രധാന ഒരു ഫോക്കസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് അടുത്ത ജനവാസമുള്ള പ്രദേശങ്ങളാണല്ലോ, കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്രയധികം ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് ആണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. സെറ്റ് ബാക്ക് മാത്രമല്ല,
1: ഇത് ഫാമിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതോ മാലിന്യ സംസ്കരണം ചെയ്യുന്ന യൂണിറ്റിന്റെ?
0: ഫാമിന്റെ ഡിസ്റ്റൻസ് ആണ്, തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഉള്ള ഡിസ്റ്റൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നല്ല അതിന് പറയുന്നത്, ക്ലിയറൻസ് ആണ്. പി സി ബിയുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനാണ്. അപ്പം പി സി ബിയുടെ ഒരു പരിശോധന കാണും, പരിശോധിച്ചതിന് ശേഷമാണ് ഈ പി സി ബിയുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അടുത്ത വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കേണ്ട ഒരു ഫാം, ഉദാഹരണത്തിന് ഒരു 20 പശുവുള്ള ഒരു ഫാമാണെങ്കിൽ 10 മീറ്റർ അടുത്ത വീട്ടിൽ നിന്നും ഉള്ള ക്ലിയറൻസ് അവിടെ വേണം. 10 മീറ്റർ ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആട് വളർത്തുന്ന ഒരു യൂണിറ്റ്, 20 മുതൽ 50 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് 25 മീറ്റർ അടുത്ത വീട്ടിൽ നിന്ന് ക്ലിയറൻസ് വേണം. ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ, സോറി, ആടിൻ്റെ കാര്യത്തിൽ 20 മുതൽ 50 വരെയുള്ള ആടുകൾക്ക് 10 മീറ്റർ മതി. പശുവിൻ്റെ കാര്യത്തിൽ 15 മുതൽ 20 പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 10 മീറ്റർ ക്ലിയറൻസ് വേണം. പശുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, 21 മുതൽ 50 പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 25 മീറ്ററാണ് അടുത്ത വീട്ടിൽ നിന്നുള്ള ക്ലിയറൻസ് ഡിസ്റ്റൻസ്. അപ്പോൾ അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് കൂടെ പാലിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മളൊരു ഫാം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ആ ഡിസ്റ്റൻസ് ഇതെല്ലാം തന്നെ നമ്മൾ
1: നോക്കണം,
0: പാലിക്കേണ്ടതായിട്ട്.
1: ഒരു ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വിടാൻ പറ്റുമോ
0: വേണം. പിന്നെ നമ്മുടെ ഒരു ഫാം നിർമ്മിച്ചതിന് ശേഷം അപ്പുറത്ത് വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഏതാണോ ആദ്യം വന്നതെന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയം. കാരണം ഫാമിന്റെ ഫാമാണ് ആദ്യം നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മറിച്ച് ഫാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ദൂരപരിധി നമ്മൾ പാലിക്കണം. അതിപ്പോൾ പൗൾട്രി യൂണിറ്റ് ആണെങ്കിലും എല്ലാം തന്നെ ഈ പറയുന്ന, ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പിഗ്ഗിൻ്റെ കാര്യത്തിലാണ്. പന്നി വളർത്തുന്ന മേഖലയിൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിഗ് ഫാമുകൾക്കെതിരെ പൊതുവെ ഉണ്ട്. കാരണം അവിടെ മാലിന്യം, പ്രത്യേകിച്ച് ഈ കോഴി അറവ് മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പന്നികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പരിസര മാലിന്യീകരണം നടക്കുന്നുണ്ട്. അപ്പം അത് കാരണം 5 പന്നിയെ വരെ വളർത്തുന്നതിന് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരു ദൂരപരിധിയും
1: വെച്ചിട്ടില്ല.
0: പക്ഷേ 5, 6 മുതൽ 15 പന്നികളെ വരെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും കുറഞ്ഞത് 50 മീറ്റർ വേണം. 6 മുതൽ 15 പന്നികളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് അടുത്ത വീട്ടിൽ നിന്നും 50 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇനി 16 മുതൽ 50 പന്നികളെ വരെ വളർത്തുകയാണെങ്കിൽ 75 മീറ്റർ ഡിസ്റ്റൻസ് വേണം. 50 മുകളിലാണെങ്കിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇത് പിഗ് ഫാമുകൾക്ക് ഈ പറയുന്ന ദൂരപരിധി കുറച്ചുകൂടെ കൂടുതലാണ്. മറ്റ് ഡയറി ഫാം ആയാലും അതുപോലെ തന്നെ ഗോട്ട് ഫാം ആയാലും പൗൾട്രി ഫാം ആയാലും ഒക്കെ ഇത്രയ്ക്കുള്ള ഇതല്ല. കാരണം ഈ കോഴി അറവും മാലിന്യവും മറ്റും ഫീഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ പറയുന്ന.
1: അപ്പോൾ ഇവിടെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് അത് പിഗ് ഫാമാണോ ഡെയറിയാണോ ഗോട്രിയാണോ ഇതനുസരിച്ച് അതിൻ്റെ ഒരു ആ ഡിസ്റ്റൻസ് വാരി ചെയ്യും.
0: പിഗ് ഫാം ആണെങ്കിൽ കുറെ കൂടെ ഇതിനകത്ത് കാര്യങ്ങൾ കർക്കശമാണ്. ഞാൻ പറയാൻ കാര്യം വെച്ചാൽ പിഗ് ഫാമിൽ നമ്മൾ പലപ്പോഴും പന്നികൾക്ക് ഫീഡ് ചെയ്യുന്നത് ഈ പറയുന്ന കോഴി അറവ് മാലിന്യങ്ങളാണ്, പൗൾട്രി വേസ്റ്റ് ആണ്.
1: അതും ഒരു മാലിന്യം തന്നെയാണ്.
0: അപ്പം അത് സംസ്കരിക്കാനായിട്ട് പ്രത്യേകം തന്നെ ചട്ടങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ അടച്ചു മൂടിയ പാത്രങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ അടഞ്ഞ വണ്ടികളിലോ മാത്രമേ ഈ കോഴി അറവ് മാലിന്യങ്ങൾ ഈ ഫാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അതുപോലെ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന പൗൾട്രി വേസ്റ്റ് മാത്രമേ ഫാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. കൂടുതൽ ദിവസം അതിവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പാടില്ല. കൊണ്ടുവരുന്ന ഇറക്കുന്ന സ്ഥലം തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ ഈ സീപ്പേജ് ഉണ്ടാവരുത്. അത് സീപ്പേജ് കുഴിവെള്ളത്തിലും മറ്റും വരരുത്. അവിടെ ഉണ്ടാകും.

0: കിട്ടുന്ന സി പി എജ് ഉണ്ടെങ്കിൽ അത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ വേണം. പിന്നെ അത് നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കണം. അതായത് കാക്ക ഈ പക്ഷികളൊന്നും വരാൻ പാടില്ല, നായ്ക്കൾ തെരുവ് നായ്ക്കൾ വരാൻ പാടില്ല, ഇങ്ങനെയുള്ള പ്രാണികളും അതുപോലെ തന്നെ ഈച്ച ശല്യം ഇതൊന്നും വരാതിരിക്കാനായിട്ട് ഈ കോഴിയറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് ഫെൻസ് ചെയ്തൊരു പ്രദേശത്തിടണം, തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. അത് 12 മണിക്കൂറിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചേക്കാൻ പാടില്ല, അത് അന്നും തന്നെ ഉപയോഗിച്ച് പോകണം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ,
1: നിരവധി ഉപാധികളുണ്ട്
0: ഈ പൗൾട്രി ഫാമുകളിൽ. ഈ കോഴിയറവ് മാലിന്യം ഉപയോഗിക്കുന്നെങ്കിൽ അവർ പ്രത്യേകിച്ച് പാലിക്കണം. പിന്നെ ഇത് കുക്ക് ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ. പിഗിന് ഇത് ഫീഡ് ചെയ്യുമ്പോൾ ഇതിനകത്തു നിന്ന് ഉള്ള അണുബാധയും മറ്റോ ഇതിനൊരു ഒരു ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ എസ് ഒ പി തന്നെ ഈ കോഴിയറവ് മാലിന്യം കൊടുക്കുന്നതിന് ബന്ധപ്പെട്ടുണ്ട്. അതായത് അത് വേവിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. തൂവൽ എന്തായാലും പന്നികൾ കഴിക്കില്ല. അപ്പൊ അതിനെ നമ്മൾ മാറ്റിയതിന് ശേഷം ഇത് കുക്ക് ചെയ്ത് തന്നെ കൊടുക്കണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉത്തരവുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ബിഗ് ഫാമുകൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും മറ്റും ബിഗ് ഫാമുകൾ നേരിടേണ്ടി വരുന്നു. അപ്പൊ അവര്
1: ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ വേണുഗോപാൽ, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു സംരംഭം ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ പോകുവാണ്, അപ്പം അതിന് എത്ര ഡിസ്റ്റൻസ് വേണം, ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസിന് വേണ്ടി, ഇപ്പം ഇതൊക്കെ എവിടെയെങ്കിലും ഓൺലൈനായിട്ടോ എങ്ങനെയും എല്ലാം അറിവ് കിട്ടാൻ സാധ്യതയുണ്ട്?
0: തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ പറഞ്ഞ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ ചട്ടങ്ങളും അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ അപേക്ഷകളും മറ്റും പൂരിപ്പിക്കുന്ന സമയത്ത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപേക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ ഫീസ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഈ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ ഇപ്പൊ 10 ലക്ഷം രൂപയുടെ സംരംഭമാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഫീസാണ് അടയ്ക്കേണ്ടത്. അത് അതിനൊരു കാൽക്കുലേറ്റർ തന്നെ അതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ചട്ടങ്ങളും മറ്റും ഓൺലൈനായിട്ട് ലഭിക്കുകയും ചെയ്യും. മറിച്ച് അത് കൂടാതെ ഈ വകുപ്പുകൾ, വിവിധ വകുപ്പുകൾ, ഇപ്പൊ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെ ഈ സംരംഭക പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ ശില്പശാലകളൊക്കെ നടത്തുന്നുണ്ട്, എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കുന്നവർക്ക് അതിനകത്ത് ഈ താല്പര്യമുള്ളവരെ പ്രത്യേകിച്ച് ക്ഷണിച്ച് കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സംരംഭം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ഒരു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം, സ്ഥിരമായിട്ടൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ല, ആ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന വായ്പകൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ, ഈ ഈ നിയമങ്ങൾ ഏതൊക്കെ ലൈസൻസുകൾ എവിടെ നിന്നെല്ലാം എടുക്കണം, അങ്ങനെ ഒരു ഇത് അറിവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വ്യവസായ വകുപ്പിലൊക്കെ കെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ട്. അതേപോലുള്ള ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം കൂടെ നമുക്ക് ആവശ്യമാണ്.
1: നല്ലതായിരിക്കും
0: തീർച്ചയായിട്ടും. കാരണം ഒരു സംരംഭകന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുമതികളും ഒരൊറ്റ വിൻഡോയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഈ മേഖലയിലൂടെ വരണം.
1: ഇപ്പോൾ ഡോക്ടർ വേണുഗോപാൽ, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, സർ ആദ്യം ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതിൽ നമ്മൾ ബിൽഡിങ്ങിന്റെ ഏരിയയെ അനുസരിച്ചാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞ് ലൈസൻസിന് എണ്ണം അനുസരിച്ചാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിന്റെ ടോട്ടൽ എമൗണ്ട് അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. മൂന്ന് ക്യാപിറ്റൽ
0: മൂന്ന് രീതിയിലാണ് ഫാമുകളുടെ കാര്യത്തിൽ
1: വരുന്നത്. സർ ഇത് കഴിഞ്ഞാല് നമുക്കിപ്പം ഒരാള് നമ്മുടെ പാലുൽപാദനം ചെയ്യുന്നു, സർ പറഞ്ഞ മാതിരി ചിലപ്പോൾ അത് പ്രസംസിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെൻ്റ് തരത്തിലായിരിക്കും. അപ്പം അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട്?
0: തീർച്ചയായിട്ടും. അതായത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ ഒരു അനുമതി, പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSA രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവ്, ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 12 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവ് വരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSA ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ ഒരു ദിവസം കൈകാര്യം, 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പോൾ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇപ്പോൾ 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പോൾ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSA രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണന ഒന്നുമില്ല.
1: ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആർക്കും കൊടുക്കും.

0: കൊടുക്കുന്നില്ല. ഇവിടെ അതല്ലാതെ പാലിപ്പോൾ സംസ്കരിച്ച് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റ്, അപ്പോൾ 50 കോഴികളെ വരെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 മൃഗങ്ങളെ, വലിയ പശുവിനെ അല്ലെങ്കിൽ കാളയൊക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാലയാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 2 കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും. അതിൽ വെരിഫിക്കേഷനും എല്ലാവരും നടത്തുന്നുണ്ട്. എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. നമ്മുടെ യൂണിറ്റിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അതും
1: മാൻഡേറ്ററി ആണ്. ഇപ്പോൾ സാർ സൂചിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ FSSI ഇത് ലൈസൻസ് രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്ക് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പം ആ സ്ഥിതിയിലും
0: തീർച്ചയായും നമ്മളിപ്പം നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് FSSI രജിസ്ട്രേഷൻ അടങ്ങിയ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സാർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ഉദയകുമാർ ആലപ്പുഴ അടുത്ത് കാണിക്കുന്ന പരിപാടി പറഞ്ഞിരിക്കാൻ സാറിന് എന്റെ 1000 നമസ്കാരം.
0: നമസ്കാരം.
2: പിന്നെ ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. ഒരു ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ പിന്നെ 60 പൈസ വെച്ചാൽ കിട്ടുമോ? പിന്നെ രണ്ടാമത് എങ്ങനെയാണ് അത് നിയമങ്ങൾ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ?
0: അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. 1, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പോൾ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ഒരു യൂണിറ്റാണ്. ഒരു തുടക്കക്കാരനായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിനകത്ത് 19 പെണ്ണാടും 1 മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അതോടൊപ്പം തന്നെ 300,000 രൂപ അതിൻ്റെ ആടിൻ്റെ വിലയും അതിൻ്റെ കൂട് നിർമ്മാണത്തിനും എല്ലാം കൂടെ ഒരു 300,000 രൂപ നമുക്ക് മുടക്ക് വരും. അതിൻ്റെ പറയട്ടെ. അപ്പോൾ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാഡക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30 സെൻറ്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തിൽ. അപ്പോൾ ഈ ആടുവളത്തിന് പ്രത്യേകിച്ച് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് എടുക്കാം. ഏതിന്
1: ലോൺ എടുക്കാൻ വേണ്ടി
0: ഞാൻ പറയട്ടെ. പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത്, അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ ഈ ചെറുകിട ആടുവളത്തിൽ യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന് പ്രോജക്റ്റ് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പം നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ്, കൂടൊക്കെ ഉണ്ടെങ്കിൽ അതിന്, അതായത് ആവർത്തന ചെലവ്, റെക്കറിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിങ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും.

0: ബാങ്കിൻ്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 2 ലക്ഷം രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പോൾ KCCയുടെ സഹായം തേടാം. പിന്നെ ഈ അതല്ല ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നുണ്ട്. അതിനെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ
2: നന്ദി.
1: സർ, നമ്മൾ ഈ FSSI രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാൽ ഈ പാല് പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രദേശം, അവിടെ അതായത് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്, സംവിധാനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പാല് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാക്കിംഗ് മെഷീൻ വെച്ചേക്കുന്ന ആ ഏരിയയും അവിടെയും വളരെ ശുചിത്വത്തോടുകൂടി ചെയ്യണം. അതോടൊപ്പം തന്നെ ഇനി മറ്റു ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ പനീറോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് പ്രോസസ്സ് ചെയ്യുന്ന ഏരിയ വളരെ ക്ലീൻ ആയിരിക്കണം. അതോടൊപ്പം ഈ നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. അവിടെ നമ്മൾ ഈ പറയുന്ന ടൈലൊക്കെ ഒട്ടിച്ച് വളരെ ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ വെരിഫിക്കേഷൻ സമയത്ത് ഈ പറയുന്ന പ്രോസസ്സിങ് യൂണിറ്റിൽ ആവശ്യമായിട്ടുള്ള ക്ലീൻനെസ് ഉണ്ടോ, അവിടെ ഉണ്ടാകുന്ന മറ്റ് ബൈ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവിടെ ക്ലീൻ ഈ പറയുന്ന ഡ്രെയിനേജും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടോ, ആ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം
1: യുട്ടൻസിൽസൊക്കെ
0: ക്ലീൻ ചെയ്യുന്നുണ്ടോ, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്, ആ പ്രോട്ടോകോൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കും.
1: ആ പ്രോട്ടോകോൾ എന്തുവാണ് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി അതനുസരിച്ച്.
0: അതെ അതെ അതെ, പാലാണ് അങ്ങനെങ്കിൽ അതല്ല, ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു പൗൾട്രി ഡ്രസ്സിങ് യൂണിറ്റ് അവിടെ പാലിക്കേണ്ടുന്ന ക്ലീൻനെസ് അവിടെ ഉണ്ടാവും എന്നുള്ളത് തുറന്നിപ്പോൾ ഇപ്പം റോഡിൽ തെരുവിൻ്റെ സൈഡിൽ ഇപ്പം ഇട്ട് ഡ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഈ പറയുന്ന FSSI രജിസ്ട്രേഷൻ കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഒരു പൗൾട്രി ഡ്രസ്സിങ് യൂണിറ്റിൽ പാലിക്കേണ്ടുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്, അതവിടെ പാലിച്ചു കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും.
1: അപ്പോൾ മുട്ട മാത്രം നമ്മൾ വിൽക്കുവാണെങ്കിൽ അവിടെ FSSI രജിസ്ട്രേഷൻ്റെ ആവശ്യം
0: വരുന്നില്ല, പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് മതിയാവും.
1: പ്രോസസ്സിങ് അല്ലെങ്കിൽ മിൽക്കിൻ്റെ
0: മിൽക്കിൻ്റെ പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്ത് നടത്തും മതിയാവും.
1: സാർ, ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായിട്ടും, അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിൻ്റെ യൂണിറ്റ്, 5 പശുവിൻ്റെ യൂണിറ്റ്, 10 പശുവിൻ്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ, പ്രത്യേകിച്ച് ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിഗത സബ്സിഡികൾ നൽകുന്നത് ക്ഷീരവികസന വകുപ്പാണ്. അത് ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക. ക്ഷീരശ്രീ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ട് അപേക്ഷ സമർപ്പിച്ച് ആ എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. ആ പോർട്ടൽ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പുൽകൃഷി ഇപ്പോൾ ഒരാളൊരു ഡയറി ഫാം തുടങ്ങി, അതിന് പുൽകൃഷിക്കാണ് സബ്സിഡി വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ല കറവേന്ദ്രം വാങ്ങാനാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ബയോഗ്യാസ് അങ്ങനെയുള്ള സംവിധാനം, ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങളൊക്കെ അനുസരിച്ചുള്ള പദ്ധതികളുണ്ട്.
1: ആവശ്യം എന്തുവാണെന്ന് വെച്ചാൽ
0: അതനുസരിച്ചുള്ള. അപ്പം അത് ഏറ്റവും കൂടുതൽ ക്ഷീരവികസന വകുപ്പ് വഴിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനം, മാംസോൽപാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. അതിലേറ്റവും കൂടുതൽ പദ്ധതി വരുന്നത് ഈ പറയുന്ന ഡയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ ആടുവളത്തിൽ നേരത്തെ പറഞ്ഞ ആടുവളത്തിൽ യൂണിറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ മുട്ടക്കോഴി വളത്തിൽ, ഇറച്ചിക്കോഴി വളത്തിൽ, ഇപ്പോൾ ഇറച്ചിക്കോഴിയുടെ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ഏറ്റെടുക്കാവുന്ന, പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇറച്ചിക്കോഴി വളത്തിൽ യൂണിറ്റ്

0: 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിൻ്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ ബയോഗ്യാസ് യൂണിറ്റ് ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണമോ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പം ഓരോ സ്ഥലത്തിൻ്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി. ഇപ്പോൾ ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പോൾ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കർഷകരുടെ ആവശ്യമനുസരിച്ച്
0: കൊണ്ടുവരാൻ പറ്റും. അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: പിന്നെ അടുത്ത് വരുന്ന സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് പദ്ധതികളുണ്ടായിരുന്നു, അതിപ്പോഴ് വീണ്ടും അത് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതായത് മറ്റേ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും. NLM ഭാഗമായിട്ട് കേരളത്തിൽ വലിയ വൻകിട പദ്ധതികൾ, അതായത് ആടുവളർത്തൽ പദ്ധതികൾ, പന്നിവളർത്തൽ, അതുപോലെ തന്നെ കോഴിവളർത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്ര ലോൺ പോലെയുള്ളത് കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. അപ്പോൾ മുദ്രാ ലോണ് അവൈൽ ചെയ്യുന്ന കർഷകരുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് പലതരത്തിലുള്ള KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ്,
0: ഇപ്പോൾ ആവർത്തന ചെലവുകൾ,
1: ഇത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടും ഉണ്ടല്ലേ?
0: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശു വളർത്തലോ ആടുവളർത്തലൊക്കെ വരുന്ന കർഷകന് റെക്കറിങ് എക്സ്പെൻഡിച്ചർ, ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പോൾ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിൽ അത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പോൾ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം,
0: വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. ഇത് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് മറ്റ് നമ്മുടെ മറ്റ് സോഴ്സിന് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അപ്പം അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ
1: കർഷകൻ
0: ബാധിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ തീറ്റപ്പുൽ, സ്വകാര്യ വ്യക്തിയുടെ തീറ്റപ്പുൽ പുരയിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്, കാരണം വെച്ചാൽ അതിൻ്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. അപ്പം ഈ സ്ഥലം, ഒരു കൃഷി സ്ഥലം ഒരുക്കുന്നത് ഈ തൊഴിലുറപ്പിലെ തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അതിന്, അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിൻ്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പോൾ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുൽ കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും, അത് പശുവിൻ്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചാൽ
1: ഇതൊരു കർഷകനിങ്ങനെ ഇത് ഈ ഒരു സ്കീമിൽ ലാഭം എടുക്കണമെങ്കിൽ ഇത് പഞ്ചായത്തുകളെ,
0: അതായത് ആ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരേക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണം ആവശ്യമുണ്ട്, അപ്പോൾ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക, അപ്പോൾ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത്

0: 10 ലക്ഷം 10 മുതൽ 15 ലക്ഷം രൂപ വേണ്ടി വരും. അത് ഭൂമി ഒഴിച്ചാണ് പറയുന്നത്. കാരണം ലാൻഡ് ഒന്നുകിൽ സ്വന്തമായിട്ടുണ്ടാവണം അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കണം. ആ ലാൻഡിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒന്ന് തൊഴുത്ത് നിർമ്മിക്കുക, രണ്ട് ഈ പശുക്കളെ വാങ്ങുക. അപ്പോൾ പശുക്കളുടെ ഇന്നത്തെ വില നിലവാരവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടി വരും. പിന്നെ 10 പശുവുള്ള ഒരു സംരംഭം ആയതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമില്ല. 10-ൽ കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടിവന്നിരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടിവരുന്നില്ല. പക്ഷെ നമ്മൾ വിലയിരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം
0: ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. KCC ആയിട്ട് ബന്ധപ്പെട്ടിയൊക്കെ
1: റിവോൾവിംഗ്
0: ഫണ്ട്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട തീറ്റപ്പുൽ കൃഷി, ഇതിൽ ഈ ഡയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപ്പാദന ചെലവിൻ്റെ 70%
1: തീറ്റയാണ്.
0: അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല്ല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആ സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിക്കിച്ചാലും നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷക മൂലകളുള്ളത് കിട്ടുന്നുണ്ട്.
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല, അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ചെലവാണ്. ഏകദേശം 1 ലിറ്റർ പാലിന് 55 രൂപ വരെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ ഫീഡിങ് കോസ്റ്റ് കുറയ്ക്കണം. ഫീഡിങ് കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ നമുക്കറിയാം വൈക്കോലിന് തന്നെ കിലോയ്ക്ക് 10 രൂപ വരെ വില വരുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തീറ്റപ്പുല്ല് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം അതുകൂടെ നമ്മൾ കൊണ്ടുവരണം.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്
0: നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചു.
0: അപ്പോൾ ചെറിയ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിൻ്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിൻ്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കുമതി, കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ പേരൻറ് സ്റ്റോക്ക്, നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരൻറ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ്ഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത ഇൻബ്രീഡിംഗ് വരാതിരിക്കാൻ ആ ഒരു ഇതും കൂടെ നമ്മൾ മനസ്സിൽ
1: കാണണം.
0: ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കണം. അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവേമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയ്റ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയ്റ്റും നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പം നല്ല ഇനം ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. അത് ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു വരുമാനം.
0: ഇതിൻ്റെ ആട്ടുകുട്ടികളെ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയ്റ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ളൊരു സംസ്ഥാനമാണ്. ആട്ടും കുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. ഒരു അല്പം കെയർ, കാരണം പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താനും. കാരണം ഇതിനെ എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെ ഒന്നും കഴുകേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യവും ഉള്ളവർക്ക് അത് പറ്റുള്ളൂ. അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായിട്ടും. അത് ഇത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ, കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും.

0: ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൊടുത്തേക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിശീലനം, അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്, പശു വളർത്തലും ആട് വളർത്തലും ഏത് സംരംഭമാണെങ്കിലും പരിശീലനത്തിന് പോകുമ്പോൾ നമുക്ക് കുറേ കൂടെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.
1: ഞാൻ ഈ കാര്യം തന്നെ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുമായിരുന്നു. നമ്മുടെ പരിപാടിയുടെ സമയവും തീരാറായി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച്, ലൈസൻസിങ് ബിൽഡിങ് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച്, അപ്പോൾ ഇതെല്ലാം കേട്ട് ഒരു സംരംഭകൻ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടുന്നു, അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് സാർ ഇപ്പം പറഞ്ഞ ഒരു പരിശീലനം എന്തായാലും വേണം, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത്?
0: തീർച്ചയായിട്ടും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഈ പരിശീലനത്തിൽ തന്നെയാണ്. കാരണം അദ്ദേഹം ആദ്യം വേണ്ടുന്നത് ഇപ്പോൾ ഒരു സംരംഭം, ഇപ്പോൾ ഏത് സംരംഭം ആയിക്കോട്ടെ, ഇപ്പോൾ കോഴി വളർത്തൽ, ഇറച്ചി കോഴി വളർത്തൽ ആരംഭിക്കാൻ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പോത്തുക്കുട്ടിയെ വളർത്തി ഇറച്ചിക്ക് വേണ്ടി വിൽക്കുന്നു, നമ്മൾ പറയാത്ത പുതിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മുരിക്കുട്ടി വളർത്തൽ പദ്ധതിയാണ്, അപ്പോൾ ഡിമാൻഡുള്ളൊരു സ്കീമാണ്, അല്ലെ മുട്ടക്കോഴിയെ വളർത്താൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ ഏത് സംരംഭവും ആയിക്കോട്ടെ, ആദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലന പരിപാടി, വിവിധ പരിശീലന കേന്ദ്രങ്ങൾ, ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പരിശീലന കേന്ദ്രങ്ങളുണ്ട്, ക്ഷീരവികസന വകുപ്പിൻ്റെ ഉണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട്, അവിടെ അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറേ കോൺടാക്റ്റും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് കിട്ടും. അധ്യാപകരായിട്ട് വരുന്നവരുടെ കോൺടാക്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് യൂണിറ്റുകളൊന്ന് പോയി കാണാൻ ശ്രമിക്കുക, നടത്തി നന്നായിട്ടൊരു ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾ കാണാൻ ശ്രമിക്കുക, അതിൻ്റെ നടത്തുന്നവരുമായിട്ടൊന്ന് സംസാരിക്കുക, അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്കൊരു വിലയിരുത്തൽ സാധിക്കും. നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് ഈ പറയുന്ന ഒരു ഡയറി പൗഡർ യൂണിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗോട്ട് യൂണിറ്റോ നടത്തിയാൽ എന്തായിരിക്കും, സമീപത്ത് നടത്തുന്നവരുടെ സാഹചര്യം എന്താണ്, ഇത് നടത്തിയിട്ട് പലരും പൂട്ടിപ്പോയിട്ടുണ്ടാവും, നിർത്തിപ്പോയിട്ടുണ്ടാവും, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്,
1: അത് നമ്മളിങ്ങനെ
0: സ്വാഭാവികമായിട്ടൊരു വിലയിരുത്തൽ വേണം. നമുക്കിത് സാധിക്കും. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായ സാഹചര്യങ്ങളും സാമ്പത്തിക ചുറ്റുപാടും മറ്റെല്ലാം ഉണ്ട്. ആ എൻ്റെ സാമ്പത്തിക ചുറ്റുപാടിൽ ഇത്രയും വലിയൊരു സംരംഭം ഏറ്റെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം കിട്ടുമോ, ഇത്തരം കാര്യങ്ങളോട് വിലയിരുത്തിക്കൊണ്ടൊരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് അടുത്തൊരു ഘട്ടത്തിലാണ് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുക, ഇതിനാവശ്യമായ പണം കണ്ടെത്തുക. അപ്പോൾ അതിന് നേരത്തെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, സ്ഥലം കണ്ടെത്തുക, അപ്പം സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത ഒരു പാട്ടത്തിനെടുക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ ഒരാൾ നടത്തി നിർത്തിപ്പോയ ഒരു ഫാം ഇപ്പോൾ ലീസിനെടുക്കുന്നു, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയ ഒരു ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്,
1: ബിൽഡിങ്ങൊക്കെ ഓൾറെഡി
0: എല്ലാം ഉണ്ട്, അതിനൊരു മാസം വാടക കൊടുത്തിട്ട് സ്വന്തമായിട്ട് സ്ഥലമൊന്നും വേണമെന്നില്ല, ലീസിനെടുത്തിട്ട് അവിടെ നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഒരു കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
1: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം.
0: തീർച്ചയായിട്ടും
1: ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്, താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര, ഒപ്പം അനുപമ ആർ കെ, എം നിസാമുദ്ദീൻ.

0: ആകാശവാണി.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: എന്താണ് ഒരു ഇലക്ട്രിക് വാഹനം? ആന്തരിക ദഹന എഞ്ചിൻ അഥവാ ഇന്റേണൽ കമ്പഷൻ എഞ്ചിന് പകരം വീണ്ടും വീണ്ടും ചാർജ് ചെയ്യാവുന്ന ബാറ്ററികളാൽ ഊർജം നൽകുന്ന ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ എന്ന് ഒറ്റവാചകത്തിൽ പറയാം. ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. പൊതുനിരത്തുകളിലൂടെ പായുന്ന BMW,

ഗായത്രി കാർ ഉലകം ചുറ്റിയെത്തിയ സോളാർ ഇമ്പൾസ് ടു എന്ന ഇലക്ട്രിക് എയർക്രാഫ്റ്റ് ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഇലക്ട്രിക് വാഹനമായ ചൈന സോറില്ല എന്ന ഇലക്ട്രിക് ബോട്ട്, ജപ്പാനിലെ അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ N700 സീരീസ് ഷിങ്കാസൻ, സ്വീഡനിലെ പ്രശസ്തമായ BYD ബാറ്ററി ഇലക്ട്രിക് ബസ്, ഇറ്റൽ കാർ ആക്ടിവ C2S4 എന്ന ഇലക്ട്രിക് കാർട്ട്, കാലിഫോർണിയയിലെ ടെസ്ല സെമി, ക്ലാസ് എയ്റ്റ് ഇലക്ട്രിക് ട്രക്ക്, ഗീറോ ഇ ബൈക്ക് എന്നിവ ലോക പ്രശസ്തമായ ഏതാനും ഇലക്ട്രിക് വാഹന മോഡലുകളാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഉദയം ചെയ്തത്. പ്രവർത്തിപ്പിക്കാൻ സൗകര്യവും ശാന്തവുമായ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി വൈദ്യുതിയെയാണ് ആദ്യകാലങ്ങളിൽ ആശ്രയിച്ചിരുന്നത്. ഒറ്റ ചാർജിങ്ങിൽ കിട്ടാവുന്ന യാത്രാദൂരത്തിൻ്റെ പരിധി അഥവാ റേഞ്ചിലെ കുറവ് ഇലക്ട്രിക് വെഹിക്കിളിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ലോകം വിമുഖത കാട്ടാനിടവരുത്തി. IC എഞ്ചിനുകളുടെ ആവിർഭാവം ആ ന്യൂനതയെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചു. 20-ാം നൂറ്റാണ്ടിലുണ്ടായ മറ്റൊരു പ്രധാന സാങ്കേതിക വികാസം ലിഥിയം ബാറ്ററികളുടെ കടന്നുവരവാണ്. നിലവിലെ ലെഡ് ആസിഡ് ബാറ്ററികളെ അവ ബഹുദൂരം പിന്നോട്ടടിച്ചു. സീറോ എമിഷൻ വാഹനങ്ങൾ എന്ന സംജ്ഞ കൂടുതൽ പ്രചാരത്തിൽ വന്നു തുടങ്ങി. ഹൈബ്രിഡ് മോഡലുകളിലേക്ക് തുടർന്ന് ട്രെൻഡ് മാറി തുടങ്ങി. IC എഞ്ചിനുകൾ പ്രധാന ഊർജ്ജ സ്രോതസ്സായും ദ്വിതീയ സ്രോതസ്സായി മോട്ടോർ ജനറേറ്റർ സെറ്റും ക്രമീകരിച്ചിട്ടുള്ള വാഹനങ്ങൾ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന പുതിയ സാങ്കേതിക വിദ്യ ഇത്തരം വാഹനങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങി. നല്ല വേഗതയിൽ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വേഗതയിൽ സംഭവിക്കുന്ന കുറവിന് തത്തുല്യമായി ലഭ്യമാകുന്ന ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി ബാറ്ററിയെ ചാർജ് ചെയ്യാൻ വിനിയോഗിക്കപ്പെടുന്നു. ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ പൂർണ്ണമായും വൈദ്യുതിയെ ആശ്രയിക്കുമ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ബാറ്ററിയെയും IC എഞ്ചിനെയും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്നു. വൈദ്യുതി ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യാമെന്നുള്ള സവിശേഷതയോടൊപ്പം IC എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് മോട്ടോറുകൾ ഇവിടെ ഒരു പ്രധാന സ്രോതസ്സായി മാറുന്നു. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിന് ശേഷമാണ് ഈ മോഡലിലുള്ള വാഹനങ്ങൾ വൻതോതിൽ നിർമ്മിക്കപ്പെട്ടു തുടങ്ങിയത്. ടാറ്റ പഞ്ച് EV, ടെസ്ല മോഡൽ Y, ഹ്യുണ്ടായി അയോണിക് 5 എന്നിവ ചില ജനപ്രീതിയേറിയ മോഡലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ബാറ്ററി ഇലക്ട്രിക് കാറുകൾ ഉപഭോക്തൃ വിപണിയെ പ്രായോഗികമായി ചലിപ്പിച്ചത് 2010-കളിലേക്ക് എത്തിയപ്പോഴാണ്. എന്നാൽ 1960-കൾ മുതൽ തന്നെ സ്പേസ് ക്രാഫ്റ്റുകൾ വൈദ്യുതിയുടെ സഹായത്തോടെ ഗഗനചാരികളായി മാറിയിരുന്നു. ഇലക്ട്രിക് വാഹന ബാറ്ററികളിലും ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടോറുകളിലും ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക് നിയന്ത്രണ സർക്യൂട്ടുകളിലും ഉണ്ടായ സാങ്കേതിക വികാസം ഇലക്ട്രിക് കാറുകളെ IC എഞ്ചിൻ വാഹനങ്ങളെ അപേക്ഷിച്ച് ഏറെ ഗതാഗതത്തിന് അനുയോജ്യമാക്കി മാറ്റി. ചൈനയിൽ വിൽക്കപ്പെടുന്ന പുതിയ കാറുകളിൽ പകുതിയോളവും ഇലക്ട്രിക് വാഹനങ്ങളാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷം പൂർത്തിയാകുമ്പോൾ ആഗോള വൈദ്യുത വാഹന ഉൽപ്പാദനത്തിൽ ചൈന ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളുടെയും സംയോജിത ഉൽപ്പാദന ശേഷിയേക്കാളും മുകളിലാകുമെന്ന് ഈ കണക്കുകളുടെ ഗതിവേഗം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ധന ഉപയോഗത്തെ അടിസ്ഥാനമാക്കി വാഹനങ്ങളെ പൊതുവെ 6 തരംതിരിക്കാം. 1. IC എഞ്ചിൻ അടിസ്ഥാനമാക്കിയവ. ഇതിൽ പെട്രോളിയമോ സമാന ഇന്ധനങ്ങളോ ഉപയോഗിക്കുന്നു. 2. മൈക്രോ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ. IC എഞ്ചിനുകളും ഇലക്ട്രിക് മോട്ടോറുകളും ഇതിലുൾപ്പെടുന്നു. വാഹനം ഓടാതിരിക്കുമ്പോൾ IC എഞ്ചിൻ ഓഫാവുകയും പിന്നീട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണായി ഓടിത്തുടങ്ങുന്നു. ഇന്ധന ലാഭം അങ്ങനെ സാധ്യമാക്കാം. 3. മൈൽഡ് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ. പെട്രോളിയം അധിഷ്ഠിത ഇന്ധനങ്ങളോടൊപ്പം രണ്ടാം തരമായി ഇലക്ട്രിക് ബാറ്ററിയും പ്രയോജനപ്പെടുത്തുന്നു. 4. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ. പെട്രോളിയം അധിഷ്ഠിത ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന IC എഞ്ചിനുകളും പവർ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്ന മോട്ടോറുകളും തുല്യ പ്രാധാന്യത്തോടെ ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു. 5. ഓൾ ഇലക്ട്രിക് വാഹനങ്ങൾ അഥവാ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ. പൂർണ്ണമായും പവർ ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതിയെ ആശ്രയിച്ച് ഓടുന്ന വാഹനങ്ങളാണിവ. 6. ഫ്യുവൽ സെൽ വാഹനങ്ങൾ അഥവാ FCV. വൈദ്യുതോൽപാദനത്തിനായി ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ മേന്മകൾ? IC എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയുള്ളതാണ്. നേരിട്ടുള്ള പുകമലിനീകരണം ഇല്ല എന്നത് മറ്റൊരു നേട്ടമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഇലക്ട്രിക്

വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ കൂടുതൽ കാര്യക്ഷമത ആർജിക്കാൻ കഴിയും. കുറഞ്ഞ ശബ്ദമലിനീകരണവും തുടക്കത്തിൽ ചെലവേറിയതെങ്കിലും ലൈഫ് ടൈം കോസ്റ്റിൽ ഉണ്ടാകുന്ന കുറവും ടാക്സ് ഒഴിവാക്കിയും സബ്സിഡികൾ നൽകിയും ഗവൺമെൻറ് ഇൻസെൻറ്റീവുകൾ ഉപഭോക്താക്കൾക്കിടയിൽ EV വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ജനറേറ്റർ പ്ലാന്റുകളുമായി ഇലക്ട്രിക് വാഹനങ്ങൾ സമ്പർക്കമുണ്ടാകുന്നത് രണ്ട് രീതിയിലാണ്, നേരിട്ടും ഓൺലൈനായും. ഇലക്ട്രിക് ട്രെയിനുകൾ, ട്രാമുകൾ, ട്രോളി ബസ്സുകൾ, ട്രോളി ട്രക്കുകൾ എന്നിവ ഇലക്ട്രിക് ഗ്രിഡുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. റോഡിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഇലക്ട്രിക് പവർ സ്ട്രിപ്പുകളിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഓൺലൈൻ ആയി ഇലക്ട്രിക് വാഹനങ്ങൾ പവർ സ്വീകരിക്കുന്നു. സബ്മറൈനുകളിൽ ആണവോർജം പ്രൊപ്പൽഷനായി ഉപയോഗിക്കുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന ചൂട് ആവിയന്ത്രത്തെ കറക്കി ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ച് വൈദ്യുതോൽപാദനം സാധ്യമാക്കുന്നു. ഫുൾ ഇലക്ട്രിക് വെഹിക്കിളിൽ ഓൺബോർഡ് സ്റ്റോറേജ് സംവിധാനം കാര്യക്ഷമമാണ്. ലിഥിയം അയൺ ബാറ്ററികളിൽ രാസോർജവും ഫ്ലൈ വീലിൽ ഗതികോർജവും ഇലക്ട്രിക് ഡബിൾ ലെയർ കപ്പാസിറ്ററുകളിൽ സ്റ്റാറ്റിക് എനർജിയും സംരക്ഷിക്കപ്പെടുന്നു. ഇനി എന്തൊക്കെയാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിളിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നോക്കാം. ഊർജം സംഭരിക്കുന്ന ട്രാക്ഷൻ ബാറ്ററി പാക്ക്, ചക്രങ്ങളിലേക്ക് പവർ എത്തിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ, ബാറ്ററിയിലെ DC പവറിനെ മോട്ടറിന് ആവശ്യമായ AC പവർ ആക്കി മാറ്റുന്ന ഇൻവെർട്ടർ എന്നിവയാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് ഘടകങ്ങളെ പറ്റി കൂടുതൽ വിശദമായിട്ട് നോക്കാം. ബാറ്ററി. ട്രാക്ഷൻ ബാറ്ററികൾക്ക് പുറമെ ദ്വിതീയ ബാറ്ററികളായി വീണ്ടും ചാർജ് ചെയ്യാവുന്ന തരത്തിലുള്ള ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നു. കുറഞ്ഞ വോൾട്ടേജ്, അതായത് 12 വോൾട്ട് ഉള്ള ആക്സിലറി ബാറ്ററി പ്രൊപ്പൾഷൻ ഇതര ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നു. ഒരു DC to DC കൺവെർട്ടറിൻ്റെ സഹായത്തോടെ ട്രാക്ഷൻ ബാറ്ററികളിൽ നിന്ന് ആവശ്യമായ ഊർജം ഓക്സിലറി ബാറ്ററികൾക്ക് ലഭിക്കുന്നു. ഓക്സിലറി ബാറ്ററി ചാർജിങ്ങിൽ സംഭവിക്കുന്ന അപാകതകൾ ചിലപ്പോൾ ട്രാക്ഷൻ ബാറ്ററിയുടെ പ്രവർത്തനത്തെയും അതുവഴി വാഹനത്തിൻ്റെ പ്രയാണത്തെയും തടസ്സപ്പെടുത്തിയേക്കാം. അത്തരം സാഹചര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതായത് 2024 ഹ്യുണ്ടായി, കിയ എന്നീ വാഹന മോഡലുകളിൽ അത്തരമൊരു സാഹചര്യം സംഭവിച്ചിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2010 മുതൽ ക്രമാനുഗതമായ വിലക്കുറവ് ഇലക്ട്രിക് ബാറ്ററി വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2020കൾക്ക് ശേഷം വർദ്ധിച്ച പണപ്പെരുപ്പവും റോ മെറ്റീരിയൽസ്, ഉദാഹരണം ലിഥിയം, അതിനുണ്ടായ വില വർധനവും ഇലക്ട്രിക് ബാറ്ററികളുടെ വിലയെ സ്ഥിരമാക്കി നിർത്തി. 1990കളുടെ തുടക്കം മുതൽ ലിഥിയം അയോൺ ബാറ്ററികളുടെ രംഗപ്രവേശം കാർബൺ രഹിത ഗതാഗത മാർഗങ്ങൾക്ക് മാർഗദീപമായി. ഉയർന്ന ഊർജ സാന്ദ്രതയും നീണ്ട ആയുസ്സും ഉയർന്ന പവർ സാന്ദ്രതയും വിപണിയിൽ അതിൻ്റെ മേൽക്കോയ്മയ്ക്ക് ആക്കം കൂട്ടി. പക്ഷേ സുരക്ഷിതത്വം, താപവിസ്ഫോടനം, പരിസ്ഥിതി സൗഹൃദമില്ലായ്മ, വില തുടങ്ങിയ ഘടകങ്ങൾ അതിന് അനുരോധമായി നിലനിൽക്കുന്നു. നിശ്ചിതമായ താപനിലയിലും വോൾട്ടതയിലും പ്രവർത്തിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ വിപരീത ഘടകങ്ങളെ വലിയൊരു പരിധിവരെ പ്രതിരോധിക്കാനാകും. നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററികൾ ജനറൽ മോട്ടോർസ് കമ്പനി നിർമ്മിച്ച ഇലക്ട്രിക് കാറുകളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഉയർന്ന താപനിലകളിൽ സ്വയം ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്രവണത ഇതിൻ്റെ വ്യാപനത്തിന് തടയിട്ടു. പേറ്റന്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ഉയർന്ന വിലയും ബാറ്ററിയുടെ പ്രചാരത്തെ വീണ്ടും ബാധിച്ചു. അതേസമയം ലിഥിയം അയോൺ ബാറ്ററികൾക്ക് 2010കളിൽ സംഭവിച്ച ക്രമാനുഗതമായ വിലക്കുറവിൻ്റെ ഉയർന്ന തോത് പകരം മറ്റെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഇലക്ട്രിക് മോട്ടോറാണ്. ഇലക്ട്രിക് മോട്ടോറിൻ്റെ ശേഷി കിലോ വാട്ടിലാണ് രേഖപ്പെടുത്തുന്നത്. എഞ്ചിൻ വേഗതയുടെ ചെറിയ പരിധിക്കുള്ളിൽ മാത്രമേ ഉയർന്ന ടോർക്ക് നിലനിർത്താൻ IC എഞ്ചിൻ വാഹനങ്ങൾക്ക് കഴിയൂ. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഈ ഉയർന്ന ടോർക്ക് മോട്ടോറിൻ്റെ കൂടിയ വേഗതാ പരിധിയിലും നിലനിർത്താനാകും. ചാർജറിൻ്റെ തരമനുസരിച്ച് ചാർജിങ്ങിൻ്റെ കാര്യക്ഷമത വ്യത്യാസപ്പെടുന്നു. ഊർജ രൂപങ്ങളുടെ പരസ്പര മാറ്റത്തിനിടയിലാണല്ലോ ഊർജം നഷ്ടപ്പെടുന്നത്. ഒരു 3-phase AC മോട്ടോർ ഇൻവെർട്ടറിൻ്റെ സഹായത്തോടെയാണ് സംഭരിക്കപ്പെട്ട നേർധാര വൈദ്യുതിയെ പ്രത്യാവർത്തിധാര രൂപത്തിലുള്ള വൈദ്യുതി ആയി സംശീകരിക്കുന്നത്. ഇലക്ട്രിക് ട്രെയിനുകളിലും ഫോർക്ക് ലിഫ്റ്റ് ട്രക്കുകളിലും ചില ഇലക്ട്രിക് കാറുകളിലും DC മോട്ടോറുകൾ ഉപയോഗിക്കുമ്പോൾ AC യും DC യും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള യൂണിവേഴ്സൽ മോട്ടോറുകൾ

0: ഉപയോഗിക്കുമ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. സമീപകാലത്ത് ടെസ്ല വാഹനങ്ങളിൽ ഇൻഡക്ഷൻ മോട്ടോറുകൾ നിസാൻ ലീഫ്, ഷെവർലെറ്റ് ബോൾട്ട് എന്നിവയുടെ വാഹനങ്ങളിൽ പെർമനൻ്റ് മാഗ്നറ്റ് മോട്ടോറുകളും ഉപയോഗിച്ചു വരുന്നു. വലിയ വേഗതാ പരിധിയിൽ 90% വരെ ഊർജ രൂപാന്തരണ കാര്യക്ഷമത നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് പൊതുവെ മോട്ടോറുകളുടെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. ഇലക്ട്രിക് മോട്ടോറുകളുടെ കറക്കം അഥവാ റോളിംഗ് ആണല്ലോ ചലനത്തിന് നിദാനം. എന്നാൽ മാഗ്ലേവ് ട്രെയിനുകളിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന തത്വം വഴി തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന റെയിൽ ട്രാക്കുകൾക്ക് മുകളിലൂടെ തെന്നി നീങ്ങുന്ന പ്രതിഭാസമാണ് കാണാനാവുക. യാന്ത്രിക ഘടകങ്ങളുടെ തേയ്മാനം ഇതുവഴി പരിപൂർണമായി കുറയ്ക്കാനാകും. ചാർജിങ്ങിനെ പറ്റി അല്പമൊന്ന് പരിശോധിക്കാം. വീടുകളിൽ കൂടാതെ പൊതുസ്ഥലങ്ങളിൽ ചാർജിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ ചാർജിങ്ങിന് ഇന്ത്യയിൽ 6000-ൽ അധികം പബ്ലിക് സ്റ്റേഷനുകൾ ലഭ്യമാണ്. ഉയർന്ന റേഞ്ചുള്ള മോഡലുകൾ, ഉദാഹരണമായി കിയ EV6, ഹ്യുണ്ടായ് അയോണിക് 5 എന്നിവ വളരെ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കിയ EV6നെ സംബന്ധിച്ച് 708 കിലോമീറ്റർ റേഞ്ചും ഹ്യുണ്ടായ് അയോണിക് 5 631 കിലോമീറ്റർ റേഞ്ചും ഉള്ള മോഡലുകളാണ്. ഗ്രിഡിലേക്ക് പവർ തിരിച്ചു നൽകുന്ന രീതിയിലുള്ള വെഹിക്കിൾ ടു ഗ്രിഡ് അഥവാ V2G സാങ്കേതികവിദ്യ ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതൽ ജനകീയമാക്കുന്നു. ഇന്ത്യൻ നിരത്തുകളിലെ പ്രധാന മോഡലുകളാണ് മാരുതി EVITARA, ടാറ്റ ഹരിയർ EV, മഹീന്ദ്ര XEV90, MG കോമറ്റ് EV എന്നിവ. നിസാൻ വാഹന നിർമ്മാണ കമ്പനി 2030 EV വിൽപ്പന 100% ആക്കാനായി യത്നിക്കുന്നുണ്ട്. ഈ വർഷം ടൊയോട്ട ലക്ഷ്യമിട്ടിരിക്കുന്നത് 20% EV ഉൽപ്പാദനമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങളെപ്പറ്റി പൊതുവെ പറയാനുള്ളത്. ഭാവിയിൽ, പ്രത്യേകിച്ചും അടുത്ത ദശകങ്ങളിൽ, ഇന്ത്യൻ വിപണിയെ എന്നല്ല ലോക വിപണിയെ തന്നെ പൂർണ്ണമായും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാഹനങ്ങളായി ഇലക്ട്രിക് വാഹനങ്ങൾ മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്.
1: ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.
2: ഹലോ
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്കുക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
6: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ദില്ലി വാല രാജകുമാരൻ എന്ന ചിത്രത്തിനുവേണ്ടി S. രമേശൻ നായർ വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി ചിത്രപാടിയത്.

ആകാശവാണി. ഇപ്പോൾ വി ടി സുനിൽ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ഗാനരചന രാജനന്ദിനി, സംഗീതം നൽകിയത് ബോംബെ എസ് കമാൽ. നിറയുവതെന്തേ സഖിനിൻ മിഴികൾ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: ചൂടുള്ള ചെറുക്കാൻ എ സി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അടുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക എ സികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും എ സി സ്വന്തമാക്കൂ.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: സമയം 12 കഴിഞ്ഞ് 29:55. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
4: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ വി ഡി സതീശൻ ബി അപ്പോയിന്റഡ് ആസ്

0: the leader of the CLP. Thank you so much.
1: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു May 7 ചേർന്ന യോഗം പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഔപചാരികമായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും.
1: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2011 UDF അധികാരത്തിൽ വന്നെങ്കിലും സതീശന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മികച്ച വാഗ്മിയും വായനക്കാരനുമായ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് സമീപകാലത്തുണ്ടായ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വ്യക്തമാക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾക്കിടയിൽ സമാധാനം, നയതന്ത്രം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആമുഖ പ്രസംഗത്തിൽ ഡോ ജയശങ്കർ ആഹ്വാനം ചെയ്തു. സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ തുല്യത ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ കഴിയണം. സാങ്കേതിക മുന്നേറ്റങ്ങൾ സദ്ഭരണത്തിനായി വിനിയോഗിക്കണമെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയിലൂന്നിയുള്ള വികസനമാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. രൂപീകൃതമായി 20 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഖാസിയാബാദിൽ നടന്ന ചടങ്ങിൽ NDRFന് രാഷ്ട്രപതിയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെവിടെ ദുരന്തമുണ്ടായാലും NDRF എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അന്താരാഷ്ട്ര തലത്തിലും മികച്ച രക്ഷാപ്രവർത്തനമാണ് സേന കാഴ്ചവയ്ക്കുന്നത്. സംസ്ഥാന സേനകൾ, NCC, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട് വനമേഖലയിലകപ്പെട്ട 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തെ കണ്ടെത്തി. വനംവകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. വയനാട് മാർഗം ഇവരെ നാട്ടിലെത്തിക്കും. പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെട്ടത്. ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ഇന്ന് വൈകിട്ട്

0: 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
1: രാജ്യത്ത് നിന്നുള്ള പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാബല്യത്തോടെ നിരോധിച്ചു. ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായാണ് അസംസ്കൃത പഞ്ചസാര, വെള്ള പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയുടെ കയറ്റുമതിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിലക്കേർപ്പെടുത്തിയത്. ഈ വർഷം സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിശ്ചിത ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതി ഉൾപ്പെടെ ചില പ്രത്യേക കരാറുകൾക്കും പദ്ധതികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6.8 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 ജയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് UAE. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുപ്രധാന ചർച്ച നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 406 നേട്ടത്തിൽ 75,015. നിഫ്റ്റി 155 ഉയർന്ന് 23,565 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
1: ഒരു ദിവസം നിങ്ങൾ എത്ര സമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ സിസ്റ്റം, ടെലിവിഷൻ എല്ലാം ഉൾപ്പെടും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മണിക്കൂറുകളോളം സ്ക്രീൻ യൂസ് ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സസ്, ഒഫീഷ്യൽ വർക്ക്, സോഷ്യൽ മീഡിയ, സിനിമ, ഗെയിംസ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, ഇങ്ങനെ പോകുന്നു നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്. ജോബിന്റെ ഭാഗമായി 10 മുതൽ 12 മണിക്കൂർ വരെ സ്ക്രീൻ നോക്കേണ്ടി വരുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. സ്ക്രീൻ ടൈം മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അഥവാ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ഡ്രൈ ഐസ് അഥവാ കണ്ണ് വരണ്ടുപോകൽ, കൺ

ഗുരുവര, കണ്ണിലെ ചൊറിച്ചിൽ, ഇടയ്ക്കിടയ്ക്കുള്ള ചുവപ്പ്, പിന്നെ കണ്ണെരിയുന്നത് പോലെ ചിലർക്ക് തോന്നും. തലവേദന വരാം, കണ്ണുവേദന, ചിലർക്ക് കണ്ണിന് ചുറ്റും ഭാരമുള്ളതുപോലെ ആയിരിക്കും തോന്നുക. ലൈറ്റിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചമങ്ങൽ, ഇവയെല്ലാം ഡിജിറ്റൽ ഐ സ്ട്രെയിൻ മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിന്റെ കാരണങ്ങൾ ഒന്നൊന്നായി നമുക്ക് നോക്കാം. സാധാരണയായി ഒരു മിനിറ്റിൽ നമ്മൾ അറിയാതെ തന്നെ 15 മുതൽ 20 തവണ വരെ കണ്ണ് ചിമ്മും. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതിലൂടെ കണ്ണുനീർ ഐ സർഫസിൽ യൂണിഫോമായി സ്പ്രെഡ് ആകും. അങ്ങനെ കണ്ണുനീർ പാളിയുടെ സ്ട്രെങ്ത് നിലനിർത്തുകയും കണ്ണിലെ നനവ് വറ്റാതെ നോക്കുകയും ചെയ്യുന്നു. പക്ഷെ സ്ക്രീനിൽ തുടർച്ചയായി നോക്കുമ്പോൾ കണ്ണ് ചിമ്മുവാൻ നമ്മൾ മറന്നുപോകും. മിനിറ്റിൽ ഏകദേശം 5 തവണ മാത്രം ബ്ലിങ്ക് ചെയ്യും. ഇത് കണ്ണിന്റെ വരൾച്ച അഥവാ ഡ്രൈ ഐസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇതെങ്ങനെ പരിഹരിക്കാം? സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു 20-20-20 റൂൾ ഉണ്ട്. എന്താണത്? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കണം. എങ്ങനെയായിരിക്കും നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുക? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് 20 അടി ദൂരത്തിലുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് നോക്കുക. അത് വിൻഡോയിലൂടെ പുറത്തു നോക്കാം, അല്ലെങ്കിൽ മുറിയിൽ തന്നെ പല സ്ഥലത്തായി നോക്കാം. അടുത്തതായി നന്നായി വെള്ളം കുടിക്കുക. സ്ക്രീൻ യൂസ് ടൈമിൽ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കണം. റൂമിലെ പ്രകാശം കമ്പ്യൂട്ടറിലേക്കോ കണ്ണിലേക്കോ നേരിട്ട് വരാതെ ശ്രദ്ധിക്കുക. സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് ക്രമീകരിക്കണം. സ്ക്രീൻ ബ്രൈറ്റ്നസ് റൂം ബ്രൈറ്റ്നസിനോട് മാച്ച് ചെയ്യണം. വളരെ ബ്രൈറ്റോ അല്ലെങ്കിൽ വളരെ ഡിമ്മോ ആകരുത്. സ്ക്രീൻ കണ്ണിന്റെ ലെവലിന് അല്പം താഴെ ആയിരിക്കണം. അപ്പോൾ കൺപോള കുറച്ചുകൂടി അടഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ കണ്ണുനീരിന്റെ ബാഷ്പീകരണം അഥവാ ഇവാപറേഷന്റെ അളവ് കുറയുകയും ഡ്രൈനസ് പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ കണ്ണിൽ നിന്ന് ഏകദേശം 50 മുതൽ 60 സെന്റിമീറ്റർ അകലം സ്ക്രീനിന് വേണം. ഇവയെല്ലാം ശ്രദ്ധിച്ചിട്ടും ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ കണ്ണുനീരിനു പകരമുള്ള ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഐ ഡ്രോപ്സ്, ഈ തുള്ളിമരുന്ന് ഡോക്ടറിനെ കാണിച്ച് പരിശോധിച്ച ശേഷം ഉപയോഗിക്കാം. അടുത്തതായി കാഴ്ചമങ്ങലിനെ കുറിച്ച് പറയാം. ഈ കാലഘട്ടത്തിൽ ദൂരെ കാഴ്ചക്കുറവ് അഥവാ മയോപിയയുടെ ഇൻസിഡൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. ഒരു പഠനത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അഥവാ പുറത്തു നിന്നുള്ള ഗെയിംസ്, ഗ്രൗണ്ടിലും മുറ്റത്തുമുള്ള കളികൾ എന്നിവ കൂടുതലുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പും, ഇൻഡോർ ആക്ടിവിറ്റീസ് അഥവാ വീട്ടിനകത്തിരുന്നുള്ള സ്ക്രീൻ യൂസ്, ഗെയിംസ്, ആക്ടിവിറ്റീസ്, റീഡിംഗ് തുടങ്ങി വീട്ടിലെ ചുവരുകളുടെ അകത്ത് മാത്രം ചിലവഴിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പും. ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും കമ്പാരിസൺ സ്റ്റഡി നടന്നിട്ടുണ്ട്. ആ പഠനത്തിന്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അതായത് പുറത്ത് കളിക്കുന്ന കുട്ടികളിൽ കാഴ്ചക്കുറവിന്റെ ഇൻസിഡൻസ് കുറവാണ്. കണ്ണാടി ഉള്ള കുട്ടികളുടെ പവറിന്റെ പ്രോഗ്രഷനും കുറവാണ്. അതായത് എല്ലാ ഏജിലുള്ളവരും പ്രത്യേകിച്ച് കുട്ടികൾ മുഴുവൻ സമയവും വീടുകൾക്കുള്ളിൽ ചിലവഴിക്കാൻ പാടില്ല. വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങണം, കളിക്കണം. അവർ കളിച്ചു വളരട്ടെ. ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിൽ ഇരുന്ന് ദൂരെ മരങ്ങളും ആകാശവും കാണട്ടെ. ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ കളിക്കട്ടെ. കാഴ്ചക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ കണ്ണു പരിശോധിച്ച് കണ്ണടയുടെ ആവശ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കണം. മാതാപിതാക്കളോടുള്ള പ്രത്യേക അഡ്വൈസസ് ഇവയാണ്. 1-2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക. മുതിർന്ന കുട്ടികൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തോടെ കൃത്യമായ ഇടവേളകളിൽ മാത്രം സ്ക്രീൻ കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗം ഒഴിവാക്കണം. രാത്രി ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ഓഫ് ചെയ്യണം. നമുക്ക് നാച്ചുറലായിട്ട് ബ്രെയിനിൽ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ട്. അതായത് ബ്രെയിനിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ഉറക്കം വരാനും ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്കാണ്. അതായത് രാത്രിയിൽ ഇരുട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉറക്കത്തിലേക്ക് ഉള്ള ഹോർമോൺസ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. പക്ഷേ സ്ക്രീൻ നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് പകൽ പോലെ ബ്രെയിനെ തെറ്റിദ്ധരിക്കുകയും ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ഇതോടൊപ്പം കണ്ണിന്റെ ആരോഗ്യത്തിന് സമീകൃതമായ ഭക്ഷണം വേണം, ഇലക്കറികൾ വേണം, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് വേണം, ദിവസവും 3 മുതൽ 4 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കണം, നന്നായി ഉറങ്ങണം. ഇതെല്ലാം കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും സ്വയം ചികിത്സിക്കാതെ കണ്ണുരോഗ വിദഗ്ധരെ കാണിച്ച് കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യണം. ഡോക്ടറിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുക. കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണട സ്ഥിരമായി ഉപയോഗിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറിനെ കാണിക്കുകയും ചെയ്യണം. കാഴ്ചമങ്ങലിന്റെ കാര്യം പറഞ്ഞില്ലേ? കാഴ്ചക്കുറവ് കുട്ടികളിൽ പ്രധാനമായും 3 തരത്തിലാണ്. ഷോർട്ട് സൈറ്റ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ, ലോങ് സൈറ്റ് ദീർഘദൃഷ്ടി, പിന്നെ അസ്റ്റിഗ്മാറ്റിസം. ഒപിയിലെ വിശദമായ പരിശോധനയിലൂടെ ഇപ്പറഞ്ഞവ ഉണ്ടോ എന്നും കണ്ണടയുടെ പവർ എത്രയാണെന്നും മനസ്സിലാക്കുവാൻ പറ്റും. കാഴ്ചക്കുറവുള്ളവർ സ്ഥിരമായി അഥവാ മുഴുവൻ സമയവും സ്ക്രീൻ ടൈം ഉൾപ്പെടെ കണ്ണട ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം?

0: തലവേദന ഉണ്ടാവും, കണ്ണുവേദന വരും, കാഴ്ച ക്രമേണ കുറഞ്ഞു വരും, അഥവാ കണ്ണടയുടെ പവർ കൂട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മൾ കറക്റ്റായ പവറിൽ കണ്ണട ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാഴ്ച പൂർണ്ണമായും കിട്ടണം. പക്ഷേ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കാത്ത ആൾക്കാരിൽ ഈ കാഴ്ചയുടെ അളവ് കുറയും. കണ്ണിന്റെ റെറ്റിനയുടെ ഡെവലപ്മെന്റ് കുറഞ്ഞ് കണ്ണുകൾ ലേസി ആവും. അതുകൊണ്ട് കാഴ്ചക്കുറവുള്ളവർ മുഴുവൻ സമയവും കണ്ണട ഉപയോഗിക്കേണ്ടതാണ്. മുതിർന്നവരിൽ 40 വയസ്സിന് ശേഷം വരുന്ന വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപിയയ്ക്ക് കണ്ണട ഉപയോഗിക്കണം. വായിക്കുമ്പോൾ മാത്രമല്ല, സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കൂടി ഇവർ കണ്ണട ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനായി പ്രോഗ്രസീവ് ഗ്ലാസുകളാണ് നല്ലത്. പ്രോഗ്രസീവ് ഗ്ലാസുകളിൽ നമുക്ക് 3-in-1 അതായത് 3 കാഴ്ചകൾ കിട്ടും. നമ്മൾക്ക് വായിക്കാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസിലാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടർ ഡിസ്റ്റൻസും വരുന്നത്, അത് ഉപയോഗിക്കാൻ പറ്റും. ദൂരക്കാഴ്ചയും കിട്ടും. അതുകൊണ്ട് വെള്ളെഴുത്തുള്ളവർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഗ്രസീവ് ഗ്ലാസുകളായിരിക്കും കൂടുതൽ അനുയോജ്യം. ഈ കണ്ണടകളിൽ സ്ക്രീനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആന്റി റിഫ്ലക്റ്റീവ് അതായത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കോട്ടിങ്ങുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ണട ഉപയോഗിക്കുന്നവർ 6 മാസം കൂടുമ്പോൾ വിശദമായ കണ്ണു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ സ്ക്രീൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ സ്ക്രീൻ യൂസ് നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ കൊണ്ടുവരാം. കൃത്യമായി സ്ക്രീൻ ടൈമിന്റെ ഇടയ്ക്ക് ഇടവേളകൾ എടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ കണ്ണുകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം.
1: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിൻ്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ്.

0: ഹരീശനെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം വി.ഡി. സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മെയ് 7 നിയുക്ത കോൺഗ്രസ് MLA മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ VD സതീശൻ 61 വയസ്സിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VD സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രട്ട് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാഡമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാ ഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷം എന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
4: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात है।

0: सम्मान एनडीआरएफ के समस्त बल के सेवा साहस शौर्य और समर्पण के संचित गुणों का सम्मान है। आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम एनडीएमए और एनडीआरएफ ने किया है।
1: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു, 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന US ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ കേരള മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 4-ാം ദിവസം
3: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി AS, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക്

0: ഐ എ എസ് തന്നുവെന്നാണ്.
1: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് ഐ എ എസ് കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
0: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
1: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
0: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
1: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശ് വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
0: അതെ.
2: ഗുഡ് മോർണിംഗ് സർ.
1: പ്ലീസ് ഹാവ് എ സീറ്റ്.
2: താങ്ക് യു.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
2: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
2: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിച്ചു. അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
2: അതെങ്ങനെ?
1: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിൽ അവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
2: ക്രൂരമായ സത്യം. അതിന് അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
1: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത് എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്നൊരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
3: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സി, ഐ ആം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
3: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിൻ്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
4: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
3: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
4: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
3: എന്റെ രമയെ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിനെ പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ, എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന 1 മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവ് എടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ 1 or 2 ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്ക് പ്ലീസ്.
4: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ.

0: നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
1: ഞാനും അച്ഛൻ.
0: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നത് കൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
1: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
2: അച്ഛനെന്താ ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
1: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
0: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
1: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണിസാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ പറഞ്ഞിട്ട്.
2: ഓ യെസ്, യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റ ഒരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരം എന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്ക് അങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
1: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
1: വരൂ, അച്ഛൻ അകത്തുണ്ട്, അങ്ങോട്ട് പോവാം.
0: സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ?

0: ആരാ?
1: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
0: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
1: ഉണ്ടായിരുന്നു സർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
0: ഓഹോ, അവർക്കാർക്കോ സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കറാണല്ലേ? ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
1: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
0: ജസ്റ്റ് എങ്ങനെയെന്ന്? See, you seems like an educated lady. എനിക്ക് ഒരു കെയർടേക്കറുടെ ആവശ്യമില്ല. Do you understand?
1: സർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
0: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
1: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സർ. അവൾ ഇവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്നറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ അലോട്ട്. നല്ല കമ്പനി ആയിരുന്നു ഞങ്ങള്.
0: യെസ്, എന്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തു നിന്ന് പോയി. Now I am alone, a lonely heart.
1: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
0: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ന് ന്യായാധിപന്റെ കസേരയിൽ ഇല്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്.
1: നോ സർ, ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
0: മതി. സ്റ്റോപ്പ് ഇറ്റ്.
1: സർ, പക്ഷെ ഐ എം സോറി സർ.
0: എന്ത് സോറി? എന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എന്റെ ചേമ്പറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി. ഐ ഡോണ്ട് നീഡ് യു ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്. Get out, I say.
1: Sir, പക്ഷേ
0: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കെ മാഡം.
0: ആ, തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തൻ്റെ ഒരു

0: യോജന?
1: ഒരു ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്. അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആധി പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. He is fighting something from the past. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേ ഇടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി. അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാൽ ഇപ്പം എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു ആ കുട്ടി വരില്ലേ എന്ന്.
2: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
0: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ വഴക്ക് കൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്ക് കൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
1: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണുമായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
0: അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുമെന്നാ എനിക്ക് തോന്നുന്നത്.
1: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയല്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
3: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോരെ?
0: എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ.
1: അപ്പൊ ശരി അച്ഛാ. ശരി ശരി ശരി, വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്.

0: മുജ്ജന്മത്തിൽ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുകൊണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണിക്കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
1: അതോക്കെ, പക്ഷേ എന്നാലും

0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തു നിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എൻ്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പം അകലെയാ, ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എൻ്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയ്, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പയാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ. പേര് നിലമാൻ കുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽമഞ്ഞ് പതിവാ. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും, ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ.
0: അങ്ങനെ കരുതണ്ട, എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെ ഒരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനല്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
0: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ടാ തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു? സാർ അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്തു പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ഈ ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
1: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമോ?
0: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
1: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ
0: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ, ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരു അനുഭവമായിരിക്കും. വാ.

0: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
1: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഒരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
0: തുമ്പി, സൂപ്പർ പേരാണല്ലോ സാർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
1: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
0: എന്തുപറ്റി സാർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
1: 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിൽ 2 ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരു ചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുണ്ടി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നുമില്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തു പറ്റി? എന്താ തുമ്പിക്കത്തെ സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ത തുമ്പിയുടെ ജീവിതമേ സങ്കടം. എന്താ ഇനിക്ക് വന്ന് എനിക്ക് പറന്നാൽ അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിയിട്ടാറ്.

0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കൊട്ടി വരുന്നത്?
1: അതിന് കാരണം ഇരുക്കയ്യാ, എന്നെ പെട്ടിട്ട് പിറകേതാൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
0: താനാരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിൽ എവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാം.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൗൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാം സാർ. സത്യം പറഞ്ഞാ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
2: സാറിപ്പോ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളിൽ സർക്കാരിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകൻ്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവവേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോൾ കനകൻ 4 പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, 4 പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. 2 പേര് അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും 2 ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റ് 3 ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലക്ക് കിട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണു മരിച്ചുപോയി.
0: എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
2: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ള തെളിവുകൾ നിരത്തിയവർ. സാറാ, അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
0: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
2: ആര് പറയാനാ സർ. പിറ്റേന്ന് ഊരിലുള്ളവർ കണ്ടത് കാട്ടുവഴിയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
0: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്കൂ സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിന് ഒട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എൻ്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നും മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിൻ്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് എടുത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപ സ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകൻ്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു ഞാൻ. നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എൻ്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സർ. സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നത്. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടില്?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. കുറച്ചുകാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ, പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
1: അത്
2: ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദൻ.

0: ക്യാൻസർ പേഷ്യൻ്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിൽ ഈ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിൻ്റെ ഭാര്യയെ കാണാൻ.
1: ആരെ തുമ്പിയോ? അതെന്താ കാര്യം മനസ്സിലായില്ല.
2: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സാർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സാർ, പ്ലീസ്.
3: വൈ നോട്ട്.
4: എന്നെ അങ്കേ, എന്നെ കൂപ്പിട്ടാരാ?
0: തുമ്പി.
4: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാ? ഇത് അച്ഛനെയും കാണുന്നില്ലല്ലോ. ഇവിടെ
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം. ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുമെന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ്. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ ഞാനാ ആ ഞാനാ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: ശേ, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? അങ്ങേരിത് അറിയുമ്പോൾ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എൻ്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
0: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
2: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും, അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എൻ്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
0: അയ്യോ സാർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മൂഡില് മരണത്തെക്കുറിച്ച് പറയുന്നത്?
2: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
0: കൊള്ളാം സാർ, ഇപ്പൊ ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
2: സർഗാത്മക സഹകരണം ഫഹദ് റാസ.
0: സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗുൽമോഹർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: President arrived in Beijing last evening for the high-stakes summit with Chinese President. The U.S. President has brought along several top business and technology executives on his visit to China. Among the prominent executives accompanying the President are NVIDIA CEO Jensen Huang, Apple CEO Tim Cook, Tesla and SpaceX chief Elon Musk. In badminton, India's PV Sindhu and top men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty advanced to the quarterfinals of Thailand Open with impressive victories today. Two-time Olympic medalist Sindhu defeated Denmark's Amalie Schultz in women's singles. World number 12 Sindhu will now face reigning world champion Akane Yamaguchi of Japan in the quarterfinals. In men's singles, 7th seed Lakshya Sen defeated Chinese Taipei Su Li Yang to enter the last eight. Meanwhile, top-seeded Indian men's doubles pair Sattvik and Chirag defeated Malaysia's Brian Jeremy Gunting and Mohammad Haikal to book their place in the last eight. News just in. Election Commission today announced Special Intensive Revision, SIR Phase 3, which will be conducted in a phased manner in 16 states and 3 union territories. The states are Andhra Pradesh, Arunachal Pradesh, Haryana, Jharkhand, Karnataka, Maharashtra, Manipur, Meghalaya, Mizoram, Nagaland, Odisha, Punjab, Sikkim, Tripura, Telangana and Uttarakhand. The UTs are NCT of Delhi, Chandigarh and Dadra and Nagar Haveli and Daman and Diu. And now before we end the bulletin, the headlines once again. India asserts BRICS expected to play a constructive role amid global uncertainty and economic challenges. Two-day BRICS foreign ministers meeting begins in New Delhi. India and UAE set to take bilateral ties to next level during Prime Minister Narendra Modi's visit to Abu Dhabi tomorrow. Congress leader V.D. Satheeshan to be Chief Minister of Kerala. Home Minister Amit Shah says India has emerged as a global leader and first responder in disaster management. U.S. President Donald Trump and Chinese President Xi Jinping hold crucial talks in Beijing. And in badminton, India's PV Sindhu and men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty enter quarterfinals of Thailand Open. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കവിതാ സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. സംവിധാനം പി എ ബിജു.
3: അസംബന്ധ സ്വപ്നങ്ങളിലൂടെ മുങ്ങിപ്പൊങ്ങുകയാണ് റസ്കോൾനിക്കോഫ്. ചന്ത, വേശ്യാലയം, തെരുവ്, പുറന്തള്ളപ്പെടുന്ന പാവപ്പെട്ടവന്റെ നൊമ്പരങ്ങൾ എല്ലായിടത്തുമില്ലേ? ഒരു കൊലയാളിയായ നിക്കോവ് വിഭ്രമാകാശങ്ങളിലൂടെ തെന്നിത്തെറിക്കുകയാണ്. പലിശക്കാരിയെ അയാൾ കൊന്നത് ദാരിദ്ര്യവും അനീതിയും പണിതുയർത്തിയ ആദർശ കൊടുമുടിക്ക് മുകളിൽ നിന്നാണ്. ശിക്ഷ അയാളെ അലട്ടുന്നില്ല, പക്ഷെ കുറ്റം അത് നിറം മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ റഷ്യൻ തലസ്ഥാനമായ പീറ്റേഴ്സ്ബർഗിൽ 19-ാം നൂറ്റാണ്ടിലാണ് കാലാതിവർത്തിയായ ഈ കഥ നടക്കുന്നത്. റസ്കോൾനിക്കോവിൻ്റെ സ്വപ്നങ്ങളിലെ ഭ്രമകൽപ്പനകളിലും അനീതിയുടെ വിയർപ്പുനാറ്റം.
4: ഈ മൂലയിൽ ഒരാൾ ഭാര്യയോടൊപ്പം കച്ചവടം ചെയ്തിരുന്നില്ലേ? അവരെ നിങ്ങൾക്കറിയുമോ?
5: പലതരത്തിലുള്ള ആളുകൾ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അയാളുടെ പേരെന്താ?
4: അയാൾക്ക് എന്ത് പേരാണോ ഇട്ടിരിക്കുന്നത് ആ പേര് തന്നെ.
5: നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ?
4: ആ അറ്റത്ത് കാണുന്നതൊരു ഭക്ഷണശാലയല്ലേ?
5: അതെ, അവിടെ ഭക്ഷണം കിട്ടും, ഒപ്പം വലിയ അറ്റം കളിക്കാം. അവിടെ നിങ്ങൾ

0: അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വരുന്നില്ലേ?
1: നിങ്ങൾ നിങ്ങൾ വളരെ സുന്ദരിയാണ്.
0: നിങ്ങളും സുന്ദരനാണ്.
2: അയാൾ സുന്ദരനോ? വല്ലാതെ മെലിഞ്ഞിട്ടല്ലേ. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ.
3: അവരെല്ലാം ജനറലിന്റെ മക്കളാണെന്ന് തോന്നുന്നു. അവരുടെ മൂക്ക് നോക്കൂ, അവർക്കെല്ലാം നീളം കുറഞ്ഞ് അറ്റം വളഞ്ഞ മൂക്കാണല്ലോ.
0: വിയർപ്പ് നാറ്റം, ദൂരെ പോ.
3: ഞാൻ പോകാം സുന്ദരി, പോകാം. ഈ കനികളൊന്നും നമുക്കുള്ളതല്ല.
0: സർ, നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലല്ലോ.
1: അപ്പോൾ പറഞ്ഞത്?
0: അതൊക്കെ കർഷകരാ, അടുപ്പിക്കാൻ കൊള്ളില്ല. അതിന് കുട്ടനങ്ങ് പിണങ്ങിയോ?
1: ഞാൻ പേടിച്ചുപോയി.
0: എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. എനിക്ക് നാണം തോന്നുക. എനിക്ക് കുടിക്കാൻ 6 കോപ്പിക്സ് തരുമോ? തരുവോ? നിങ്ങളൊരു നല്ല ചെറുപ്പക്കാരനാ സുന്ദരൻ.
1: പോക്കറ്റ് കാണും. പതിനഞ്ച് കോപ്പക്സ്, ഇതാ 6 പകരം 15 പിടിച്ചു.
0: എന്തൊരു നല്ല മനുഷ്യൻ.
1: നിന്റെ പേരെന്താണ്?
0: ദുക്ലീഡ.
1: കൊള്ളാം. ദുശ്ശലയുടെ അനിയത്തി ദുക്ലീഡ.
0: അവിടുത്തെ പേരെന്താ?
1: പേരയ്ക്ക. അതെ, നിനക്കെങ്ങനെ ഇതുപോലെ നാണമില്ലാതെ ആണുങ്ങളോട് പണം ചോദിക്കാൻ കഴിയുന്നു? എനിക്ക് കണ്ടിട്ട് ലജ്ജ തോന്നുന്നു.
0: എന്തിനാ ലജ്ജിക്കുന്നത്? ഈ ജീവിതം ലജ്ജിക്കാനുള്ളതല്ല, ആനന്ദിക്കാനുള്ളതാ.
1: അതെവിടെയാണ് ഞാൻ വായിച്ചത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവൻ മരണത്തിനൊരു മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമെന്ന്. നിൽക്കാൻ മാത്രമിടമുള്ള ഉയർന്ന ഒരു പാറയുടെ അറ്റത്തോ നിത്യമായ ഏകാന്തതയും അന്ധകാരവും കൊടുങ്കാറ്റുമുള്ള ഒരു സമുദ്രത്തിലോ ജീവിതകാലം മുഴുവനും ഒരു ചതുരശ്ര വാര സ്ഥലം മാത്രം ലഭിച്ചാലും ഉടനെ മരിക്കുന്നതിനേക്കാൾ ജീവിക്കാനാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. നല്ലവനായ ദൈവമേ, മനുഷ്യൻ എത്ര നികൃഷ്ടനായ ഒരു ജീവിയാണ്.

സ്ഫടിക കൊട്ടാരം. റസുമിഹിൻ വിവരിച്ചത് ഈ കണ്ണാടിക്കൊട്ടാരത്തെക്കുറിച്ചാവും. ഇപ്പോൾ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യം എന്താണ്? ഓ ഓ ശരി, അതെ, വായിക്കാൻ വേണ്ടി. വർത്തമാന പത്രത്തിൽ എന്തോ വായിച്ചെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, പേപ്പർ വാങ്ങാൻ വേണ്ടി.

0: ഇവിടെ ന്യൂസ് പേപ്പർ ഉണ്ടോ?
1: ഇത് ചായക്കടയാണ്.
0: ആണെങ്കിലെന്ത് അല്ലെങ്കിലെന്ത്? ആ ഒരു ചായ കൊണ്ടുവരൂ. പിന്നെ 5 ദിവസത്തെ ന്യൂസ് പേപ്പർ തരണം. എങ്ങനെയെങ്കിലും എനിക്കിത് സംഘടിപ്പിച്ചു തരണം. നോക്ക്, അത് ഒരു അത്യാവശ്യമാണ്, തന്നേ പറ്റൂ.

0: അങ്ങേ മുറിയിലിരുന്ന് വോഡ്ക കുടിക്കുന്നത് സമറ്റോവല്ലേ? കാണണ്ട, പിന്നെ അയാളുടെ വക അന്വേഷണമാവും. സ്വസ്ഥമാകാമെന്ന് വെച്ചാൽ ഓരോരോ കുരിശുകൾ.
1: വോഡ്ക വേണോ, ചായ വേണോ സാർ?
0: എനിക്ക് പത്രം വേണം, അതാണ് പ്രധാനം. പിന്നെ ഒരു ചായ കൂടെ കൊണ്ടുവന്നേര്. ഈ പത്രമെല്ലാം എവിടെ പോയി കിടക്കുന്നു? എനിക്കാണെങ്കിൽ തല ഉറയ്ക്കുന്നുമില്ല, മനസ്സൊട്ടും നിലയ്ക്ക് നിൽക്കുന്നില്ല. അതിനിടയ്ക്ക് പത്രം കൊണ്ടുവന്നോ. ഇത് മുഴുവൻ നഗരത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. നാശം, ഒരു കോണിപ്പടിയിലെ അത്യാഹിതം, സ്പിരിറ്റ് കത്തിച്ച് കടക്കാരന് തീപൊള്ളൽ, പെസ്കിയിൽ തീപിടുത്തം, പീറ്റേഴ്സ്ബർഗിൽ കോട്ടേജിൽ അഗ്നിബാധ, പിന്നെയും വേറെയും അഗ്നിബാധ.
2: എന്താണ്, നല്ല വായനയിലാണല്ലോ.
0: ആ സമറ്റോ,
2: നിങ്ങളിപ്പോൾ ഇവിടെയോ? എന്താണിത്?
0: ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, കണ്ടല്ലോ.
2: നിങ്ങൾക്ക് സുഖമില്ലെന്നും അബോധാവസ്ഥയിലാണെന്നും ഇന്നലെയാണ് റസുമിഹിൻ എന്നോട് പറഞ്ഞത്. എന്തൊരു അതിശയം! ഞാൻ നിങ്ങളെ കാണാൻ വന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
0: നിങ്ങൾ വന്നിരുന്ന കാര്യം എനിക്കറിയാം.
2: ഞാനത് കേട്ടു. നിങ്ങൾ എന്റെ സോക്സ് അന്വേഷിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, റസുമിഹിന് നിങ്ങളോട് വളരെ ഇഷ്ടമാണ്.
0: നിങ്ങളുടെ ജീവിതം ഉല്ലാസപ്രദമാണ് അല്ലേ മിസ്റ്റർ സമറ്റോ? ഏറ്റവും ആകർഷണീയമായ പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾക്ക് പണച്ചിലവില്ലാതെ പോകാം. ആരാണിപ്പോൾ തനിക്ക് മദ്യം പകർന്നു തന്നത്?
2: ഞങ്ങൾ ഇങ്ങനെ വെറുതെ വന്നു, ഒന്നിച്ചല്പം മദ്യപിച്ചു. എനിക്ക് മദ്യം പകർന്നു തന്നതിനെ പറ്റിയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? എന്താണ് അതിന്റെ ഉദ്ദേശം?
0: അതും പ്രതിഫലമായിട്ടായിരിക്കും. നിങ്ങൾ എല്ലാത്തിൽ നിന്നും മുതലെടുക്കുന്നു. നല്ലത് തന്നെ സമറ്റോ. ഞാൻ ദേഷ്യത്തിലല്ല സംസാരിച്ചത്, ഒരു രസത്തിന് സുഹൃത്തിനോട് പറഞ്ഞൊന്ന് കൂട്ടിയാ മതി. ആ വൃദ്ധയുടെ കൊലപാതക കേസിൽ ഡിമിട്രിയോടൊപ്പം പെയിന്റർ വഴക്ക് കൂടുമ്പോൾ പറഞ്ഞതുപോലെ.
2: നിങ്ങൾക്ക് അതിനെ കുറിച്ച് എങ്ങനെ അറിയാം?
0: ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം.
2: നിങ്ങൾക്കിപ്പോഴും സുഖമില്ലെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പാടില്ലായിരുന്നു.
0: ഓഹോ, നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനായി തോന്നുന്നുണ്ടോ? അതിശയം തന്നെ.
2: തീർച്ചയായും. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണോ?
0: കാണുന്നില്ലേ,
2: അഗ്നിബാധയെ പറ്റിയാണ് വാർത്ത മുഴുവൻ.
0: ഞാൻ അഗ്നിബാധയെ കുറിച്ചുള്ള വാർത്തകളല്ല വായിച്ചുകൊണ്ടിരുന്നത്.
2: പിന്നെ ഏത് വാർത്ത?
0: ഞാൻ വായിക്കുന്നത് എന്തെന്നറിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ആകാംക്ഷ?
2: എനിക്കെന്ത് ആകാംക്ഷ?
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്റെ പിന്നാലെ?
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ കവിതാ സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.

ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്. ഈ ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ഷക്കീർ ജാക്സൺ ഈണം നൽകി വിധു പ്രതാപും രാജലക്ഷ്മിയും പാടിയ ഗാനം.

0: ചൂടകറ്റ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ഗാനോപഹാരത്തിൽ ഇനി വലതുവശത്തെ കള്ളൻ. ഈ ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ വരികളെഴുതി വിഷ്ണു ശ്യാം ഈണം നൽകി ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയ ഗാനം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട്.

0: ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം അങ്കിൾ പൺ. ഈ ചിത്രത്തിനു വേണ്ടി പഴവിള രമേശൻ വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

ഉദ്യാനപാലകൻ. ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഇംഗ്ലീഷ് മീഡിയം എന്ന ചിത്രത്തിനു വേണ്ടി പട്ടണക്കാട് പുരുഷോത്തമനും സുസ്മിതയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ഗാനോപഹാരം വീണ്ടും നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആകാശവാണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
3: വിലക്കപ്പെട്ട പ്രണയം തീർക്കുന്ന സംഘർഷത്തിൽപ്പെട്ട് മാനവ ഹൃദയങ്ങൾ ആടിയുലയാറുണ്ട്. വികാരവിചാരങ്ങളിൽ പ്രണയികൾ ഉരുകിത്തീരുന്ന അത്തരം കഥകൾ ലോകസാഹിത്യത്തിൽ വിരളമല്ല. മനുഷ്യ മനസ്സുകളുടെ നിരാശയും ദുഃഖവും പ്രണയപാപചിന്തകളും പേറുന്ന ഒരത്യപൂർവ കൃതി ഇറ്റാലിയൻ സാഹിത്യത്തിലുണ്ട്. 1926 നൊബേൽ സമ്മാനം നേടിയ ഗ്രേസിയ ദലദയുടെ വനിതയും വൈദികനും എന്ന നോവലാണത്.
1: ഇറ്റാലിയൻ ഭാഷയിൽ ലാ മാദ്രെ എന്നാണ് ഈ നോവലിന്റെ പേര്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട രചനകളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന ഈ കൃതി ഗ്രേസിയ ദലദയുടെ ഏറ്റവും പ്രശസ്തമായ രചനയാണ്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ വെരിസിമോ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഗ്രേസിയ ദലദ.
3: മധ്യധരണ്യാഴിയിൽ ഇറ്റലിക്ക് തൊട്ടുകിടക്കുന്ന സർഡീനിയ ദ്വീപിൽ 1875 ഗ്രേസിയ ഭൂജാതയായത്. തന്റെ ജന്മനാടായ സർഡീനിയ ദ്വീപ് തന്നെയായിരുന്നു എഴുത്തുകാരിയുടെ എല്ലാ രചനകൾക്കും പ്രചോദനം.
1: ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസം ഗ്രേസിയ ദലദയ്ക്ക് ലഭിച്ചിട്ടില്ല. 17 മുതൽ ഗ്രേസിയ എഴുതി തുടങ്ങി. ചെറുകഥകളായിരുന്നു ആദ്യകാല സൃഷ്ടികൾ. നാടോടിപ്പാട്ടുകളിലെ ഇതിവൃത്തങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വൈകാരിക പ്രതിപാദനങ്ങളായിരുന്നു ആ കഥകൾ. അതിനുശേഷം ഗ്രാമീണരുടെ മനസാക്ഷിയിലും മനോവികാരങ്ങളിലും പാപങ്ങളും പ്രലോഭനങ്ങളും വരുത്തിവെക്കുന്ന ശോകാത്മകമായ അവസ്ഥകളായി രചനകളിലെ പ്രമേയങ്ങൾ.
3: ഏലിയാസ് പോർട്ടോലു, ഭസ്മം, വനിതയും വൈദികനും എന്നിവയാണ് ഗ്രേസിയ ദലദയുടെ പ്രധാന നോവലുകൾ. തന്റെ യൗവനകാലത്തെ അടിസ്ഥാനമാക്കി ആത്മകഥാരൂപത്തിൽ എഴുതിയ കുസീമ എന്ന നോവലും നിരൂപകരുടെ ശ്രദ്ധ നേടി.
1: സ്ത്രീപുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകളാണ് എഴുത്തുകാരിയുടെ കൃതികളുടെ അടിത്തറ എന്ന് കാണാൻ കഴിയും. ഏക മകനെ വൈദികനാക്കാൻ ആഗ്രഹിച്ച അമ്മയ്ക്ക് യുവാവായ മകൻ പുരോഹിതനായ ശേഷം പ്രണയത്തിലേക്കും ലൈംഗിക തൃഷ്ണയിലേക്കും പോകുന്നത് കാണേണ്ടി വരുന്നതാണ് വനിതയും വൈദികനും എന്ന നോവലിന്റെ പ്രമേയം.
3: ഫാദർ പോൾ യുവാവായ വൈദികനാണ്. സാർദീനിയയിലെ മലയോര ഗ്രാമത്തിലെ ദേവാലയത്തിലേക്ക് ഫാദർ എത്തിയിട്ട് കുറച്ചു വർഷങ്ങളാകുന്നതേയുള്ളൂ. നിഷ്കളങ്കരായ ഗ്രാമീണ മനുഷ്യരുടെ ആത്മീയ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നതാണ് സഭയേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. സെമിനാരിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യത്തെ ശുശ്രൂഷക ജോലി. ഫാദർ പോളിനൊപ്പം മാതാവ് മരിയയും പള്ളിയോട് ചേർന്നുള്ള അരമനയിൽ താമസിക്കുന്നുണ്ട്.
4: ഫാദർ പോൾ ആ രാത്രിയിലും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു. അച്ഛൻ്റെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അമ്മയുടേതും. അവിടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന മകന്റെ കാലൊച്ച അവർക്ക് കേൾക്കാമായിരുന്നു. ഒരുപക്ഷെ അമ്മ ഉറങ്ങിയ ശേഷം പുറത്തേക്ക് പോകാനായിരിക്കും മകൻ ആഗ്രഹിക്കുന്നത്. അമ്മ വിളക്കണച്ചു. ഒരു കസേരയിൽ വാതിലിനോട് ചേർന്നിരുന്ന് പണിയെടുത്ത് തഴമ്പിച്ച തൻ്റെ കൈകൾ കൂട്ടിത്തിരുമി, തള്ളവിരലുകൾ ഞെരിച്ചു. നിമിഷങ്ങൾ കഴിയുന്തോറും അവർ കൂടുതൽ അക്ഷമയായി. മകൻ പതിവ് പോലെ വിശുദ്ധഗ്രന്ഥം വായിക്കുകയോ കിടന്നുറങ്ങുകയോ ചെയ്യുമെന്നുള്ള തൻ്റെ പ്രതീക്ഷ വിഫലമാകുന്നതായി അവർക്ക് തോന്നി.
3: ഫാദർ പോളിന്റെ അമ്മയ്ക്ക് ഉറക്കം വന്നില്ല. ആ സ്ത്രീയുടെ മനസ്സിൽ പലവിധ ആശങ്കകൾ ഉയർന്നു. മകൻ ഈ പാതിരാവിൽ ഏതോ രോഗിയെ സന്ദർശിക്കാൻ പോയതായിരിക്കുമെന്ന് പറഞ്ഞ് അവർ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ സത്യം അതായിരുന്നില്ല.
1: ഇടവകയിലെത്തിയ നാൾ മുതൽ ആ യുവവൈദികൻ പരിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു നയിച്ചു വന്നിരുന്നത്. ആർ എന്ന ഗ്രാമത്തിലെ ഇടവകക്കാരുടെ നന്മയ്ക്കു വേണ്ടിയായിരുന്നു ആ യുവവൈദികന്റെ ജീവിതം. എന്നാൽ പെട്ടെന്നാണ് ഇടവകയിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ധനാഢ്യയും സുന്ദരിയുമായ ആഗ്നസ് എന്ന യുവതിയിൽ പുരോഹിതൻ അനുരക്തനാവുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ അച്ഛൻ അകപ്പെടുന്നു.
3: ഫാദർ പോൾ പ്രതിനിധാനം ചെയ്യുന്ന സഭയിലെ പുരോഹിതർക്ക് വിവാഹിതരാകാൻ അനുവാദമില്ല. ഇതിനു മുൻപ് ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വികാരി ഒരു ദുർനടപ്പുകാരനായിരുന്നു. മദ്യപാനിയും സ്ത്രീലംബടനുമായ അച്ഛനെ സഭ പുറത്താക്കി. അച്ഛൻ ഈ കുന്നിൻപുറത്തെ പാഴ്സനേജിൽ കിടന്നാണ് മരിച്ചത്. ആ പാതിരിയുടെ പ്രേതമാണ് തന്റെ മകനെ ദുർമാർഗത്തിലേക്ക് വഴി നടത്തുന്നതെന്ന് ഫാദർ പോളിന്റെ മാതാവ് വിശ്വസിക്കുന്നു. ദുർമരണപ്പെട്ട മുൻ പാതിരിയുടെ പ്രേതത്തെ പലപ്പോഴും അവർ പാതിരാത്രിയിൽ കണ്ടുമുട്ടാറുണ്ട്.
4: ഉയരം കുറഞ്ഞ തടിച്ച ശരീരപ്രകൃതിയുള്ള പഴയ അച്ഛന്റെ പ്രേതത്തെ മരിയ തിരിച്ചറിഞ്ഞു. എങ്കിലും അവൾ ഭയപ്പെട്ടില്ല. ഇരിക്കൂ, അവൾ വികാരിയെ ഒരു സ്റ്റൂളിൽ ഇരുത്തി. പ്രേതം ഇരുന്നു. മരിയ, നിനക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്റെ കുപ്പായത്തിൽ പൂക്കൾ തുന്നി വെച്ചുകൂടെ? എന്നെ ശുശ്രൂഷിക്കാൻ സ്ത്രീകൾ ആരുമില്ല. പ്രേതം പറഞ്ഞു, അച്ഛൻ മരിച്ചുപോയതല്ലേ, പിന്നെ കുപ്പായം എന്തിന്? അവൾ തിരിച്ചു ചോദിച്ചു. പ്രേതത്തിന് ദേഷ്യം വന്നു. ഞാൻ മരിച്ചുപോയെന്ന് നിന്നോട് ആര് പറഞ്ഞു? അധികം താമസിയാതെ നിന്നെയും നിന്റെ മകനെയും ഈ പള്ളിയിൽ നിന്നും ഞാൻ അടിച്ചു പുറത്താക്കും.
3: പ്രേതദർശനത്തിൽ ഉള്ളിൽ ഭയന്നും മകനെയോർത്ത് വേവലാതിപ്പെട്ടും ആ മാതാവ് ആ രാത്രിയിൽ കണ്ണീരൊഴുക്കുമ്പോൾ ഫാദർ പോൾ തന്റെ കാമുകിയുടെ കരവലയത്തിലായിരുന്നു. എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി ആരുമറിയാതെ ആ നാട്ടിൽ ഭാര്യാഭർത്താക്കന്മാരായി കഴിയാമെന്ന് ആഗ്നസ് ഫാദർ പോളിനോട് കരഞ്ഞുകൊണ്ടു പറഞ്ഞു. അവളുടെ തലമുടിയിൽ ലാളിച്ചുകൊണ്ട് അവർ ശയ്യയിൽ കിടക്കുകയായിരുന്നു. പക്ഷേ ആ യുവപാതിരിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല.
1: സ്നേഹമയിയായ തന്റെ അമ്മയെ ഉപേക്ഷിക്കാനും ഗ്രാമീണരെയും ഇടവക ജനങ്ങളെയും ഉപേക്ഷിക്കാനും അയാൾക്ക് മനസ്സു വന്നില്ല. പക്ഷേ കാമുകിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാനും കഴിയില്ല. അച്ഛൻ ധർമ്മസങ്കടത്തിലായി. അവളുടെ സവിധത്തിൽ നിന്നും അയാൾ ഇറങ്ങി നടന്നു.
4: അച്ഛൻ മേടയുടെ മുമ്പിലെത്തി. വാതിൽ തുറന്ന ഉടനെ ഒരു നേരിയ പ്രകാശധാര അടുക്കളയിൽ നിന്നും പൂമുഖത്തേക്ക് വീണുകിടക്കുന്നത് കണ്ടു. അമ്മ ഉറങ്ങാതെ കാത്തിരിക്കുന്നു. പോൾ, നീ എവിടെയായിരുന്നു? അമ്മ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ ഒരു രോഗിയുടെ അടുത്തായിരുന്നു. അമ്മയുടെ മുഖത്ത് വ്യസനം നിറഞ്ഞു. നീ എവിടെയായിരുന്നുവെന്ന് എനിക്കറിയാം. പല രാത്രികളായി

0: നീ പുറത്തു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. മകനെ, നീ ചെയ്യുന്നത് എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ഫാദർ പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. മരണത്തെപ്പോലെ വിളറി അച്ഛൻ തന്റെ കിടപ്പുമുറിയിലേക്ക് ഹൃദയവേദനയോടെ കടന്നുപോയി.
1: തന്റെ എല്ലാമെല്ലാമായ മാതാവ് കുറ്റപ്പെടുത്തിയതോടെ ഫാദർ പോൾ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു: ആഗ്നസിനെ മറക്കുക, ഈ ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കുക, തന്റെ പരിശുദ്ധി വീണ്ടെടുക്കുക. ഈ മലമ്പ്രദേശ ഗ്രാമത്തിലെ ഇടവകക്കാരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കി ശാന്തനായി കഴിയുക. ആ ദൃഢനിശ്ചയത്തോടെ വൈദികൻ പിറ്റേന്ന് ദേവാലയത്തിലെത്തി.
2: പള്ളിയിലേക്ക് പോകുന്നതിനു മുൻപ് ഫാദർ പോൾ ഒരു കത്തെഴുതി തന്റെ മാതാവിനെ ഏൽപ്പിച്ചു. ആഗ്നസിനായിരുന്നു ആ കത്ത്. കണ്ണീരിൽ കുതിർന്ന കടലാസ്. പുലർച്ചെയാണ് ഉറക്കം കിട്ടാതെ കിടന്ന ഫാദർ ആ കത്ത് എഴുതിയത്. ആ കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു:
0: ദയവായി എന്നെ കാത്തിരിക്കരുത്. വഞ്ചനയുടെ വലയിലാണ് നാം കുടുങ്ങിയത്. ആഴത്തിലേക്ക് താഴാതിരിക്കണമെങ്കിൽ അതിന്റെ കണ്ണികൾ മുറിച്ച് രക്ഷപ്പെടണം. മേലിൽ ഞാൻ ഭവതിയുടെ അടുത്ത് വരികയല്ല. എന്നെ മറക്കുക. എനിക്ക് കത്തെഴുതുകയോ എന്നെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്.
1: ഫാദർ പോളിന്റെ കത്തുമായി മാതാവ് മകന്റെ പ്രണയഭാചനത്തിന്റെ വീട്ടിലേക്ക് യാത്രയായി. ആ വലിയ ബംഗ്ലാവിൽ ആഗ്നസും വേലക്കാരിയും മാത്രമേയുള്ളൂ. യുവതിയെ കണ്ടു, കത്തുകൊടുത്തു. അവളത് വായിക്കുകയും മുഖം പൊത്തി കരയുകയും ചെയ്തുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. തന്റെ മകന് വിവാഹം കഴിക്കാൻ സഭ അനുവദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മാതാവ് വിചാരിച്ചു. അവർ ഹൃദയവേദനയോടെ തിരികെ നടന്നു.
2: താഴ്വാരത്തു നിന്ന് വൃദ്ധന്മാരും വൃദ്ധകളും ആരാധനയ്ക്കായി ദേവാലയത്തിലെത്തും. അന്തിയോക്കസ് എന്ന കൗമാരക്കാരനാണ് അച്ഛന്റെ സഹായി. കപ്യാരായും അൾത്താരബാലനായും പൗരോഹിത്യത്തിനായി ഫാദർ പോളിന്റെ കീഴിൽ അഭ്യസിക്കുന്ന അവൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു മുതിർന്ന പുരുഷന്റെ ഉറച്ച ആത്മവിശ്വാസമുണ്ട് അവന്. വൈദികനാവുക എന്നതാണ് അന്തിയോക്കസിന്റെ ലക്ഷ്യം.
1: കത്തെഴുതി തന്റെ കാമുകിക്ക് നൽകി അവളെ മറക്കാൻ മനസ്സിനെ പഠിപ്പിച്ച ശേഷം ഫാദർ പോൾ ദേവാലയ ശുശ്രൂഷയിലും ഇടവക ജനങ്ങളുടെ ആത്മീയ ജീവിതത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. വനത്തിന് സമീപമുള്ള കുന്നിൻ മുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നായാടിയായ ഒരു വൃദ്ധന് അന്ത്യശുശ്രൂഷ നൽകുന്നതിലാവുന്നു പിന്നീട് അച്ഛന്റെ ശ്രദ്ധ. പക്ഷേ ഉള്ളിലിപ്പോഴും ആഗ്നസുണ്ട്. പ്രിയതമയുടെ സവിധത്തിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ താനെടുത്തിരിക്കുന്ന കഠിനമായ ശപഥം അതിൽ നിന്നും വൈദികനെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ കൊച്ചമ്മയ്ക്ക് സുഖമില്ല എന്ന സന്ദേശവുമായി ആഗ്നസിന്റെ വേലക്കാരി വരുന്നതോടെ വൈദികൻ ആകെ പ്രതിസന്ധിയിലാകുന്നു.
0: ഒടുവിൽ ഫാദർ പോൾ അസുഖബാധിതയായ തന്റെ പ്രിയതമയുടെ സവിധത്തിലേക്ക് ചെന്നു. നിങ്ങൾ എന്തിനു വന്നു? നിനക്ക് സുഖമില്ലെന്ന് കേട്ടു. മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടികൾ മാടി ഒതുക്കി അവൾ നീണ്ടു നിവർന്നു കിടന്നു. എനിക്ക് പൂർണ്ണ സുഖം തന്നെ. ഞാൻ നിങ്ങൾക്ക് ആളയച്ചില്ലല്ലോ. വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് എന്തിനിത് ചെയ്തു? ആഗ്നസ് ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. ഫാദർ പോൾ ഭയപ്പെട്ടു. പോൾ കൈപിടിച്ച് മുമ്പ് തങ്ങൾ ഇരിക്കാറുള്ള മഞ്ചത്തിലേക്ക് അവളെ നയിച്ചു. അവളുടെ മുഖം വിറകൊട്ടു. ഫാദർ പോൾ ആ ചുണ്ടുകളിൽ ചുംബിച്ചു. അത് പ്രേമത്തിന്റെ നിഷേധിക്കാൻ കഴിയാത്ത മുഖമായിരുന്നു.
1: ആഗ്നസുമായി പുനഃസമാഗമം നടന്നതോടെ ഫാദർ പോളിന്റെ മനസ്സ് വീണ്ടും സംഘർഷഭരിതമാവുന്നുണ്ട്. വീണ്ടും ഒളിച്ചോടാമെന്ന പോംവഴി ആഗ്നസ് പറയുന്നുവെങ്കിലും യുവവൈദികന് അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ദൈവം തന്നെ പരീക്ഷിക്കുകയാണെന്ന് ഫാദർ സ്വയം തിരിച്ചറിയുന്നു. ആ വീട്ടിൽ നിന്നും കാമുകിയെ വേദനിപ്പിക്കും വിധം പിരിയാമെന്ന് പറഞ്ഞ ശേഷം അച്ഛൻ പള്ളിമേടയിലെത്തുന്നു. പക്ഷേ ബലിപീഠത്തിന് മുൻപിൽ നിന്ന് വിശുദ്ധ കുർബാന നടത്തുവാൻ താൻ അശക്തനാണെന്ന്

0: അച്ഛന് തോന്നി. തൻ്റെ ഇടവകക്കാരി എന്ന നിലയിൽ അസുഖബാധിതയായ ഒരു സ്ത്രീയെ താൻ സന്ദർശിക്കാൻ പോയി എന്നതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ലെന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു.
1: സാവധാനം ഫാദർ പോളിനെ തളർച്ച കീഴടക്കി. ജനാലയ്ക്കപ്പുറത്ത് ഇണയെ തേടുന്ന പ്രാവിന്റെ കരച്ചിൽ തുടർച്ചയായി കേട്ടു. അത് നിലാവ് കൊണ്ട് വിളറിയ രാത്രിയുടെ വിലാപമാണെന്ന് വൈദികന് തോന്നി. ആ കരയുന്നത് താൻ തന്നെയാണെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തോന്നി. ഭയവും സങ്കടവും തന്നെ വന്ന് പൊതിയുന്നതായി തോന്നി.
0: ഈ ദേവാലയം ഉൾപ്പെടെ ഗ്രാമവാസികളെ സംരക്ഷിക്കുന്നത് ഗാർഡ് എന്ന് നോവലിൽ പരാമർശിക്കുന്ന കാവൽക്കാരനാണ്. ഒരു തടിയൻ നായയുടെ ചങ്ങലയിൽ പിടിച്ച് അയാൾ ഗ്രാമത്തിലൂടെ നടക്കും. ഫാദർ പോളിനെ കാണാനും അയാളെത്താറുണ്ട്. ഗ്രാമത്തിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്ന രണ്ട് അധികാരമുള്ളവർ എന്ന വിധത്തിൽ ഗാർഡ് അച്ഛനെ ഉപദേശിക്കാറുണ്ട്. ഫാദർ പോൾ അന്ത്യകുർബാന നൽകിയ വനത്തിനടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന നായാടിയായ വൃദ്ധൻ മരിച്ച വിവരം അയാൾ അച്ഛനെ അറിയിക്കുന്നു.
2: ഇതിനിടയിൽ പഴയ പള്ളിവികാരിയുടെ പ്രേതത്തെ പല രാത്രികളിലും ഫാദർ പോളിന്റെ മാതാവിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. നിന്നെയും നിന്റെ മകനെയും ഈ പള്ളിയിൽ നിന്നും ചവിട്ടി പുറത്താക്കും, അതാണ് തന്റെ ലക്ഷ്യമെന്ന് വികാരിയുടെ പ്രേതം മാതാവിനോട് പറയുന്നു. കണ്ണീർ വാർത്തുകൊണ്ട് ആ അമ്മ തന്റെ കഠിനമായ ജീവിതം ഓർക്കുന്നു. അവർ ഗ്രാമീണ യുവതിയായിരുന്ന സമയത്ത് ഒരു മില്ല് ഉടമസ്ഥൻ അവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയുണ്ടായി. പക്ഷേ വിധിവശാൽ അയാളെ തന്നെ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. മകൻ ജനിച്ച ശേഷം മില്ലുകാരൻ അവരെ ഉപേക്ഷിച്ചു. മകനെയും കൊണ്ട് മരിയ വല്ലാതെ ബുദ്ധിമുട്ടി, പല തൊഴിലുകൾ ചെയ്തു. അത്യന്തം ദയാലുവായ ഒരു ബാലനായി പോൾ വളർന്നുവന്നു. ഒരിക്കൽ കൗമാരക്കാരനായ പോളിനെ കണ്ട മെത്രാൻ മരിയയുടെ കഷ്ടപ്പാട് കണ്ട് ദയവ് തോന്നി കൗമാരക്കാരനെ സെമിനാരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ മെത്രാന്റെ ശിക്ഷണത്തിലാണ് അവൻ വൈദികനായി ആർ എന്ന ഗ്രാമത്തിലേക്ക് ദൈവവേലയ്ക്കായി എത്തുന്നത്.
0: ഫാദർ പോളിന് കീഴിൽ വൈദികനാകാൻ പരിശീലിക്കുന്ന കൗമാരക്കാരനായ അന്തിയോക്കസിന്റെ വീട്ടിൽ അച്ഛൻ ഭവന സന്ദർശനത്തിനായി ഇതിനിടയിൽ പോകുന്നുണ്ട്. അന്തിയോക്കസിന്റെ ദുർമാർഗിയായ അമ്മ ഫാദർ പോളിനെ വശീകരിക്കാനും മദ്യം നൽകി പ്രലോഭിപ്പിക്കാനും ശ്രമിക്കുന്നു. ഒരുവേള ആ പ്രലോഭനത്തിന് വശമ്മതനായാലോ എന്നാലോചിക്കുമ്പോഴും ഫാദർ തികഞ്ഞ മനഃശക്തിയോടെ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. സ്ത്രീകളുടെ പ്രലോഭനങ്ങളിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ ഇനിയും കഴിയാത്തതിനെക്കുറിച്ച് ഫാദർ സങ്കടത്തോടെ ആലോചിക്കുന്നു.
1: കുംഭസാര കൂടിനുള്ളിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഏതാണ്ട് ശാന്തനായി. ഒരു ശവകുടീരത്തിനുള്ളിൽപ്പെട്ട അനുഭവം, തന്നെ ആരും കാണുകയില്ലെന്നും തനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുമെന്ന ചിന്തയും ഫാദർ പോളിനുണ്ടായി. ദേവാലയത്തിനുള്ളിലെ ബെഞ്ചുകളിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ ചെറിയ നെടുവീർപ്പുകളും ശ്വാസോച്ഛ്വാസവും അച്ഛൻ കേട്ടു. അവരുടെ മനോഹരമായ വസ്ത്രങ്ങളിലും തലമുടിയിലും പുരട്ടിയിരുന്ന സുഗന്ധ തൈലങ്ങളുടെ ഗന്ധം തന്റെ അസ്വസ്ഥതകളിൽ കൂടിക്കലർന്ന് വല്ലാത്ത ഒരുതരം വികാര ആവേശത്തിലേക്ക് തന്നെ നയിക്കുന്നതായി ഫാദർ പോളിന് തോന്നി.
0: പഴയ പള്ളിവികാരിയുടെ പ്രേതവുമായുള്ള സംഭാഷണങ്ങളിൽ നിന്നും തന്റെ മകൻ ദുർമാർഗങ്ങളിലേക്ക് വീണുപോയതായി മരിയ തിരിച്ചറിയുകയാണ്. പരിശുദ്ധമായ ഒരു മാനസിക നില ഒരു പള്ളിവികാരിക്ക് അത്യന്താപേക്ഷിതമാണ്. ആഗ്നസ് എന്ന യുവതി തന്റെ മകന്റെ ആത്മാവിനെയും ശരീരത്തെയും സ്വന്തമാക്കിയെന്ന് ആ മാതാവ് ഞെട്ടലോടെ തിരിച്ചറിയുന്നു.
2: ഉറക്കം നഷ്ടപ്പെട്ട നിരവധി രാത്രികളുടെ പരിണത ഫലമെന്ന വണ്ണം ഫാദർ പോൾ അറിയാതെ മാതാവ് രോഗിയായി മാറി. പ്രേതവിചാരണയുടെ ഫലമായി തനിക്ക് സംഭവിച്ച രോഗാവസ്ഥ മകനിൽ നിന്നും മരിയ മറച്ചുവെക്കുന്നു.
0: പതിവുപോലെ ഒരു ഞായറാഴ്ച വന്നെത്തി. വിശുദ്ധ

0: കുർബാനയ്ക്കായി ഇടവകക്കാർ ആരാധനാലയത്തിലെത്തി. ഫാദർ പോൾ പള്ളിയിലെത്തി ആരാധനയ്ക്കു വേണ്ട കാര്യങ്ങൾ ഒരുക്കി തുടങ്ങി. എങ്കിലും ആഗ്നസ് ഇന്ന് പള്ളിയിൽ വരുമോ എന്ന ചിന്ത പുരോഹിതന്റെ ഉള്ളിലുയർന്നു. തനിക്ക് പൂർണ്ണസമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുകയില്ല എന്ന സത്യം ഫാദർ പോൾ ഹൃദയവേദനയോടെ തിരിച്ചറിഞ്ഞു.
1: യഥാർത്ഥത്തിൽ കറുത്ത ഉടുപ്പും ആനക്കൊമ്പ് പോലെ വെളുത്ത മുഖത്ത് മൂടുപടവും അണിഞ്ഞ് ആഗ്നസ് പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ പ്രാർത്ഥനാ പുസ്തകത്തിൽ തന്നെ പതിച്ചിരുന്നുവെങ്കിലും അതിന്റെ പേജുകളൊന്നും അവൾ മറിച്ചിരുന്നില്ല. പൂജാവേദിയിൽ ഫാദർ പോൾ എല്ലാം നോക്കിക്കണ്ടു. ഭീതിയുടെ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞ് താൻ മോഹാലസ്യപ്പെട്ടു പോകുമെന്ന് അച്ഛന് തോന്നി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മേടം 31, ശകവർഷം 1948 വൈശാഖം 24, 2026 മെയ് മാസം 14 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ പരിപാടിയുടെ തുടക്കവും ചോദ്യോത്തരവേളയുടെ തന്നെയാണ്. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവുമാണ് ആദ്യം പറയുന്നത്. ചോദ്യമിതായിരുന്നു, തൻ്റെ ചിത്രങ്ങളിലൂടെ സ്ത്രീകളുടെ ജീവിതവും പോരാട്ടങ്ങളും വരച്ചു കാണിച്ച ഇന്ത്യയുടെ ഫ്രിഡ കാഹ്ലോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയെ ആസ്പദമാക്കിയാണ് സംവിധായിക മീര നായർ അമ്രി എന്ന തൻ്റെ ജീവചരിത്ര സിനിമ ഒരുക്കുന്നത്. ഏത് വ്യക്തിയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്? ഉത്തരം: അമൃത ഷെർഗിൽ. ഗ്രാമീണ ജീവിതം ഇന്ത്യയുടെ ഇവരുടെ പ്രശസ്ത ചിത്രമാണ്. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് അറിയപ്പെടുന്നത് ചിത്രകാരിയായ ടി കെ പത്മിനിയാണ്. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. ദി പൊട്ടാറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ ലോകപ്രസിദ്ധനായ ഒരു ചിത്രകാരൻ്റെ മാസ്റ്റർ പീസായി കരുതപ്പെടുന്ന ഒരു ചിത്രമാണിത്. ആരാണ് ഈ ചിത്രകാരൻ? ചോദ്യം ആവർത്തിക്കാം. ദി പൊട്ടാറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ ലോകപ്രസിദ്ധനായ ഒരു ചിത്രകാരൻ്റെ മാസ്റ്റർ പീസായി കരുതുന്നൊരു ചിത്രമാണ്. ആരാണ് ആ ചിത്രകാരൻ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 7:58 കേൾക്കാം. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ ദേവികുളം സ്പൈസ് FM 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനത്തോടെയാണ് ഇന്നത്തെ പരിപാടിയുടെ തുടക്കം. യൂസഫലി കച്ചേരി എഴുതിയ ഗാനം, നടേഷ് ശങ്കർ ഈണമിട്ടത്. ചിത്രം ആന്തോളനം.

ഇനി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവദൂതൻ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ടത്.

ചിത്രം ചിത്രശലഭം. ഈ ഗാനം കെ ജെ യേശുദാസ് പാടിയത്. യൂസഫലി കെച്ചേരിയുടെ വരികൾക്കീണം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ചിത്രം കൈക്കുടുന്ന നിലാവ്, കെ എസ് ചിത്രയും സംഘവും പാടിയ ഗാനം. ഗിരീഷ് പതഞ്ജലിയുടെ വരികൾ, ഈണം നൽകിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

ഇനി കെ ജെ യേശുദാസും സുജാത മോഹനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സൂത്രധാരൻ. എസ് രമേശൻ നായരുടെ രചനയ്ക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 5 മണിക്ക് ഹിന്ദി പാഠം കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപിക സ്മിത എസ് വി, പഠിക്കുന്നത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ എന്നിവർ.
2: നമസ്തേ ബച്ചോ.
3: നമസ്തേ അധ്യാപിക ജി.
2: ടീക്ക് ബച്ചോ, ആജ് ഹം ഇധർ റെയിൻ ബസേരേ മേ യാത്രാ വൃത്താന്ത് പഠനെ കെ ലിയെ ജാ രഹി ഹേ. അമൃതലാൽ ബേഗഡ് കെ ബാരേ മേ ആപ്നെ ഇസ്കെ പെഹലെ സുനാ ഹേ?
3: നഹി.
2: ധ്യാൻ സേ സുൻ ലീജിയേ. അമൃതലാൽ ബേഗഡ് കാ ജന്മ 30 ഒക്ടോബർ 1928 മേ ഹുവാ. ഉൻകാ മൃത്യു 6 ജുലൈ 2018 മേ. വേ പ്രസിദ്ധ സാഹിത്യകാർ ഹേ, ചിത്രകാർ ഹേ, ഔവർ നർമ്മദാ പ്രേമി ഥേ. വേ നർമ്മദാ നദീ സംഗ്രഹം കെ പ്രമുഖ ഥേ. ഉൻഹോനെ നർമ്മദാ സംരക്ഷൺ മേ ഉല്ലേഖനീയ ഭൂമിക നിഭാത്തി ഥി. അമൃതലാലിന്റെ ജന്മം 1928 ഒക്ടോബർ 3 അദ്ദേഹത്തിന്റെ മരണം 2018 ജുലൈ 6 ആയിരുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരും ചിത്രകാരും ഉള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ നർമ്മദാ പ്രേമിയായിരുന്നു. നർമ്മദാ പ്രേമി എന്ന് പറയുമ്പോൾ നർമ്മദാ നദി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നർമ്മദാ നദി എന്ന് പറയുന്നത് ഭാരതത്തിലൊരു പ്രമുഖ പവിത്ര നദികളിൽ ഒന്നാകുന്നു. അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമർകണ്ടക് പഹാടിയിൽ നിന്നാണ് അത് ഉത്ഭവിച്ചു വരുന്നത്. സംശ്മയാഗ്യ ബച്ചു
3: ഹാജി
2: ചൈതന്യ ബത്തായി അമൃതലാൽ ബേഗഡ് കെ ബാരേ മേ.
3: ഹാജി അമൃതലാൽ ബേഗഡ് ഉൻകാ ജന്മ 30 ഒക്ടോബർ 1928 മേം ഹേ. ഉൻകാ മൃത്യു 6 ജൂലൈ 2018 മേം ഹേ. വോ പ്രസിദ്ധ സാഹിത്യകാർ ചിത്രകാർ ഓർ നർമ്മദാ പ്രേമി ദേ. വേ നർമ്മദാ നദി സമഗ്ര കെ പ്രമുഖ് ദേ. ഉനോനെ നർമ്മദാ സംരക്ഷൺ മേം ഉലേഖനീ ഭൂമിക നിഭായി ദി. അമൃതലാൽ ബേഗഡ് നേ പര്യവരൺ സംരക്ഷൺ കെ ലിയെ ഉലേഖനീയ കാം കിയ.
2: ठीक है सबाश बच्चो, क्या है यात्रा वृत्तांत? यात्रा वृत्तांत ये है साहित्य की वह विधा है जिसमें लेखक अपनी यात्रा के दौरान देखे गए स्थानों, लोगों, संस्कृति और अनुभवों का सजीव यथार्थवादी और कलात्मक वर्णन करता है. यह केवल यात्रा का विवरण नहीं बल्कि पाठक को स्थान विशेष का आभास कराने वाली एक रोचक कहानी होती है. സാഹിത്യത്തിന്റെ ഒരു വിധയാണത്. അതിൽ ലേഖകൻ പോയ സ്ഥലങ്ങളെ കുറിച്ചും അവിടെ കണ്ട ആൾക്കാരെ കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും അതിന്റെ അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു സജീവമായിട്ടുള്ള യഥാർത്ഥവാദി കലാത്മക വർണ്ണം ചെയ്യുന്നതാണ് യാത്രാ വൃത്താന്ത്. ഇത് കേവലം ഒരു യാത്രാക്കാ വിവരം നഹി ഹേ ബൽക്കി പാഠകർക്കോ അത് വായിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ സ്ഥാനത്തെക്കുറിച്ചും അതിനൊരു മതിപ്പ് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നമാണ് അവരത് ചെയ്യുന്നത്. യാത്രാ വൃത്താന്തക്കെ മുഖ്യ തത്വനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്ഥാൻ യാ വിവരൺ, അതിൽ സ്ഥാനവും വിവരണം വരുന്നുണ്ട്. പ്രാകൃതിക് സൗന്ദര്യ ദർശനീ സ്ഥൽ വരുന്നുണ്ട്. സംസ്കൃതി ഔർ രഹൻ സഹൻ കെ ബാരേമേ കഹേതോ, സ്ഥാനീയ റിവാസ്, ഭോജൻ, ഭാഷ. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള ആൾക്കാരാണ്. അവരുടെ വേഷവിധാനങ്ങൾ, അവർ കഴിക്കുന്ന ആഹാരങ്ങൾ, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാത്തിലും വളരെയധികം വ്യത്യാസം കാണും. അപ്പൊ അതെല്ലാം നമ്മൾ അടുത്തറിഞ്ഞു മനസ്സിലാക്കുക, എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് യാത്രാ വൃത്താന്ത എഴുതുന്നവരുടെ ലക്ഷ്യം. ഇതിന്റെ ഐതിഹാസിക് ഭൗഗോളിക് ജാൻകാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ് ജഗഹ് കാ ഇതിഹാസ് ഔർ ഭൂഗോൾ, ആ രാജ്യത്തിന്റെ ഇതിഹാസത്തെ കുറിച്ചും ഭൂഗോളത്തെ കുറിച്ചുമുള്ള അറിയിപ്പാണത്. ഇനി വ്യക്തിഗത അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ യാത്രാക്കെ ദൗരൻ ആയി ചുനൌത്തിയാം രോമാഞ്ച് ഔർ ലേഖകി ഭാവനയും അതിൽ വരുന്നുണ്ട്. യാത്രാ വൃത്താന്ത കാ മഹത്വ ഔർ ഉദ്ദേശിക്കെ ബാരേമേ കഹേ ഹേ തോ ഉസ്മേ ജ്ഞാനവർദ്ധൻ അജാത്ത ഹേ. ജ്ഞാനവർദ്ധൻ ക്യാ ഹേ? ജ്ഞാനവർദ്ധൻ പാഠകർക്കു ഭൗഗോളിക ഔർ സാംസ്കൃതിക് ജാൻകാരിയും മിൽത്തി ഹേ. അതിൽ നിന്ന് നമുക്ക് അറിവ് നേടണം. ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് എപ്പോഴാണ് രൂപം കൊണ്ടത്, അത് എന്താണ്, ഏതാണ്, അവിടുത്തെ ആൾക്കാരുടെ രീതികൾ എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ മനോരഞ്ജൻ വരുന്നുണ്ട്. മനോരഞ്ജൻ പാഠക പർ ബൈട്ടേ യാത്രാക്ക ആനന്ദ ഹോ സക്താ ഹേ. ഇനി അതിൽ വരുന്ന വേറൊരു കാര്യമാണ് സാംസ്കൃതിക് ആദാൻ പ്രദാൻ. വിഭിന്ന സമാജവും കോ കരീബ് സേ സമച്ചനേക്കാ മൗക, വിവിധ തരത്തിലുള്ള കൾച്ചറുള്ള ആൾക്കാരെ നമ്മൾ അടുത്തറിയാനും അവരോട് ഇടപഴകാനും അവരുടെ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു അനുഭവമാണ് അതിലൂടെ പറയുന്നത്. അടുത്ത ഐതിഹാസിക് ദസ്താവേജ് കെ ബാരേ

0: कहे हेतु इतिहास के समय समाज और राजनीति को समझाने के लिए प्रत्यक्ष प्रमाण सरल शब्दों में यह यात्रा की डायरी का वह रूप है जो पाठकों को लेखक की आंखों से नई चुनौतियां दिखाता है। ഈ യാത്രാ വൃത്താന്തം വായിക്കുന്നതിലൂടെ നമുക്ക് നേരിട്ട് നമ്മൾ അവിടെ ചെന്ന് അവരുടെ സംസ്കൃതിയെക്കുറിച്ചും അവരുടെ വേഷവിധാനത്തെക്കുറിച്ചും അവരുടെ ഭോജന രീതിയെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് യാത്രാ വൃത്താന്തം നമുക്ക് എഴുതുന്നതും ആ അനുഭവം നമ്മളെ കണ്ണിലൂടെ ആ രീതിയിലുമാണ് ചെന്ന് എത്തുന്നത്. ठीक है, बच्चो समझ आ
1: जी। साहित्य की वह विधा है जिसने लेखक अपने यात्रा को दौरान देखे गई स्थानों, लोगों, संस्कृति और अनुभवों का सजीव यथार्थवादी और कलात्मक वर्णन करता है। यह केवल यात्रा का विवरण नहीं बल्कि पाठक को स्थान विशेष का आभास कराने वाली एक रोचक कहानी होती है।
0: ठीक है, यात्रा वृत्तांत के मुख्य तत्व के बारे में बता दीजिए अर्पिता।
1: हाँ जी, स्थान का विवरण। प्राकृतिक सौंदर्य, दर्शनीय स्थल, संस्कृति और रहन सहन, स्थानीय रस्म रिवाज, भोजन भाषा, व्यक्तिगत अनुभव, यात्रा के दौरान आई चुनौतियाँ, रोमांच और लेखक की भावनाएं, ऐतिहासिक भौगोलिक जानकारी, उस जगह का इतिहास और भूगोल है। यात्रा वृत्तांत का महत्व और उद्देश्य। ज्ञान वृत्तन, पाठक को भौगोलिक और सांस्कृतिक जानकारी मिलती है। मनोरंजन, पाठक घर बैठे यात्रा का आनंद ले सकता है।
0: ठीक है अर्पिता, सबाश और चैतन्य, आप सांस्कृतिक आदान प्रदान और ऐतिहासिक दस्तावेज के बारे में बताइए।
2: हाँ जी, विभिन्न समाजों को करीब से समझने का मौका। ऐतिहासिक दस्तावेज, इतिहास के समय समाज और राजनीति को समझने के लिए प्रत्यक्ष प्रमाण। सरल शब्दों में यह यात्रा की डायरी का वह रूप है जो पाठकों का लेखक की आंखों से नई दुनिया दिखाता है।
0: ठीक है बच्चों, अभी पाठ भाग की और देख लीजिए। यात्रा वृत्तांत रैन बसेरे में। रैन बसेरे का मतलब क्या होता है? रात्रिकाल ഷെൽട്ടർ. അപ്പൊ നമ്മളിങ്ങനെ ലോങ് ട്രിപ്പ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ രാത്രി തങ്ങാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിനെയാണ് റെയിൻ ബസേര എന്ന് പറയുന്നത്. അമൃതലാൽ വീഗഡ് ആണ്. നമ്മൾ ഓദറിനെ കുറിച്ച് സംസാരിച്ചു. ദേഖ് ലീജിയെ ബെച്ചോ പാഠഭാഗ്യ ഓർ തീരെ തീരെ നർമ്മദ. അമൃതലാൽ വീഗഡ് കി നർമ്മദ പദയാത്ര ഓം കാ വൃത്താന്ത് ഹേ. പ്രഥം പദയാത്ര ഉനോനെ അപ്പിനെ പച്ചാസ് സാൽ കി ആയു മേം 1977 മേം കി അന്തിം 2009 മേം ഹേ. इस 33 वर्षों के दौरान की गई करीब 4000 किलोमीटर की पदयात्राओं का वृत्तांत है तीरे तीरे नर्मदा. इस सिलसिले में अपने सहायक छोटू के साथ 11 अक्टूबर को की गई पदयात्रा का अनुभव यहाँ दिए गए हैं. तीरे तीरे नर्मदा എന്ന് പറയുന്നത് അമൃതലാൽ വേഗഡിന്റെ ഒരു നർമ്മദ പദയാത്രയുടെ ഒരു വൃത്താന്തമാണ്. അതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പദയാത്ര അദ്ദേഹം തന്റെ 50-ാമത്തെ വയസ്സിലാണ് ചെയ്തത്. അത് 1977 മെയിൻ കി ഓർ അവസാനത്തെ യാത്ര 2009 അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ 33 വർഷ കാലയളവിൽ അദ്ദേഹം ഒരു 4000 കിലോമീറ്റർ പദയാത്രയെങ്കിലും ചെയ്തു കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പദയാത്രാ സംഗ്രമത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ സിൻസിലേമേയും അപ്പിനെ സഹായക ചോട്ടു കെ സാത്ത്, അതായത് അദ്ദേഹത്തിന് ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഈ യാത്രകളിലുടനീളം അദ്ദേഹം തനിച്ചായിരുന്നില്ല, അദ്ദേഹത്തിനൊരു സഹായി ഉണ്ടായിരുന്നു. 1997 ഒക്ടോബർ 11-ാം തീയതിയാണ് അദ്ദേഹം ഇത് പോയിരിക്കുന്നത്. ഈ പദയാത്രയ്ക്ക് അനുഭവ യഹാം ദിയേ ഗേഹേം. 1997 ഒക്ടോബർ 11-ാം തീയതി അദ്ദേഹം പോയ ഈ യാത്രയെ കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത്. देखो, रात को थोड़ी देर के लिए मैं बाहर निकल आया और आकाश तले बैठ गया. तारे ऐसा लग रहे थे मानो किसी ने आकाश में सफेद दिल बिखेर दिए हो. चांद नहीं था इसलिए तारे घुलकर सामने आ गए थे. ഇപ്പൊ രാത്രി കോ തോടി ദേർ കേലിയെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ റെയിൻ ബസേര എന്ന് പറയുമ്പോൾ രാത്രി നമ്മൾ തങ്ങുന്ന ഷെൽട്ടർ ആണ് പറയുന്നത്. അപ്പൊ പകൽ മുഴുവൻ യാത്ര ചെയ്തതിനു ശേഷം രാത്രി ആ ഷെൽട്ടറിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ തോടി ദേർ കേലിയെ മെയിൻ ബാഹർ നികല, പുറത്തേക്ക് അദ്ദേഹം ഒന്ന് ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ച കാഴ്ച ഇതാണ്, ആകാശ് തലയെ ബൈട്ട് ഗയ. അപ്പം ആകാശത്തിന്റെ നീച്ചെ താഴേക്ക് ഇരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. താരെ ഐസയിലെ ഗ്രഹേഥെ, നക്ഷത്രങ്ങളെ അദ്ദേഹത്തിന് ഇങ്ങനെ കാണാൻ സാധിച്ചു. എങ്ങനെ വെച്ചാൽ ആകാശ് മേ സഫേദ തിൽ ബിഖരേ ഗേഹൻ. തിൽ എന്ന് പറഞ്ഞാൽ എള്ള്. അപ്പം എള്ള്

0: ഇതുപോലെ നമുക്കറിയാം, രാത്രി കാലങ്ങളിൽ നമ്മുടെ ആകാശത്ത് പ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങൾ നമുക്ക് വളരെ വെളുത്ത നിറത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത് അമൃതലാൽ വേഗഡിന്റെ കണ്ണുകളിൽ വെള്ള എള്ള് നമ്മുടെ ആകാശത്ത് ആകെ വിതറിയതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നത്. ചാന്ദ് നഹീന്ത ഇസ്ലിയെ താരേ ഖുൽകർ സാമനെ ആ ഗഹീത അപ്പൊ ഉസ് ദിൻ ആകാശ് മേം ചാന്ദ് ബിൽഗുൽ നഹീന്ത ഇസ്ലിയെ പൂര താരേ ദിഖ് രഹി ഹെ അമൃതലാൽ വേഗഡ് കെ ആഖോം സേ ഉസ് അബ് താരേ തിൽ ജൈസേ ദിഖ് രഹാ ഥ. समझ में आ गया बच्चों?
1: हाँ जी
0: जी. चैतन्य आप पढ़िए.
1: हाँ जी. रात को थोड़ी देर के लिए मैं बाहर निकल आया और आकाश तले बैठ गया. तारे ऐसे लग रहे थे मानो किसी ने आकाश में सफेद दिल बिखर दिए हों. चांद नहीं था इसलिए तारे खुलकर सामने आ गए थे.
0: ठीक है शाबाश. आगे देख लीजिए अगला अनुच्छेद. സൂരജ് ചൽത്താ ഹെ അകേല താരേ ചൽത്തേ ഹെ ജമാത് മേ അമാവാസ് കി രാത് കോ താരോം കാ ഭണ്ഡാര ഭർത്താ ഹെ ദിൻ കാ ആകാശ ഹെ ഹൗസ് ഓഫ് ലോർഡ് രാത് കാ ആകാശ ഹെ ഹൗസ് ഓഫ് കാംനസ്. അപ്പൊ സൂരജ് ചൽത്താ ഹെ, അപ്പം സൂര്യൻ എല്ലാം പോയിരിക്കുന്നു. അകേല, സൂരജ് എങ്ങനെയാണ് പോയിരിക്കുന്നത്? സൂരജ് ചൽത്താ ഹെ അകേല, സൂരജ് പോയിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. അപ്പൊ രാവിലെ നമ്മുടെ സൂര്യൻ വരുന്നതും പോകുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. ആ സമയത്ത് അവിടെ ആരും അദ്ദേഹത്തിന് കൂട്ടായിട്ട് വരുന്നില്ല. അപ്പൊ താരെ ചലത്തേഹിൻ ജമാത്തമേ, ജമാത്ത് മതിലും ഗ്രൂപ്പ്, ഒരു ഗാങ് ആയിട്ടാണ് ഈ നക്ഷത്രങ്ങൾ നമുക്ക് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്. പക്ഷെ സൂര്യൻ വന്നു പോകുന്നത് എപ്പോഴും ഹമേഷ അകേലായെ. അമാവാസ കീ രാത്തുക്കോ താരോം ക ഭണ്ഡാര ഭർത്താഹ്. നമുക്കറിയാം അമാവാസി ദിവസങ്ങളിൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ഭണ്ഡാര എന്ന് വെച്ചാൽ ഒരു സ്റ്റോർ ഹൗസ് പോലെ, അതായത് ഒരു തന്നെ ഒരു കൂട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകാശത്തിൽ നിറഞ്ഞു കാണുന്നുണ്ട്. ദിൻക ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ് രാത്ക ആകാശ് ഹെ ഹൗസ് ഓഫ് കാംനസ്. അപ്പം രാവിലത്തെ, അതായത് ദിൻക ആകാശ് എന്ന് പറയുമ്പോൾ അതിനെ ഹൗസ് ഓഫ് ലോർഡ് ആയിട്ടും രാത്രിത്തെ ആകാശത്തിനെ ഹൗസ് ഓഫ് കാംനസ് ആയിട്ടുമാണ് ഇവിടെ അമൃതലാൽ വേഗഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ സൂരജ് ചൽത്താഹെ അകേല താരേ ചൽത്തേഹേ ജമാത്തുമേ അമാവാസക്ക് രാത് താരോം ഭണ്ഡാര ഭർത്താഹെ ദിൻക ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ് രാത്ക ആകാശ് ഹെ ഹൗസ് ഓഫ് കാംനസ്. സംശയം ആ ഗ്യാ ബച്ചോ?
1: ഹാജി.
0: അർപ്പിത ആ പടിയെ ദിസനുച്ഛേദ്.
2: സൂരജ് ചൽത്താ ഹെ അകേല താരേ ചൽത്തേ ഹെ ജമാത്തുമേ അമാവാസ് കെ രാത് കോ താരോം ക ഭണ്ഡാര ഭർത്താ ഹെ ദിൻക ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ് രാത് ക ആകാശ് ഹെ ഹൗസ് ഓഫ് കാംനസ്.
0: ठीक है बच्चों, इसमें एक सवाल भी आ रही है. सवाल ये है, दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है हाउस ऑफ कामनेस. इससे आप क्या समझा? इसका उत्तर ये है, यह वाक्य दिन में रात के आकाश की तुलना ब्रिटिश संसद के दो सदनों से करता है. ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറയുന്നത് ഊപ്പരി സദനായിട്ടും ഹൗസ് ഓഫ് കാംനസിനെ നീച്ചിലി സദനായിട്ടുമാണ് അതിൽ അമൃതലാൽ വേഗഡ് പറഞ്ഞിരിക്കുന്നത്. ദോനവും സദനവും കെ അധികാർമേ അന്തർ ഹെ. അപ്പോ വളരെ ഹൈ ലെവലായിട്ടുള്ളതും ലോ ലെവലായിട്ടുള്ളതും, അപ്പൊ രണ്ട് ഇതിലും വളരെ പ്രത്യേകതകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ദിൻക ആകാശ് ശാന്ത് ഔർ സ്ഥിർ ഹേ ജൈസെ ഹൗസ് ഓഫ് ലോർഡ് ദിൻക രാജ സൂര്യ ഹെ. സൂര്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ തേജസ്സുറ്റ ഒരു ഗ്രഹമാണ് അല്ലെ. അപ്പൊ നമ്മൾ സൂര്യ തേജസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വർണ്ണിക്കാറുണ്ട്. അപ്പൊ അതുപോലെ അതിന് കുറച്ച് ഹൈ ലെവലായിട്ടും രാത്രികാല നക്ഷത്രങ്ങളെ കുറച്ചും കൂടെ വളരെ കാംനസ് ആയിട്ടുള്ളതും കുറച്ചും കൂടെ താഴേക്ക് ലെവലുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിക ആകാശ് ഗതിശീല ഹെ ജൈസെ ഹൗസ് ഓഫ് കാംനസ് രാത്രിക ആകാശമേയും അനേക താരയും ഔർ ചാന്ദ് പി ഹെ. ടീക്കെ, സംശയം ആജ്ഞാപിച്ചു?
1: ഹാജി
0: ജി. പഹലെ ജി സമയം ആജ്ഞാപിച്ചു?
1: ഹാജി
0: ജി. ചൈതന്യ ആപ് പഠിയേ ഈ സവൽ കാ ജവാബ്.
1: യഹ് വാക്യ ദിൻ ഓർ രാത് കെ ആകാശ് കി തുൽന ബ്രിട്ടീഷ് സൻസദ് കെ ദോ സദനോം സേ കർത്താ ഹെ. ഹൗസ് ഓഫ് ലോർഡ് ഊപ്പരി സദൻ ഹെ. ഹൗസ് ഓഫ് കാംനസ് സൻസദ് കി നീച്ചലി സദൻ ഹെ. ദോനോം സദനോം കെ അധികാർ മേം അന്തർ ഹെ. ദിൻ കാ ആകാശ് ശാന്ത് ഓർ സ്ഥിര ഹെ ജൈസെ ഹൗസ് ഓഫ് ലോർഡ് ദിൻ കാ രാജ സൂര്യ ഹെ. രാത് കാ ആകാശ് ഗതിശീൽ ഹെ ജൈസെ ഹൗസ് ഓഫ് കാംനസ്. രാത് കെ ആകാശ് മേം അനേക് താരേ ഓർ ചാന്ദ് ഹെ.
0: ഠീക് ഹെ, ആജ് കാ കാശ്യ ഇധർ സമാപ്ത ഹോ രഹാ ഹെ.
3: ധന്യവാദ് അധ്യാപിക ജി.
0: ധന്യവാദ് ബച്ചോ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ കേൾക്കാം സ്പോൺസേഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ, തലച്ചോറിനെയോ അതിൻ്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിൻ്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ദ്രാവകത്തിൽ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസാണോ, ഫംഗസാണോ, ടിബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്കതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിൻ്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാൻതമീബയാണോ അതോ നെഗ്ലീറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം

0: ഒരു സംയോജനമാണ് തലച്ചോർ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറേ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിൻ്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാരീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പോൾ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും, നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടി, നമ്മുടെ മൂക്കിൻ്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡൻറ്റൊക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെൻ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ്, അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പോൾ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എ സിയുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഈ അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പം മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരു പക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിൻ്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ളൊരു ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പൊളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക, തലച്ചോറിൽ കൂടുതൽ അണുബാധ, കൂടുതൽ

0: തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവും. കുറച്ചുകൂടി കൂടുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല. അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പം നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ, ഒരു എക്സ്ട്രാ മരുന്നും അഡീഷണലായിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പോൾ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മാഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മാഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പം ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലും, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആൻറ്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പം ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും

0: 100% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. നമ്മൾ അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കർണൻ എന്ന നാടകത്തിൽ നിന്നും രേണുക പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. ദി പൊട്ടാറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ ലോകപ്രസിദ്ധനായ ഒരു ചിത്രകാരൻ്റെ മാസ്റ്റർ പീസായി കരുതുന്ന ഒരു ചിത്രമാണ്. ആരാണ് ആ ചിത്രകാരൻ? ഈ ചോദ്യമാണ് ചോദിച്ചത്. ഉത്തരം: ഡച്ച് ചിത്രകാരനായ വിൻസെൻ്റ് വാൻ ഗോഗ്. ഏപ്രിൽ 1885 ഈ ചിത്രം അദ്ദേഹം വരയ്ക്കുന്നത്. ദി പൊട്ടാറ്റോ ഈറ്റേഴ്സ് ഒരെണ്ണം ഓയിൽ പെയിൻറ്റിങ്ങും ഇനി മറ്റൊന്ന് സ്കെച്ചുമായാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM ജൻധൻ യോജന, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലിയിൽ മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന കവിതയുടെ ഒരു ഭാഗം, ആലാപനം ശ്രീവത്സൻ ജയമേനോൻ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണിയിൽ കാഞ്ചിയാർ ലബക്കടയിലെ ജൈവ കർഷകൻ ശ്രീ തോമസ് മൂലയിലിൻ്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 സാഹിത്യവേളയിൽ ബിന്ദു പത്മകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ, ഹരിപ്രിയ അനേഷ് അവതരിപ്പിക്കുന്ന കവിത എന്നിവ കേൾക്കാം. 8:00 നേർമൊഴി തിരുവനന്തപുരം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സ്വനിധി പദ്ധതി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 5 ദിവസം തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. 10:30 ഹൃദയരാഗങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഹിന്ദി പാഠം, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:50 ടൂറിസം ഡയറി, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 ആരോഗ്യവേദി, 7:45 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 6 ദിവസം, 10:30 ഹൃദയരാഗങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ.

ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. 6:15 കാവ്യാഞ്ജലിയിൽ മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം ശ്രീവത്സൻ ജെ മേനോൻ ആലപിക്കുന്നു. 6:40 കിസാൻ വാണിയിൽ കാഞ്ചിയാർ ലബക്കടയിലെ ജൈവ കർഷകൻ ശ്രീ തോമസ് മൂലയിലിൻ്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. 7:30 സാഹിത്യവേളയിൽ ബിന്ദു പത്മകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ, ഹരിപ്രിയ അനീഷ് അവതരിപ്പിക്കുന്ന കവിത എന്നിവ. 8:00 നേർമൊഴി തിരുവനന്തപുരം റിലേ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 5 ദിവസം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. 10:30 ഹൃദയരാഗങ്ങൾ ശ്രോതാക്കൾ

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, ഞാറ്റുവേല.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: അജ്ഞാറ്റുവേലയിൽ ഇന്നാദ്യം കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ സൂപ്പർവൈസർ ശ്രീമതി രജനി ടി എസ് നൽകുന്ന അറിയിപ്പ് കേൾക്കാം.
1: കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ 1800 1 5 5 1 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ് ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണവും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്കായുള്ള കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്.

ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പോകാം. വിവിധ ഇനം ഓർക്കിഡ് ചെടികൾ പരിപാലിച്ച് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിൽ താമസിക്കുന്ന ശ്രീ ആർ ബാലകൃഷ്ണന്റെ ഓർക്കിഡ് കൃഷിവിശേഷങ്ങൾ കേട്ടുനോക്കാം.

0: എത്ര നാളായി ഓർക്കിഡ് ചെടികളുടെ ഈ ഒരു വർണ്ണ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ട്?
1: ഒരു 40 വർഷമായി. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് കേരള കട്ട് ഫ്ലവർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്നുള്ള സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയിൽ നിന്ന് നേരെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 30 പേരെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ ഒരു 3 മാസത്തെ ട്രെയിനിങ് തന്നു. പിന്നെ ഓർക്കിഡ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ്, പോളിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗാർഡനിങ് ചെയ്യേണ്ട രീതിയെല്ലാം അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 30 പേരും ഞങ്ങൾ കൃഷി തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ISRL ജോലി കിട്ടി. ചെടികളെല്ലാം കൂടുതൽ നോക്കാൻ പറ്റാതെയായി. എന്നാലും അന്നൊരു 3000 ആന്തൂറിയം ചെടി ഉണ്ടായിരുന്നു. ആ ആന്തൂറിയം ചെടി വേറൊരാളിന് കൊടുത്തു. വീണ്ടും കുറേ ഓർക്കിഡ് അന്ന് മുതലേ എൻ്റെ കയ്യിലുണ്ട്. 2020 ഞാൻ മേയിൽ റിട്ടയർഡ് ആകുന്നതിന് മുമ്പായിട്ട് തന്നെ, 1 വർഷത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പോളിഹൗസ് കെട്ടി. 3000 ഡെൻഡ്രോബിയം ഓർക്കിഡും ഗ്രൗണ്ട് ഓർക്കിഡും ടെറസ്റ്റിയൽ ഓർക്കിഡും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൂക്കൾ വന്ന് ചോദിക്കുന്നവർക്ക് പൂക്കൾ കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ പൂവോടും കൂടെ നേരെ കുരുപ്പള്ള നേഴ്സറിക്കാണ് ഞാൻ കൊടുക്കുന്നത്.
0: ഇപ്പോൾ ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് ഇവിടെ ഉള്ളത്?
1: കാറ്റ്ലിയ, ഫൻലോസിസ്, ഡെൻഡ്രോബിയം, ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം ഉണ്ട്. അതിൽ റെനാന്ത്രയും അരാന്ത്രയും ആനി ബ്ലാക്ക് എല്ലാ ചെടിയും, അതെല്ലാം തറയിൽ വയ്ക്കാനും പറ്റും, മുകളിൽ ടെറസിൻ്റെ മുകളിൽ തൊണ്ടിൽ വയ്ക്കാനും പറ്റും. അതെല്ലാ ചെടികളുമുണ്ട്.
0: എവിടെ നിന്നാണ് ഈ ഓർക്കിഡ് തൈ ലഭ്യമാകുന്നത്?
1: തിരുവല്ല പായിപ്പാട് എന്നൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. രണ്ടാമത് നേരെ റിംഗോ ഓർക്കിഡ്സ് നെടുമങ്ങാട് മുണ്ടേല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്ന് നേരെ തായ്ലൻഡിൽ നിന്ന് വരുന്ന ചെടികൾ 45 ദിവസം ക്വാറൻറ്റൈനിൽ വെച്ചതിന് ശേഷം നമ്മളെ വിളിച്ചറിയിക്കും. നമുക്ക് ആവശ്യമുള്ള ചെടി നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്ന് കറക്റ്റ് വീണ്ടും 1 വർഷം വളവും അതിനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ പൂവാകത്തുള്ളൂ. ടിഷ്യൂ കൾച്ചർ തൈയാണ് ഞാൻ വാങ്ങുകയാണെങ്കിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്ന് നേരെ ഫ്ലാസ്ക് വാങ്ങിച്ചുകൊണ്ട് വരും. അതിനെ ഇവിടെ കൊണ്ടുവന്ന് നേരെ ഞാൻ ഗാർഡനിങ് ചെയ്ത് കറക്റ്റ് 2.5 വർഷം കഴിയാതെ പൂക്കില്ല. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഫൻലോസിസും ടെൻഡ്രോവിയും ചെറിയ തൈകളും ഞാൻ വാങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ 1 മാസത്തിൽ നമുക്ക് ഒരു വരുമാനം വീട്ടിലുള്ള സ്ത്രീകൾക്കും പ്രചോദനമാണ്. കാര്യം അവർക്കും പോയി വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാത്തിനും പറ്റും. പിന്നെ അതുകൂടാതെ മറ്റുള്ള കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
0: ഇതിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
1: ഡെൻഡ്രോബിയം വാങ്ങിക്കൊണ്ട് വരുന്നതിനെ ഞാൻ നേരെ ചകിരിയിലാണ് ചെയ്യുന്നത്. ചണ്ടിയൊന്നുമില്ലാത്ത ചകിരി പ്രത്യേകം വാങ്ങും. പ്രത്യേകം വാങ്ങി 15 ദിവസം വെള്ളത്തിൽ ഊറാൻ വയ്ക്കും. ഊറാൻ വച്ചതിന് ശേഷം ആ ചകിരിയെ വീണ്ടും എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഫംഗസൈഡ് മുക്കി വീണ്ടും ഉണക്കാനിടും. ഉണക്കാൻ ഇട്ടതിന് ശേഷമാണ് അതിനെടുത്ത് നേരെ 3 ഇഞ്ച് ഹോളുള്ള ചട്ടിയിൽ ചെടിയെടുത്ത് നടുന്നത്. നട്ട് ആഴ്ചതോറും വളം കൊടുക്കണം. രാവിലെയും വൈകുന്നേരം സ്പ്രേ ചെയ്യും. കൂടുതൽ വെള്ളം അതിനാവശ്യമില്ല. ഡെൻഡ്രോബിയത്തിന് ആവശ്യത്തിന് നേരെ അതിൻ്റെ ഇലയെല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടണം. പിന്നെ വളപ്രയോഗമാണ്. ആഴ്ചയിൽ 1 ദിവസം വൈകുന്നേരവും വെള്ളം സ്പ്രേ ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാര്യം വളത്തിൻ്റെ അളവ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ചെടി പഴുക്കുകയോ അഴുകിപ്പോവുകയോ ചെയ്യും. അതുകൊണ്ട് അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്യണം. പിന്നെ തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളവും നല്ല ഡൈലൂട്ട് ചെയ്ത് അതിൽ ഫംഗസൈഡൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അടുക്കളയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു 2 തേങ്ങ ഉണ്ടെങ്കിൽ 2 തേങ്ങയുടെ വെള്ളവും ഞാൻ നേരെ മാറ്റി വെച്ചിരിക്കും. 2 തേങ്ങ ആയിരുന്നാലും 1 ആഴ്ചയാകുമ്പോൾ 10 തേങ്ങയുടെ വെള്ളം കിട്ടും. അത് പുളിച്ചിരുന്നാലും കുഴപ്പമില്ല. നല്ല തുണി കൊണ്ട് അരിച്ചിട്ട് ഫംഗസൈഡും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. 1 ലിറ്റർ തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും.
0: മുറ്റത്തും മട്ടുപാവിലുമൊക്കെയായി എത്രത്തോളം ചെടികളാണ് ഇവിടെ ഉള്ളത്?
1: ഡെൻഡ്രോബി മാത്രം 3000 ഉണ്ട്. 1000 ചെടി കൂടുതൽ നേരെ ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട്. എന്നുവെച്ചാൽ റെനാന്ത്രയും ആനി ബ്ലാക്കും മറ്റുള്ള ചെടികൾ.
0: വിപണന രീതി എങ്ങനെയാണ്, അതുകൂടി ഒന്ന് പറയാമോ?
1: വിപണനത്തിന് യാതൊരു തടസ്സമില്ല. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്. കുറേ ടീച്ചേഴ്സ് വന്ന് വാങ്ങുന്നുണ്ട്. അതുപോയിട്ട് ഡെൻഡ്രോബി ആണെന്നുണ്ടെങ്കിൽ കുഴിപ്പള്ള നഴ്സറിയിൽ ആഴ്ചതോറും അവർ വിളിച്ച് ചോദിക്കും, ഉണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കും, കാശും കിട്ടുന്നുണ്ട്. 1 മാസത്തിൽ എങ്ങനെ നോക്കിയിരുന്നാലും 10,000 രൂപ കച്ചവടം നടക്കുന്നുണ്ട്.
0: 40 വർഷത്തോളമായി താങ്കൾ ഈ ഓർക്കിഡ് കൃഷിയിൽ സജീവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിരീതി മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ആരെങ്കിലും ഒക്കെ സമീപിക്കാറുണ്ടോ?
1: ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ വെള്ളയാണി കാർഷിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ ഇവിടെ 1-2 പ്രാവശ്യം വന്നു. അവർക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അതിൽ 2 കുട്ടികൾ വന്നു നേരെ

0: ലിറ്റർ അളവ് കൂടുതലാണ്. അതേസമയത്ത് നീറ്റ് കരിയിലാണെങ്കിൽ പൊട്ടാഷില്ല. പൊട്ടാഷില്ലാത്തതുകൊണ്ടും അതിന് പ്രത്യേകം ഒരു നമ്മളൊന്ന് കഴുകിയിട്ട് ഫംഗസൈഡിൽ മുക്കിയിട്ടാണ് ഈ ഓർക്കിഡ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ നേരെ ചകിരിയിൽ വയ്ക്കുന്നെങ്കിലും രണ്ടാമത് വേറൊരാളിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രത്യേകം പറയും, ഇനി ചകിരി വേണ്ട, ഇനി ബാക്കിയുള്ള സൈഡ് കംപ്ലീറ്റ് നേരെ കരിയാണ് ഇടേണ്ടത്, കരി ഇട്ടിട്ട് ആഴ്ചതോറും വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വരുന്നവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാര്യം നേരെ ഈ ചെടി എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളതാണ്. അത് 10 പേരുടെ വീട്ടിൽ നേരെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാര്യം ഈ വാടാതെ നിൽക്കുന്നതാണല്ലോ ഓർക്കിഡ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നാലും ഒരാഴ്ച വാടത്തില്ല.
1: ഓർക്കിഡ് കൂടാതെ ധാരാളം അലങ്കാര ചെടികളും വളർത്തുന്നുണ്ട് അല്ലേ?
0: അലങ്കാര ചെടികൾ ഞാൻ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ കൂടെ വളർത്തുന്നുണ്ട്. പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ 2 പേരെ, ഞാനും വൈഫും വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു മോളാണ്, അവരിപ്പോൾ താമസിക്കുന്ന നെയ്യാറ്റിൻകരയിലാണ്. അവരുടെ വീട്ടിലേക്കും ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ കോവയ്ക്കയുണ്ട്, കത്തിരിക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്. ആവശ്യത്തിനുള്ള എല്ലാ മരക്കറിയും വീട്ടിലുണ്ട്. ജൈവവളമായിട്ട് ചാണകവും കോഴിക്കഷ്ടമാണ് ഉപയോഗിക്കുന്നത്. കോവലെല്ലാം ഇഷ്ടംപോലെ നട്ട് കായ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതെല്ലാം നേരെ 2 മാർക്കറ്റിൽ നിന്ന് കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതിലും ഒരു വരുമാനമാണ്. ഒരു വർഷത്തിൽ റംബൂട്ടാൻ ഒരു 5000 രൂപയ്ക്ക് മുകളിൽ സെയിൽസ് ഉണ്ട്. 2 മരമുണ്ട്, 2 മരത്തിൽ നിന്ന് ആവശ്യം പോലെ കായ കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അകം റെഡാണ്, നല്ല ഡാർക്ക് റെഡ് ഉള്ളത്, 1 മാസത്തിൽ 3-4 കായ കിട്ടുന്നുണ്ട്. അതും ഇപ്പം വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ്. കാര്യം ഒരുപാട് അതിൻ്റെ ശിഖരങ്ങളുണ്ട്. മഴ സമയത്ത് ധാരാളം കായ കിട്ടുന്നുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ നേരെ കോട്ടക്കോണവും കലപ്പാടിയുമാവും എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിൽ നിന്നും മാങ്ങ കിട്ടുന്നുണ്ട്. റിട്ടയർമെൻ്റ് ആയി ഇതിന് ശേഷം സ്വപ്പം ഫ്രീ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നുമല്ല. ജോലി കൂടുതലാണ്, പക്ഷേ നല്ല സന്തോഷവനാണ്, പൂർണ്ണ സംതൃപ്തനാണ്. ഇപ്പം ഒരാൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നൊരു പാർട്ടി ഇവിടെ വന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി നേരെ ഓൺലൈനിൽ നേരെ ഇന്ന വെറൈറ്റി ചെടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നേരെ അവർ വിളിക്കും, എൻ്റെ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് നേരെ ഇപ്പം ചെടി നേരെ ഇപ്പം മലപ്പുറത്തായാലും ശരി, കണ്ണൂരായാലും കാസർഗോഡായാലും നേരെ അവർ അയച്ചു കൊടുക്കാനുള്ള ക്ഷമയും ഇവർക്കുണ്ടാവണം. ആ അവർ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കും, അവരതുപോലെ നേരെ വില കൂട്ടി കൊടുക്കുമായിരിക്കും. അത് നമ്മളറിയേണ്ട ആവശ്യമില്ല. കാര്യം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് കാണേണ്ട ഒരാവശ്യമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് കൃഷിയും ചെയ്യാം. ഇതൊന്നും നഷ്ടം വരുന്നതല്ല. 200 ചെടി അല്ലെങ്കിൽ 500 ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഏറെ പറഞ്ഞാൽ 10 ചെടി ചിലപ്പം നഷ്ടപ്പെട്ടു പോകും. ബാക്കി ചെടി കംപ്ലീറ്റ് നമുക്ക് ലാഭത്തിൽ കിട്ടുന്നതാണ്. പകുതിക്ക് പകുതി ലാഭമാണ്. ഞാനിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന ചെടി ഞാൻ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏറെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 or 12 or 15 രൂപ വരുമായിരിക്കും. ബാക്കിയെല്ലാം ലാഭമാണ്.
1: ഓർക്കിഡ് കൃഷി ഒരു സ്ഥിര വരുമാനമായും മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അധിക വരുമാനമായുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. ഓർക്കിഡ് കൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിലെ ശ്രീ ആർ ബാലകൃഷ്ണൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കഥകൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
0: പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6:55. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani. The news are read by Abhishek Mukhopadhyay. Prime Minister Narendra Modi today met foreign ministers attending the BRICS foreign ministers meeting in New Delhi. Russian Foreign Minister Sergey Lavrov, Iranian Foreign Minister Abbas Araghchi, South African Foreign Minister Ronald Lamola, and Brazilian Foreign Minister Mauro Vieira, among others, today called on Prime Minister Narendra Modi. The meetings took place on the sidelines of the BRICS foreign ministers meeting underway in New Delhi. Russian Foreign Minister Sergey Lavrov briefed the Prime Minister on progress in bilateral cooperation since the meeting with the President Vladimir Putin and Mr. Modi during the 23rd India-Russia annual summit in December. The two leaders also discussed regional and global issues, including the situations in Ukraine and West Asia. Prime Minister Modi reiterated India's position that dialogue and diplomacy remain the best way forward and asked Mr. Lavrov to convey his greetings to President Putin. Earlier in his opening remarks, External Affairs Mr. Dr. S. Jayashankar said that peace and security remain central to the global order. He said many countries continue to face challenges on energy, food, fertilizer and health security, and BRICS can help them respond more effectively.
4: We meet at a time of considerable flux in international relations, ongoing conflicts, economic uncertainties, and challenges in trade and technology and climate are shaping the global landscape. There is a growing expectation, particularly from emerging markets and developing countries, that BRICS will play a constructive and stabilizing role. In this background, our discussions today are an opportunity to reflect on global and regional developments and to consider practical ways to strengthen our cooperation.
3: Dr. S. Jayashankar said recent conflicts only underline the importance of dialogue and diplomacy.
4: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
3: The Election Commission today announced Special Intensive Revision SIR Phase 3, which will be conducted in a phased manner in 16 states and 3 union territories. This phase will cover Andhra Pradesh, Telangana, Karnataka, Uttarakhand, Haryana, Punjab, Jharkhand, Odisha, Maharashtra and all northeastern states except Assam. 3 UTs will also be covered in this phase, NCT of Delhi, Chandigarh and Dadra and Nagar Haveli and Daman and Diu. With this, the SIR of the electoral rolls will cover the entire country in Phase 3, except Himachal Pradesh, Jammu and Kashmir and Ladakh. Putting an end to the high drama and suspense that lasted for 10 days, Congress today announced the name of V.D. Satishan as the new Chief Minister of Kerala. With the announcement, the Congress-led UDF will proceed to form the government in the state. In Tamil Nadu, AIADMK General Secretary Edappadi Palaniswamy today met the State Governor Vishwanath Arlekar and gave him a petition regarding the faction of AIADMK MLAs led by SP Velumani. The former Chief Minister appealed to the Governor to take up the issue with Speaker J.C.D. Prabhakar. The issue is that 25 AIADMK MLAs in the faction led by SP Velumani voted for the TVK government, not heeding the whip issued by O.S. Manian to vote against the TVK government. Delhi government will start the Mera Bharat, Mera Yogdan campaign from tomorrow in line with Prime Minister's appeal. Addressing the media in Delhi, Secretariat Chief Minister Rekha Gupta said, under the campaign, all Delhi government offices except essential services will operate on a work from home for 2 days in a week. US President Donald Trump and his Chinese counterpart Xi Jinping today held talks in Beijing. Both leaders stressed on cooperation over confrontation, despite tensions over trade, technology and regional security. The meeting marked Trump's first visit to China during his second stint of presidency. According to the White House, the two sides agreed that the Strait of Hormuz must remain open to support the free flow of energy. Benchmark domestic equity indices surged over 1% today, led by broad-based buying across most sectors. The Sensex gained 790 points to close at 75,399. And that is the end of this news bulletin.
2: Akashavani.

0: ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
1: ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസി 2026 കീഴിലുള്ള രണ്ടാമത്തെ എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തിരുവനന്തപുരത്ത് നടന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ, തൊഴിലാളിക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിന്റെ ഭാഗമായി. ഒന്നാം EWG യോഗത്തിൽ നടന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മുൻഗണനകളെയും നേട്ടങ്ങളെയും കുറിച്ച് അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണ വികസിപ്പിക്കുന്നതിനും രണ്ടാമത്തെ EWG യോഗം സാക്ഷ്യം വഹിച്ചു. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിൽ ഉടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടന്നു. സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തൊഴിൽ വിപണികളുടെ ഔപചാരികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, പരസ്പര പ്രവർത്തനക്ഷമമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ എന്നിവയുടെ പങ്ക് അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്തു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യോഗത്തിലെ മറ്റൊരു അജണ്ട. തൊഴിലവസരക്ഷമത, നൈപുണ്യ വികസനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ചും രണ്ടാം EWG യോഗം ചർച്ച ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ ചടങ്ങിൽ പങ്കെടുത്തു. മദ്രാസ് റെജിമെന്റിന്റെ RBBS പ്രകടനത്തിന് കേന്ദ്ര സഹമന്ത്രി സാക്ഷ്യം വഹിച്ചു. സൈനികരുടെ പ്രവർത്തനങ്ങളും കഴിവുകളും സ്റ്റേഷൻ കമാൻഡർ കേന്ദ്ര സഹമന്ത്രിക്ക് വിശദീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണവും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറേറ്റിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. പകർച്ചവ്യാധികളെ തടയുന്നതിന് എല്ലാ മേഖലകളിലും മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നും ഇതിനായി വിവിധ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ADM പറഞ്ഞു. വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഡ്രൈഡേ ആചരണവും നേരത്തെ തന്നെ ആരംഭിക്കണമെന്ന DMO അറിയിച്ചു. സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും ഓഫീസുകളിൽ ശനിയാഴ്ചയും വീടുകളിൽ ഞായറാഴ്ചയും ഡ്രൈഡേ ആചരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ ADM നിർമ്മൽ കുമാർ ജി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, ശ്രീവരാഹം, ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം S നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി PA ബിജു ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ സർക്കാർ സംരക്ഷണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. 10 ദിവസം പ്രായവും 2.64 കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞിന് നൈല എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചതിൽ നൈല പൂർണ്ണ ആരോഗ്യവതിയാണ്.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ കാവ്യാഞ്ജലി കേൾക്കാം.

കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലെ ഒരു ഭാഗം. ആലപിച്ചത് ശ്രീവത്സൻ ജെ മേനോൻ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇനി 6:10 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹറിൽ.

0: शाहः अद्य अवदत् यत् NDRF इति राष्ट्रियापत प्रतिक्रियाबलेन 20 वर्षाणाम् अल्पावधौ सम्पूर्णे देशे 44,00,000 कोटिजनानां विश्वासम् अर्जितम्।
1: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात।
2: ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है। 20 साल के कम अंतराल के अंदर आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम NDMA और NDRF ने किया है।
0: गृहमन्त्रिणा अधोरेखितं यत् यत्र यत्र NDRF दलस्य कर्मचारिणः सम्पूर्णे विश्वे गतवन्तः तत्र तत्र ते जनानां प्रेमं विश्वासञ्चार्जितवन्तः। भारतस्य निर्वाचनायोगेन विशेष पुनरीक्षण संशोधनस्य SIR इत्यस्य तृतीयचरणस्य घोषणा कृता यत् 16 राज्येषु 3 केन्द्रशासितप्रदेशेषु च चरणबद्धरूपेण सञ्चालितं भविष्यति। अस्मिन् चरणे आन्ध्रप्रदेशः, अरुणाचलप्रदेशः, हरियाणा, झारखण्डः, कर्णाटकः, महाराष्ट्रः, मणिपुरः, मेघालयः, मिजोरमः, नागालैण्डः, ओडिशा, पञ्जाबः, सिक्किमः, त्रिपुरा, तेलङ्गाना, उत्तराखण्डेति सम्मिलितानि सन्ति। दिल्ली, चण्डीगढ़, दादरा नगर हवेली, दमन दीव इत्येताः केन्द्रशासितप्रदेशाः अपि सन्ति। मतदात्री सूची संशोधन प्रक्रियायां एतत् महत्वपूर्णं सोपानमस्ति, यस्योद्देश्यं सम्पूर्णे देशे स्पष्टं यथार्थञ्च मतदात्री सूचीं सुनिश्चेतुं भवति। अमेरिकादेशस्य राष्ट्रपतिना डोनाल्ड ट्रम्पेन चीनदेशस्य राष्ट्रपतिना शी चिनफिङ्ग् इत्यनेन सह अद्य वीचिङ्ग् नगरे वार्तालापः कृतः। व्यापारस्य, तन्त्रज्ञानस्य, क्षेत्रीयसुरक्षायाः च विषये उद्विग्नतायाः मध्येऽपि उभौ नेतारौ परस्परविरोधस्य विषये सहकारस्य विषये अवधानं दत्तवन्तौ। द्वितीयराष्ट्रपतिकार्यकाले ट्रम्पस्य चीनदेशस्य एतत् प्रथमं भ्रमणमस्ति। व्हाइट हाउस इत्यस्यानुसारं ऊर्जामुक्तप्रवाहस्य समर्थनाय होर्मुज जलसन्धि अवश्यमेव उद्घाटिता भवेत् इति उभौ पक्षौ स्वीकृतवन्तौ। अस्मिन् उक्तं यत् राष्ट्रपतिना शीवर्येण सह ट्रम्पस्य मेलनम् उत्तममासीत्। उपवेशनानन्तरं जनसमूहं सम्बोधयन् चीनदेशस्य राष्ट्रपतिः शी चिनफिङ्ग् वर्यः चीन अमेरिकादेशौ प्रतिद्वन्द्विनौ न भूत्वा सहभागिनौ भवेताम् इति उक्त्वा सङ्घर्षस्य उपरि सहकारस्य पोषणस्य विषये अवधानं प्रदत्तवान्। सः उभयोः राष्ट्रयोः मतभिन्नतायाः अपेक्षया सामान्याभिलाषाः अधिकाः सन्ति इति अवोचत्, तथा च द्वैपाक्षिकसम्बन्धेषु नूतनस्य अध्यायस्य आह्वानम् अपि अकरोत्। भारत ऋतुविभागेन अद्य पश्चिममध्यप्रदेशस्य, पश्चिमपूर्वराजस्थानस्य, गुजरातस्य, महाराष्ट्रस्य च केषुचित् भागेषु तीव्र उष्णतरङ्गस्य पूर्वानुमानं प्रकटितम्। दिने कोङ्कण गोवा प्रदेशयोः उष्णार्दऋतुः भवितुम् अर्हति। अद्य उत्तरपूर्वभारतस्य केषुचित् भागेषु, अण्डमान निकोबार द्वीपसमूहेषु, केरलं राज्ये, माहेप्रदेशे, पश्चिमबङ्गप्रदेशे, सिक्किमे, तमिलनाडुराज्ये, पुद्दुचेरीप्रदेशे, करैक्कलप्रदेशे च प्रचण्डवृष्टिः भविष्यतीति विभागेन पूर्वानुमानितम्। तटीयकर्नाटकस्य, झारखण्डस्य, उत्तरान्तरिककर्नाटकस्य च केषुचित् स्थानेषु अद्य वृष्टेः सम्भावनापि विद्यते। IPL इति इण्डियन् प्रीमियर् लीग् क्रिकेट् क्रीडायाम् अद्य सायङ्काले धर्मशालानगरस्य हिमाचलप्रदेश क्रिकेट् एसोसिएशन् क्रीडाङ्गणे पञ्जाब् किङ्ग्स् दलम् अद्य मुम्बै इण्डियन्स् दलं सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं 7:30 भविष्यति। अन्ते मुख्यवार्ताः पुनः एकवारम्। वैश्विक अनिश्चिततायाः, आर्थिक समाह्वानानां च मध्ये ब्रिक्सदेशाः रचनात्मिकां भूमिकां निर्वहन्तीति भारतेन दृढतया प्रतिपादितम्। श्वः प्रधानमन्त्रिणः नरेन्द्रमोदिनः आबुधाबी यात्रायाः समये भारत UAE देशौ द्वैपाक्षिक सम्बन्धान् अग्रिमस्तरे नेतुं सज्जते स्तः। कांग्रेस दलस्य नेता VD सतीशन वर्यः केरलं राज्यस्य मुख्यमन्त्री भविष्यति इति वार्ताः।
3: സമയം 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
4: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തത് കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
3: 61-ാം വയസ്സിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
5: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി 1964 May 31 വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി ഡി സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശന് നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
3: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി

0: യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA മാർക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതിയും. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
0: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രാനഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹരിചരൺ പാടിയത്, മനോജ് മുൻതാഹിർ എഴുതി, അജയ് അതുൽ ഈണമിട്ട ഗാനം, ചിത്രം ആദിപുരുഷ്.

ഇനി യേശുദാസും സുജാതയും ക്ഷമിക്കണം, കെ ജെ യേശുദാസ് പാടിയ ഗാനം, ചിത്രം നക്ഷത്രങ്ങൾ, ഗാനരചന സുധാംശു, സംഗീതം എം ജി ശ്രീകുമാർ.

0: മുപ്പതിനുള്ള ഹൃദയരാഗങ്ങളിൽ കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ലബ്ബക്കടയിലെ കർഷകനായ ശ്രീ തോമസ് മൂലയിൽ
1: കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ലബ്ബക്കട പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ തോമസ് മൂലയിൽ എന്ന ജൈവ കർഷകൻ്റെ സമീപത്താണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
2: ഞാനൊരു 10-12 വയസ്സായപ്പം തൊട്ട് കാർഷിക മേഖലയിൽ
1: ഉണ്ട്
2: ഉള്ളയാളാണ്.
1: കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയത്.
2: ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ കർഷകരായിരുന്നു. അത് കാരണം കൊണ്ട് ആ കൂട്ടത്തിൽ അതിന് നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള കൃഷികൾ, അതായത് അന്ന് ഇഞ്ചി നടുമ്പോൾ ആ ഇഞ്ചി പിന്നെ കണ്ടം വെട്ടി കുഴി കുത്തി കഴിയുമ്പോൾ നമ്മൾ പെറുക്കി വെക്കാനും അതുപോലെ അതിൻ്റെ മുകളിൽ ചാണകം വാരിയിടാനും കരികില വാരിയിടാനും കരികില തടുത്തു കൂട്ടി കൂട്ടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സഹായിക്കുമായിരുന്നു.
1: നിലവിൽ എന്തൊക്കെയിനം വിളകളാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: നിലവിൽ ഗ്രാമ്പു, കുരുമുളക്, കാപ്പി, കറുവ, ജാതി, പിന്നെ ഇടവിളകളായിട്ട് വാഴ ഇവയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്.
1: ഒട്ടുമിക്ക കൃഷികളും ചെയ്യുന്നുണ്ടല്ലേ?
2: ഉണ്ട്.
1: എല്ലാ കൃഷിയും വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും?
2: നേരത്തെ തന്നെ നമ്മൾ എല്ലാവിധ കൃഷികളും കൂടി സംയോജിപ്പിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ ഓരോന്നിനും ഓരോ പ്രദേശം ഇട്ടല്ല ചെയ്യുന്നത്.
1: അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് എല്ലാം കൂടെ കൃഷിയിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു അതോ ഒരുമിച്ച് ആദ്യം തൊട്ട് തന്നെ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു?
2: ആദ്യ കാലഘട്ടത്തിൽ ജാതിയൊന്നുമില്ലായിരുന്നു. കുരുമുളക്, കാപ്പി, അതുപോലെ ഗ്രാമ്പു, കൊക്കോയും അതിന് ശേഷം വന്നതാണ്.
1: എനിക്ക് നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ, അതായത് കുടിയേറ്റ കാലഘട്ടം തൊട്ട് തന്നെ വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്നതാണ് കുരുമുളക്, കാപ്പിയൊക്കെ. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറി എല്ലാവരും തന്നെ അല കൃഷിയിലേക്ക് മാറുന്നു. അങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോഴും ഈ കാപ്പി കൃഷിയൊക്കെ സജീവമായിട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം എന്താണ്?
2: ഇടക്കാലം കൊണ്ട് ഞാൻ കുറേ ഏലം വെക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇവിടെ പ്രദേശത്ത്. അതങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓരോ പ്രാവശ്യവും മരുന്നടിച്ചു കഴിയുമ്പോഴുമൊക്കെ അലർജി, പനി അങ്ങനെയൊക്കെ വരുന്ന നമ്മൾ പിന്നീട് പെട്ടെന്ന് തന്നെ ഈ കൃഷി കൊണ്ടാണല്ലോ ഇത്രയും ബുദ്ധിമുട്ട്, ഈ മരുന്നിൻ്റെ എഫക്റ്റ് ആണല്ലോ എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരികയും പിന്നെ മറ്റ് കൃഷികളിലേക്ക് സജീവമാകുകയും ചെയ്യുകയാണ് ഇത്. അതായത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അതിലും പൊല്യൂഷനുണ്ടായി നമുക്കവിടെ ആരോഗ്യത്തെ ബാധിക്കും. അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായുവിലാണേലും അത് കാരണം കൊണ്ട് ഞാൻ താമസിക്കുന്ന ആ പ്രദേശം എൻ്റെ അയൽപ്പക്കക്കാരാണെങ്കിലും കൂടുതൽ പേരും ഏലം വീട് ഭാഗങ്ങളിലോ ഒന്നും ഇല്ലാതെ ഒഴിവാക്കിയാണ് കൃഷി ചെയ്യുന്നത്. അത് കാരണം ഈ ഭാഗങ്ങളിൽ വളരെയധികം ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറവുണ്ട്. പിള്ളേരാണെങ്കിലും മറ്റ് ഏലം തിങ്ങി വളരുന്ന പ്രദേശങ്ങളിൽ ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാവർക്കും രാവിലെയായ തുമ്മൽ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പനി, ജലദോഷം, കഫക്കെട്ട് ഇങ്ങനെയായി എന്നും ഹോസ്പിറ്റലുകളിൽ പോകുന്നത് നമ്മൾ നിത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു അനുഭവമാണ്. അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ എൻ്റെ ഈ 2-3 ചുറ്റുവട്ടം ഒരു കുറച്ച് പേര് വീടിൻ്റെ അടുത്തായിട്ട് ഏലം കൃഷി ചെയ്യാതെ മാറ്റിയിടുന്നുണ്ട്. നമ്മുടെ അത് പറമ്പിൽ ഈ താമസിക്കുന്ന പറമ്പിൽ ഒരു കാരണവശാലും ഏലം അങ്ങനെയുള്ള യാതൊരു രാസ കീടനാശിനികൾ ഉപയോഗിക്കാവുന്ന ഒരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല.
1: പൂർണ്ണമായിട്ട് ജൈവവളങ്ങളും കീടനാശിനികളും ജൈവ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൃഷി തുടക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ?
2: അതെ.
1: അത് ആദ്യ തുടക്കകാലം തൊട്ട് തന്നെ അങ്ങനെയായിരുന്നു?
2: നേരത്തെ മുതൽ തന്നെ ഞങ്ങൾ കന്നുകാലികളെ വളക്കുകയും ചാണകം ആയിരുന്നു മെയിൻ ഞങ്ങളുടെ വളം. അങ്ങനെ ചാണകം മറ്റ് പച്ചില വളങ്ങളും അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. അതിനുശേഷം പിന്നെ മണ്ണിരക്കം പോസ്റ്റ്,

0: ഒരു കൃഷിയാണ് കറുവയുടെ കൃഷി. കറുവയുടെ കൃഷി എങ്ങനെയാണ്, അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ പരിപാലനം എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാമോ?
1: ഇപ്പോൾ പലയിടത്തും യഥാർത്ഥ കറുവ തൈകൾ കിട്ടാനില്ല. ഇത് പിതാവിൻ്റെ കാലത്ത് തന്നെ നേരത്തെ എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, നല്ല ഒന്നാം തരം സിലോൺ കറുവ പോലുള്ള കറുവയാണ് ഇവിടെ കൃഷി ചെയ്ത്. ഇത് കൊണ്ടുപോയി ഇവിടെ ജൈവ സൊസൈറ്റികളൊക്കെ എടുത്തുകൊണ്ട് പോയി നോക്കിയപ്പോൾ ഇത് യഥാർത്ഥ നല്ല കറുവയാണെന്ന് മനസ്സിലായി. അതിനുശേഷം അവ അന്ന് ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ വില കുറവായിരുന്നുകൊണ്ട് നട്ട ഒത്തിരി സാധനങ്ങൾ ഞങ്ങൾ പിന്നീട് ആ കൃഷി ഉപേക്ഷിച്ചു. എങ്കിലും ഇപ്പോൾ ഒരു 10-15 മൂട്ടോളം നല്ല മുഴുത്ത കറവയുണ്ട്. അത് ചെത്തി അതിൻ്റെ പകരന്തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം അത് പൊളിച്ച് ഉണങ്ങി, അപ്പം അതിനൊരു മെച്ചപ്പെട്ട വില, 100 രൂപ അടുത്ത് 400 രൂപ വില കിട്ടും.
0: അപ്പോൾ ഇത് ഉണങ്ങിയാണോ നമ്മൾ കൊടുക്കുന്നത്?
1: ഉണങ്ങിയാണ് കൊടുക്കുന്നത്.
0: അത് വെയിലത്ത് ഉണങ്ങുകയാണോ അതോ സ്റ്റോറിലാണ്?
1: വെയിലത്ത് ഉണങ്ങുന്നത്, നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുപോയി ഒരു സാധനം ഉണങ്ങുന്നില്ല.
0: അപ്പോൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ സമയമൊക്കെ ഏത് സമയത്താണ്?
1: അത് സാധാരണ വേനൽക്കാലം ആരംഭിക്കുന്നത് തളിർത്ത് വരുമ്പോൾ ഇത് പൊളിയാൻ എളുപ്പമുണ്ട്.
0: ചൂടിനോട് വരൾച്ചയോട്
1: പ്രതിരോധിക്കാനുള്ള
0: കഴിവുണ്ട്
1: അല്ലേ?
0: ഇപ്പൊ എല്ലാ വർഷവും ഇതിനകത്ത് നോക്കി വിളവെടുക്കാൻ പറ്റുന്ന
1: എല്ലാ വർഷവും പറ്റിയില്ല. നമ്മൾ ഇപ്പം ഇവിടുത്തെ രീതി അനുസരിച്ച് നമ്മൾ 5-8 വർഷമാകുമ്പം മൂട് വെട്ടി പൊളിച്ച് പൊട്ടിയച്ചിട്ട് അത് കമ്പായിട്ട് എടുക്കുകയാണ്. പക്ഷേ ശ്രീലങ്കയിൽ അത് അങ്ങനെയല്ല. 3-ാം വർഷം ഇത് അതിൻ്റെ കമ്പ് വടികളായിട്ടിട്ടിട്ട് അത് കണ്ടിച്ച് പെരുന്തലിൻ്റെ ഒരു 4-5 ഇഞ്ച് നീളത്തിൽ റൗണ്ടായിട്ട് പൊളിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഒരു ട്രെയിനിങ് ഒക്കെ തരാമെന്ന് സൊസൈറ്റി പറഞ്ഞിരിക്കുന്നതാണ്.
0: ഇതിന് വളപ്രയോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
1: ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ അധികം വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട, സാധാരണ മറ്റ് കൃഷികൾക്ക് ചെയ്യുന്ന പോലുള്ള വളങ്ങളൊക്കെ ചെയ്യാറുള്ളൂ.
0: അതിൻ്റെ ഒരു കാലാവസ്ഥയൊക്കെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ
1: വളരെ അനുയോജ്യമാണ്.
0: ജലസേചനമൊക്കെ ആവശ്യം വരുന്നുണ്ട്?
1: ജലസേചനം അങ്ങനെ വലിയ ഇതുമില്ല. പിന്നെ മറ്റേതിനുള്ളതിന് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ശാലം തൈയായിരിക്കും, നമ്മൾ ഒരു ശാലം ഒഴിച്ച് അങ്ങ് പോകുന്നതുള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ജലസേചന മാർഗങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല.
0: ചെയ്യുന്നുണ്ടല്ലേ? ജാതി കൃഷിയുണ്ടല്ലേ?
1: ജാതി കൃഷിയുണ്ട്.
0: ജാതി കൃഷി തുടക്കകാലത്ത്
1: ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന, അന്ന് നാടൻ തൈകൾ വെച്ച് അത് ആണാണോ പെണ്ണാണോ എന്ന് ചില പറയുന്നതിൽ അങ്ങനെ ആണും പെണ്ണുമായിട്ട് വന്ന് പല ജാതികൾ ആൺജാതിയായിപ്പോയി. അതിനുശേഷം ഉണ്ടായിരുന്ന ജാതി 1-2 കേടായിപ്പോയി. പിന്നെ ഉള്ളത് പിന്നീട് ഞാൻ വഡ്ഡിജാതിയാണ് മേടിച്ച് വെച്ചത്. അത് ഫലങ്ങൾ നല്ലതുപോലെ തരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യശല്യം ജീവികളുടെ, അതായത് വേഴാമ്പല് പോലുള്ള ചെറിയ വേഴാമ്പല്, അതുപോലെ മുക്കംപ്രാവ്, ഇതൊക്കെ വന്ന് ഇതിൻ്റെ കായ് പൊട്ടിക്കഴിയുമ്പോൾ ഫലം വിഴുങ്ങി പോവുകയും അത് കൊത്തിപ്പറിച്ച് ദൂരെ കളയുകയും ചെയ്യും. നമുക്ക് പത്രിക കിട്ടാതെ വരും, ചിലപ്പം കാ കിട്ടാതെ വരും. അങ്ങനെയുള്ള ശല്യങ്ങളുണ്ട് ഇതിനും.
0: ജാതിത്തൈ നടന്ന സമയം തൊട്ട് അത്
1: നടുന്നത് നല്ലപോലെ കുഴിയെടുത്ത് അതിനകത്ത് ചാണകവും കമ്പോസ്റ്റോ ഒക്കെ ഇട്ട് നല്ലപോലെ വൃത്തിയാക്കി അണച്ച് ചുവട്ടിൽ ചപ്പും ഇട്ട് വേനലാകുമ്പോൾ നെറ്റോ അതുപോലെ മറയോ ഷെയ്ഡ് കൊടുത്ത് വേണം വളർത്താൻ. അത് ഒരു പ്രായമാകുന്നിടം വരെ അതിന് ഷെയ്ഡ് കൊടുത്ത് ജലസേചനം നല്ലതുപോലെ കൊടുക്കണം. ഒരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ജലസേചനം കൊടുക്കണം, അല്ലെങ്കിൽ ജാതി പിടിച്ച് നിൽക്കുകയില്ല.
0: വരൾച്ചയുടെ പ്രതിരോധം കുറവാണല്ലേ?
1: ആ
0: അതുപോലെ അധികം വെയിലടിക്കാനും പാടില്ല.
1: ആ വലിയധികം വെയിലടിച്ചാൽ ഇത് കായ് പൊള്ളി, ഇലയും പൊള്ളി, കായും പൊള്ളിപ്പോകും.
0: അപ്പോൾ നമ്മളിത് നട്ടതിന് ശേഷം നമുക്കൊരു വിളവെടുക്കണമെങ്കിൽ എത്ര കാലം വേണ്ടി?
1: ആ വടിജാതിയാണെങ്കിൽ ഒരു 4-5 വർഷം തൊട്ട് കായ് കിട്ടാൻ തുടങ്ങും.
0: കിട്ടാൻ തുടങ്ങും അല്ലേ? നമുക്ക് ഒരു ദീർഘകാല വിളയായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
1: ദീർഘകാല വിളയായിട്ട് ഉപയോഗിക്കാം.
0: സാധാരണ എത്ര വർഷമൊക്കെയാണ് ആയുസ് പറയാറുള്ളത്?
1: ഇതിന് ആയുസ് 10-50 വർഷമൊക്കെ ആയുസ് പറയുന്നുണ്ട്. നാടൻ, അതായത് കുരുവെട്ട് കിളപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആയുസിനെ പറ്റി അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിതാവ് കൃഷി ചെയ്ത ജാതി വരെ ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്,
0: തലമുറകളായിട്ട്
1: നിൽപ്പുണ്ട്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല.
0: ഏലകൃഷിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജാതിയൊക്കെ പോലുള്ള കൃഷിക്ക് ഏലത്തിനെയൊക്കെ കമ്പയർ നോക്കുമ്പോൾ നമുക്കൊരു പരിചരണം കുറവ് മതിയല്ലോ അല്ലേ?
1: ആ അതെ. ഏലത്തിനെ സംബന്ധിച്ച് മാസത്തിൽ 1-2 പ്രാവശ്യം കീടനാശിനി അടിക്കണം, അതുപോലെ ഫംഗിസൈഡ് കൂടുതൽ, കൂലി ചിലവുകൾ പണികൾ കൂടുതലാണ്, അതുപോലെ നമ്മൾ പൈസ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ട് മുടക്കാൻ, അതുപോലെ ലേബേഴ്സിനെ എപ്പോഴും വേണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സമയം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെ അധികം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാവുന്ന അല്ലെങ്കിൽ അധികം ലേബേഴ്സിന് ആവശ്യമില്ല. പിന്നെ ഗ്രാമ്പു പറിക്കുമ്പോൾ, കാപ്പിഗുരു പറിക്കുമ്പോൾ, അങ്ങനെ വിളവെടുക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ കൂടുതൽ പണിക്കാരുടെ ആവശ്യമുള്ളൂ.
0: ജാതിയുടെ ഒരു വിളവെടുപ്പ് ഏത് സമയത്ത് എടുക്കും?
1: ജാതിയുടേത് ഒരു 2 വിളവെടുപ്പാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ ഈ ഇടയ്ക്ക് പൂത്ത് കായ്ച്ചുകൊണ്ടിരിക്കും. അത് പിന്നെ നമ്മൾ അത് നോക്കി പറിക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ലപോലെ കായ്ക്കുകയാണെങ്കിൽ ഒരൊറ്റക്കായായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേശ്ശേ കാണുള്ളൂ. പിന്നെ ചിലപ്പോൾ 2 ഒരുവിധം നല്ലപോലെ കായ്കൾ കിട്ടും.
0: എൻ്റെ വിളവെടുപ്പ് നമ്മളത് പഴുത്ത് ചുവട്ടിൽ വീഴുമ്പോൾ എടുക്കുകയാണോ?
1: അല്ല, പിന്നെ പറിച്ചെടുത്തില്ലെങ്കിൽ ചുവട്ട് വീഴുമ്പോഴത്തേന് എൻ്റെ പത്രി ചീഞ്ഞു പോകും. അത്രയും നല്ല ഫ്ലവറായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ വില കൂടുതൽ കിട്ടുള്ളൂ. ഫ്ലവറായിട്ട് എടുത്താൽ ഇപ്പോൾ ഏതാണ്ട് 2500 രൂപ 600 രൂപ വില പേപ്പർ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഹൈറേഞ്ചിലെ പത്രയ്ക്ക് പ്രത്യേക വിലയുണ്ട്. നമ്മൾ മറ്റ് ഇടത്തുള്ളതിനേക്കാൾ കട്ടിയും കൂടുതലുണ്ട്, വലിപ്പം കൂടുതലുണ്ട്.

0: അത് കാരണം കൊണ്ട് ഹൈറേഞ്ചിലെ പത്രിക്ക് വില കൂടുതലുണ്ട്.
1: നമ്മളിത് പറിച്ചെടുത്തതിന് ശേഷം വീണ്ടും അത് വെയിലത്ത് ഉണക്കി
0: അത് ഒന്നെങ്കിൽ നമ്മൾ പിന്നെ അടുപ്പിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ എങ്കിലും ചൂട് കിട്ടത്തക്ക രീതിയിൽ ഇട്ടാലും മതി, അതല്ലെങ്കിൽ വെയിലത്തിട്ട് എങ്ങനെയും എടുത്താൽ മതി. അല്ലാതെ സ്റ്റോറിലോ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ബൾബിൻ്റെ ചൂടിൽ പോലും പത്രി ഉണക്കിയെടുക്കാവുന്നതാണ്.
1: അത് അതിൻ്റെ ഒരു ഉണക്കായി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്ന എങ്ങനെയാണ്?
0: അതിൻ്റെ വഴുവഴുന്നാകാതിരുന്നാൽ മതി പത്രിയാണേലും. മറ്റേതെന്ന് പറഞ്ഞാൽ കുടുങ്ങണം, നല്ലപോലെ കായിക നല്ലപോലെ കുടുങ്ങണം.
1: നമുക്ക് ഇതിൻ്റെ വിപണിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ നമുക്ക്
0: വിപണി? വിപണി ഇവിടെ മാർക്കറ്റിൽ എവിടെ വേണേലും കൊടുക്കാൻ വില കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ വില ജാതിക്കായി കിട്ടുന്നത് മുരിക്കാശ്ശേരി പ്രദേശത്ത്. അവിടെ കൂടുതൽ ഉൽപ്പാദനം ഉള്ളത് കാരണം കൊണ്ട് വലിയ വ്യാപാരികൾ അവിടെ വരും.
1: നമ്മളിപ്പോൾ അവിടെ പോയാണോ വിൽക്കുന്നത്? അത് ഇവിടെ തന്നെ
0: ചിലപ്പോൾ കൂടുതലുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കും. പത്രയൊക്കെ ചിലപ്പോൾ സൊസൈറ്റികളെടുക്കും. കായികൾ അങ്ങനെ അവരങ്ങനെ എടുക്കാറില്ല, കാരണം അധികമായിട്ട് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്നും.
1: നമ്മളിവിടുത്തെ കാലാവസ്ഥ ജാതിക്ക് പറ്റിയൊരു കാലാവസ്ഥയാണ്.
0: ജാതിക്ക് പറ്റിയ കാലാവസ്ഥയാണ്, മറ്റേ കുഴപ്പമില്ല. പിന്നെ കാറ്റ് വരുമ്പോഴൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ കമ്പണക്കുണ്ട്. കമ്പണക്കിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഭാഗം കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ബോഡോ മിശ്രിതം, അത് നമുക്ക് അനുവദനീയമാണ്. ബോഡോ മിശ്രിതം ശകലം ആ ബാക്കി ഭാഗത്ത് തേച്ച് കൊടുത്താണ്.
1: മറ്റെന്തൊക്കെ അസുഖങ്ങളാണ് ജാതിക്കുണ്ടാകുന്നത്?
0: ജാതിക്ക് പൊതുവേ കമ്പോണൊക്കെ അങ്ങനെ ഉള്ളു. പിന്നെ അല്ലാതെ ഈ വെള്ളക്കാവ് ഒഴിച്ചിലുണ്ട്, അത് എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ കുറവാണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ചാണകവും എല്ലുപൊടിയും മാത്രമേ അങ്ങനെ
1: ഇടാറുള്ളൂ. ചാണകവും എല്ലുപൊടിയും നമ്മൾ ഒരു എത്ര തവണ
0: ഒരു രണ്ട് തവണയായിട്ട് കൊടുക്കും.
1: ചാണകവും എല്ലുപൊടിയും വേപ്പും
0: പിന്നെ ഈ മീനിൻ്റെ വടുതാക്കുളത്തിലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും, അടിച്ചു കൊടുക്കും. അന്നേരം അതിനകത്ത് യൂറിയയുടെ അംശമൊക്കെ
1: കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വിളകൾക്ക് ആവശ്യമുള്ള ഇതെല്ലാം നമുക്ക് ജൈവ രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഈ ജാതി നമ്മൾ ഇടവിളയായിട്ട് തന്നെയാണോ ചെയ്തിരിക്കുന്നത്?
0: അതെ.
1: ഈ രണ്ട് തൈകൾ തമ്മിൽ അകലം നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ ഈ ഇടവിളയായിട്ട് ചെയ്യുന്നത്?
0: അതായത് ഒരു 30-35 അടി അകലമെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാതി തമ്മിൽ കോർത്ത് കിട്ടും. ഇടഭാഗത്ത് കായില്ലാതെ വരും. അത് ആദ്യം വെച്ചപ്പോൾ നമുക്ക് അത്ര അറിയത്തില്ലായിരുന്നു, അടുപ്പിച്ചായി പോയി. അത് കഴിഞ്ഞ ശേഷം പിന്നീട് കൃഷി ചെയ്യുമ്പോൾ ഞാൻ വളരെ അകലത്തിലാണ് വയ്ക്കുന്നത്.
1: ഗ്രാമ്പു ഉണ്ടല്ലേ. ഗ്രാമ്പു ആദ്യകാല ഘട്ടത്തിൽ ഈ ജാതിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നതാണോ?
0: ആ ഗ്രാമ്പു പിന്നീട് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കൊരു 10-12 വയസ്സായപ്പോഴാണ് എൻ്റെ പിതാവ് ആദ്യം ഗ്രാമ്പു വയ്ക്കുന്നത്. ആദ്യം ഒന്ന് രണ്ട് മൂടെ വെച്ചുള്ളൂ. അതിനുശേഷം കൂടുതൽ വെച്ച് 10-30 മൂടുകളും ആയിരുന്നു. അതിനുശേഷം പിന്നെ പറിക്കാൻ ബുദ്ധിമുട്ടായിട്ട് കുറേ ഞങ്ങൾ ഉപേക്ഷിക്കുകയായത്. ഈ പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അതായത് ഒന്നെങ്കിൽ നമ്മൾ ചുവട് തൊട്ട് തട്ടുമുട്ടിട്ട് കയറി പറിക്കുന്ന പോലെ പറിക്കണം, അതല്ലെങ്കിൽ ഇടയ്ക്കൂടെ എല്ലാം കമ്പുകൾ വെച്ച് കിട്ടി. അതൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പം ഞങ്ങൾ ഇരുമ്പേണി കയറിന്മേൽ നിർത്തി ഓരോ എണിയുടെ മുകളിൽ വേറൊരു എണിയും കൂടെ വെച്ച് കിട്ടിയൊക്കെയാണ് പറിക്കുന്നത്. അതെല്ലാവരും ഒന്നും അതിനുള്ള സാഹസികതയ്ക്ക് മുതിരുകയില്ല. പ്രത്യേകിച്ച് ഏറ്റവും മുകളിൽ കയറാൻ അത് മിക്കവാറും ഞാൻ തന്നെയാണ് കയറി പറിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് വന്നാലും അത്രയും മുകളിൽ കയറി പറിക്കുകയില്ല. അത് തന്നെയല്ല, ഓരോ എണി കയറി നിന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു എണി പൊക്കി വെച്ച് പിന്നെ സ്ക്രൂ ചെയ്ത് മുറുക്കണമെങ്കിലൊക്കെ ഭയങ്കര ബാലൻസ് വേണം.
1: വിളവെടുപ്പ് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്.
0: വിളവെടുപ്പ് ഒരു ഭയങ്കര പ്രതിസന്ധിയാണ്. അത് തന്നെയല്ല, അത് എല്ലാ വർഷവും കായ്ക്കുകയില്ല. പിന്നെ അതിനും ഫംഗസൈഡിൻ്റെ പ്രശ്നമുണ്ട്. ഇല പൊഴിയും ഭയങ്കര മഴയായി കഴിഞ്ഞാൽ.
1: അഴുകൽ പോലത്തെ
0: പ്രശ്നമുണ്ട്.
1: അതിനെ നമുക്ക് എങ്ങനെയും
0: ഇപ്പോൾ ഞാൻ പിന്നെ കൃഷിഭവനിൽ നിന്ന് സീഡോമോൺ ഡൈക്കോഡർമയൊക്കെ ഉണ്ടാക്കുവാനുള്ള പരിശീലനമൊക്കെ തന്നു. നമ്മൾ തന്നെ ഉണ്ടാക്കി അടിക്കുകയൊക്കെയാണ്. ഒത്തിരി വ്യത്യാസമുണ്ട്. നേരത്തെ ബോഡോ മിശ്രിതം വർഷത്തിൽ 2 പ്രാവശ്യം സ്പ്രേ ചെയ്യുകയായിരുന്നു. അത് ജൈവകൃഷിയിൽ അനുവദനീയമായ ഇതാണ്. 1% ബോഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു.
1: അപ്പോൾ ഈ അഴുകലുണ്ടാകുന്ന വർഷങ്ങളിലാണ് നമുക്ക് ഈ ഉൽപ്പാദനം കുറവ് വരുന്നത്?
0: അഴുകലുണ്ടാകുന്ന വർഷവും ഉണ്ടാകും. അല്ലാതെ ഇത് ഒരു പൂവിൻ്റെ അഗ്രം അത് ഒടിച്ചെടുത്ത് കഴിയുമ്പോൾ വീണ്ടും അത് തളുത്ത് വന്ന ആ തളപ്പ് മൂത്തതിന് ശേഷമേ അടുത്ത പൂവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 വർഷത്തേക്ക് ആ പൂ വരും ഈ ഒടിക്കുന്ന ഭാഗത്ത്.
1: അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ എങ്ങനെ ചെയ്യുന്നത്?
0: വിളവെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഇത് ഓരോന്നും അടത്തണം. അതൊരു ഭയങ്കര പണിയാണ്. അതായത് 2 പേര് പറിക്കുന്ന പൂവ് ഒരാളുടെ പണിയുണ്ട് അടത്താൻ. അത് വെയിലത്തിട്ട് നല്ല വെയിലാണ്, 4 വെയിലിന് ഉണങ്ങി കിട്ടുക. ആ സമയത്ത് മിക്കവാറും വെയിലുണ്ടായിരിക്കും. വെയിലത്ത് തന്നെയാണ് ഉണങ്ങുന്നത്. ഉണങ്ങി അത് ഒരു ചെമ്പ് കളറാണ് ഏറ്റവും നല്ലത് കാണാൻ. അതിപ്പം മുട്ട വിരിയാറാകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഭാഗമുണ്ട്, ഒരു ചുമപ്പ് കളർ കയറുന്നത്. ആ സമയത്ത് പറിച്ചെടുക്കണം. പക്ഷേങ്കിൽ അത് കർഷകരെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പല വിളവുകളായിട്ടാണ് പലപ്പോഴും വരുന്നത്.
1: ഒരു ചെടിയിൽ തന്നെ
0: പല രീതിയിലുള്ള വിളവുകളാണ് വരുന്നത്. ചിലപ്പോൾ ഒരു പൂവ് വിരിഞ്ഞ് അധികം പ്രായമാകാത്തത് കാണും. ചിലപ്പോൾ വിരിയാൻ തുടങ്ങിക്കാണും. അത് നല്ല മൂപ്പായിരിക്കും. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്നിച്ചേ പറിച്ചെടുക്കാൻ നടക്കുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഈ കയറാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് അഴിച്ച് ഓരോന്നോരോന്ന് പറിച്ച് നമ്മൾ കൊടിയിലെ മുളക് പറിക്കുന്ന പോലെ കാപ്പിയിലെ കാപ്പിക്കുരു വരുന്ന പോലെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് പോയിരുന്നിട്ട് വീണ്ടും പറിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അത് ഒരു കാരണവശാലും മുതലാകില്ല. പിന്നെ അത് തന്നെയല്ല, ഒരാൾ പറിച്ചാൽ ഏറ്റവും കൂടുതൽ പറിച്ചാൽ

0: ഒന്നര രണ്ട് കിലോ പൂവിൽ കൂടുതൽ, ഒരു ഉണക്കപ്പൂവിൽ കൂടുതൽ പറിക്കാൻ പറ്റുകയില്ല. ആ ഇപ്പോഴത്തെ ലേബർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ 8 മണിക്കൂറായിരുന്നു, ഇപ്പോൾ ഏതാണ്ട് 6, 6.5 മണിക്കൂർ വരെ കൂടുതൽ ഒരു തൊഴിലാളി നിൽക്കുകയില്ല. അതനുസരിച്ച് 1 കിലോ ശരാശരി കൂട്ടിയാൽ മതി. 1 കിലോ പറിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് കിട്ടുന്നത് മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഇപ്പോൾ 900 രൂപയാണ്. കീഴാണ്ട് ഇച്ചിരി വില കൂടുതലുണ്ടാണ്, 900, 930 രൂപയാണ്. നമുക്ക് ഒരു തൊഴിലാളിക്ക് ഏതാണ്ട് 1000 രൂപ അടുത്ത് ചിലവാകും. അതിപ്പം നമ്മൾ സ്വന്തമായിട്ട് പറിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഇത് നിലനിൽക്കുന്നത്.
1: ലേബർ ചാർജ് പോലും
0: കിട്ടുന്നില്ല.
1: പറിച്ചു കഴിഞ്ഞാലും പിന്നെ
0: പിന്നെ ഇത് അടത്തണം, അടത്തിയെടുക്കണം, ഉണങ്ങണം, എല്ലാം പണികളാണ്. അത് കാരണം കൊണ്ട് കാർഷിക വൃത്തി എല്ലാവരും പിന്നോട്ട് പോകുന്നതിന് കാരണം ഇപ്പം ഗ്രാമ്പൂവൊക്കെ പല ഭാഗങ്ങളിലും വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുക,
1: കൃഷി
0: ഉപേക്ഷിക്കുക.
1: ഗ്രാമ്പൂവിന്റെ വിളവെടുപ്പ് ഏത് സമയത്താണ്?
0: ഗ്രാമ്പൂവിൻ്റെ ഫെബ്രുവരി അവസാനം തൊട്ട് മാർച്ച് വരെയാണ്, മാർച്ച് പകുതി വരെയൊക്കെ ആയിട്ട് വരും.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा,
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: കുരുമുളക് കൃഷിയുണ്ട് അല്ലേ?
7: കുരുമുളക് കൃഷിയുണ്ട്.
6: ആ കുരുമുളക് ഏതൊക്കെയാണോ ചെയ്യുന്നത്?
7: കുരുമുളക് നാടൻ ഇനങ്ങളായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ വെള്ളമുണ്ടി, കരിമുണ്ട, നീലമുണ്ടി, ജീരകമുണ്ടി, അങ്ങനെ പല നാടൻ ഐറ്റംസ് ആയിരുന്നു അന്ന്. എന്നാൽ കേടുകൾ വളരെ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പുതിയ രീതിയിലുള്ള 500 അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉൽപ്പാദനം കൂടുതലുണ്ട്. പക്ഷേ കേടും അതോടൊപ്പം തന്നെ കൂടുതലായി എന്ന് അറിയും. പഴയ പോലെയല്ല, മഴക്കാലം കൂടുതൽ സമയം തുടർച്ചയായി മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് അഴുകൽ രോഗം ദ്രുതമായിട്ട് സാവധാനമായിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ നീമാവര അങ്ങനെയുള്ള ശല്യങ്ങൾ ഇത് അങ്ങനെ ഭയങ്കരമായ കുളി ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ഊരന് ഇങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ട്. അത് കാരണം കൊടിക്കൃഷി എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു പോയി.
6: നമുക്കപ്പോൾ ഇതിനെ കൃത്യമായ സമയത്ത് നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ചാൽ തടയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ
7: കീടനാശിനി ഉപയോഗിച്ച പ്രദേശങ്ങളിൽ ഈ പറയുന്ന അത്ര പ്രതിരോധശേഷി കിട്ടുന്നില്ല. കാരണം പല തോട്ടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, കീടനാശിനികളും അതുപോലെ ഇതെല്ലാം പ്രയോഗിച്ചാലും ഇടക്കാലത്ത് പെട്ടെന്ന് ഇതങ്ങ് ഒരൊറ്റ പോക്കങ്ങ് പോകും. പിന്നെയും അടുത്തത് ആരും ഇതങ്ങനെ പോകുന്ന കാരണം കൊണ്ട് വീണ്ടും കൃഷി ചെയ്യാൻ തന്നെ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ആയി. ബോഡമിശ്രിതം കലക്കി ഒഴിക്കുകയും തണ്ടയിൽ വേസ്റ്റ് ആയിട്ട് തേക്കുകയൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ സീഡോമോണാസും ഇതൊക്കെ ഉപയോഗിക്കുന്നത്
6: കൂടുതലും. അതുകൊണ്ട് നമുക്ക് ഒരു ശാശ്വതമായിട്ട് അതിനെ,
7: അതായത് പോകുന്നത് പോകുന്നു, പിന്നെ ആ ഭാഗത്തെ തോട്ടത്തിൽ അതിനെ മാറ്റി കുമ്മായം ഒക്കെ വാരിയിട്ട് വേറെ കൃഷി ചെയ്യുക എന്നുള്ള ഒരു മാനദണ്ഡമേ ഉള്ളൂ, അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല.
6: വ്യാപകമായി കുരുമുളകിന് നിമാവിരയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ?
7: ഉണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ നാട്ടിൽ കൈപ്പൻ എന്ന് പറയും, പിന്നെ കാട്ടു സൂര്യകാന്തി എന്ന് പറയും. അതിൻ്റെ അവർ വെട്ടി അഴുകി ജാറിനകത്ത് ഇട്ടിട്ട് 10-30 ദിവസം വെള്ളമൊഴിച്ച് ഇട്ട് കഴിയുമ്പോൾ ഇതുമായി നല്ലപോലെ അഴുകി ഇവനൊരു പ്രത്യേക ഒരു എഫക്റ്റ് ഉണ്ട്. അത് കോരി ചുവട് വഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് അന്നേരം കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്
6: അല്ലേ.
7: പിന്നെ വേപ്പൻ പിണ്ണാക്ക് കൂടെ കൊടുക്കുമ്പോൾ
6: അത് നിമാവരയുടെ അക്രമം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യണോ?
7: ചെയ്യണം,
6: ചെയ്യണം. കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ അത് നടന്ന രീതി ഒന്ന് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം.
7: അത് മഴക്കാലം ആരംഭത്തിൽ, കാലവർഷം ആരംഭത്തിലാണ് ഇത് നടുന്നത്. അത് മിക്കവാറും ഏറ്റവും നല്ല കൊടിയുടെ ചുവട്ടിലെ ചന്തണ്ടായിട്ട് പാർശ്വ സൈഡിലേക്ക് പോകുന്ന ഏറ്റവും നല്ല തല നോക്കി എടുത്ത് ഒരു 6 മുട്ട് നീളത്തിലെടുക്കും. അതിലൊരു 2-3 മുട്ട് താഴെയും ബാക്കി 2 മുട്ട് മുകളിലാക്കിയും വെച്ച് കെട്ടും. അതിൻ്റെ കൂടെ പിന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിട്ട കമ്പോസ്റ്റോ എന്തെങ്കിലും ഇട്ട് ആ കൊടിയിൽ ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കും. അതിനുശേഷം ഒരു തളിരെടുക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ കടലപ്പിണ്ണാക്കും വേപ്പുമിണ്ണാക്കും മിശ്രിതം കലക്കി അതിൻ്റെ കൂടെ ചാണകം കൂടെ കലക്കി ചെറിയ തോതിലാക്കത്തി ഒഴിച്ചു കൊടുക്കും. പിന്നീട് അങ്ങനെ 2-3 പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവൻ പതുക്കെ കയറി വരും. പിന്നെ അത് വെച്ച് കെട്ടി പിന്നെ വേനൽക്കാലം ആകുമ്പോഴത്തേനും അതിന് തണൽ കൊടുക്കണം. തണൽ കൊടുത്ത് മഴ കിട്ടാൻ താമസമാണെങ്കിൽ ജലസേചന

0: ചെയ്യും, പിന്നെ ചുവട്ടിൽ നല്ലപോലെ പൊതയിടും. അങ്ങനെയൊക്കെയാണ് അത് സംരക്ഷിച്ചു പോകുന്നത്.
1: അതിൻ്റെ വിളവെടുപ്പിന് എത്ര വർഷം വേണ്ടിവരും?
0: ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും കുരുമുളക് കായ്ച്ചു തുടങ്ങും. സാധാ
1: നമ്മൾ താങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് മരങ്ങളാണ്?
0: താങ്ങാനായിട്ട് നേരത്തെ മുള്ളുമുരിക്കായിരുന്നു, ഇപ്പോൾ അല്ലാത്ത മുള്ളില്ലാത്ത മുരിക്കും, പിന്നെ പയ്യാനി, അതുപോലെ പൊങ്ങല്യം, അതൊക്കെയാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പൊങ്ങല്യം പയ്യാനി ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോവുകയില്ല.
1: മുരിക്കിന് കേടുണ്ടെന്ന് തോന്നുന്നു,
0: മുരിക്കിന് ഭയങ്കരമായ കേടാണ്.
1: പിന്നെ കുരുമുളകിന് ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ വലിയൊരു ഘടകമാണെന്ന് തോന്നുന്നു. അതായത്
0: കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അധികാരപരമായ വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുവലയെല്ലാം എല്ലാം കൂടെ പൊഴിഞ്ഞു പോയതിന് ശേഷം അത് തളത്ത് കയറി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പക്വമൊക്കെ കുറയും, അതിൻ്റെ വ്യാസവും കുറയും, അന്നേരം ഈൽഡ് കുറയും. അതുപോലെ തീ കൂടുതൽ മഴയായി കഴിഞ്ഞാൽ ഇവൻ വാടിയില്ലെങ്കിൽ പിന്നെ തളിർത്ത് പോവുകയുള്ളൂ, തിരി കുറവായിരിക്കും.
1: തിരി ഉണ്ടാകുന്ന സമയത്ത് മഴ പെയ്യണം.
0: തിരി ഉണ്ടാകുന്ന സമയത്തും ചെറിയ തോതിൽ മഴയാണ്, വലിയ മഴയാണെങ്കിൽ തിരി പൊഴിഞ്ഞു പോകും. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒച്ച ഒച്ചൊരു വലിയ പ്രശ്നമാണ്. തിരികളും പിന്നെ കൂമ്പലയും കടി തിന്ന് തീർക്കുക. പിന്നെ പ്രത്യേകമായ ഒരു മാർഗമൊന്നും ഇതുവരെ നമുക്ക് ജൈവ രീതി കൃഷി ചെയ്യുന്നവർക്കില്ല. അല്ലാത്തവർക്ക് ഏതാണ്ട് പെല്ലറ്റോ ഉണ്ടൊക്കെ മേടിച്ച് കളയുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ വല്ല കുമ്മായം ഒക്കെ വാരിയിട്ട് കോവീസലയൊക്കെ വെച്ച് അത് തേലിട്ട് ആകർഷിച്ചിട്ട് അതിൻ്റെ മണ്ണിൽ ഉപ്പ് ലൈനി ഒഴിക്കുകയോ അല്ലെങ്കിൽ കുമ്മായം വാരിയിടുകയോ അങ്ങനെ.
1: അച്ഛൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത്,
0: അത് അടുത്ത കാലത്ത് തുടങ്ങിയതാണ്.
1: നേരത്തെ ഒന്ന് പിന്നെ കാപ്പി കൃഷി ഉണ്ടല്ലേ?
0: കാപ്പിയുണ്ട്.
1: കാപ്പി ഏതിനും കാപ്പിയാണ് ചെയ്യുന്നത്?
0: കാപ്പി റോബസ്റ്റായാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് ചന്ദ്രഗിരി മേടിച്ച് വെച്ചിട്ടുണ്ട്.
1: അതിപ്പോ എത്ര വർഷമായി?
0: അതിപ്പോ 2 വർഷമായതേ ഉള്ളു, കായായി വരുന്നതേ ഉള്ളു.
1: അത് വിളവായി വരാൻ എത്ര നാളെടുക്കും?
0: അതും 2-3 വർഷം. ഈ വർഷം പൂത്തിട്ടുണ്ട്, നല്ലൊരു വളർച്ചയായില്ല.
1: നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് ആളുകൾ ഈ കാപ്പി കൃഷി ഉപേക്ഷിക്കാനുള്ള കാരണം എന്തായിരിക്കും?
0: അത് വില തകർച്ചയായിരുന്നു. പിന്നെ കേലത്തിനെ സംബന്ധിച്ച് ഒരു 45 ദിവസം ആകുമ്പോഴേ എങ്ങനെയാണേലും ഒരു ടൈം കായെടുക്കാറാവും. അസമയം കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ, അത് എല്ലാ വർഷവും കിട്ടണമെന്ന് നിർബന്ധമില്ല, കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും.
1: ഉൽപാദനത്തിന് വ്യത്യാസം,
0: ഉൽപാദനത്തിന് വ്യത്യാസം വരും. ഒരു വർഷം കായുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം കാ കാണുകയില്ല. അങ്ങനെ വില തകർച്ച മൂലവും ആണ് കാപ്പി എല്ലാവരും ഉപേക്ഷിച്ചത്. ഇപ്പം മെച്ചപ്പെട്ട വില വരുന്നുണ്ട്, എന്നാലും ഉൽപാദനം വളരെ കുറവാണ്.
1: കാപ്പിക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ?
0: കാപ്പിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഒരു സൈസ് വണ്ട്, ആ വണ്ട് തണ്ടിനകത്ത് കയറി, ടീൻ്റെ ഇളത്തണ്ടിനകത്ത് കയറി അതിൻ്റെ ലാർവ ആ തണ്ടിനെ തിന്ന് ആ മുൻപോട്ടുള്ള ഭാഗം ഉണക്കിക്കളയും.
1: ചെറിയ കാപ്പികളാണോ?
0: ചെറിയ കാപ്പിയല്ല, വലിയ കാപ്പിയിലും ഉണ്ട്.
1: അപ്പോൾ അത് നമുക്ക് പ്രതിരോധിക്കാൻ
0: കോഫി ബോർഡ് പറയുന്നത് കണ്ടും അതിന് കെണിയുണ്ടെന്നാണ് പറയുന്നത് അവർ. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു, അത് ചിലപ്പോഴൊക്കെ കിട്ടാനുള്ളൂ, കെണി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇതിനകത്ത് പിടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ആ കമ്പുകൾ ചുട്ട് കളയുക എന്നുള്ളതാണ്. അത് അത്ര പ്രായോഗികമല്ല, കാരണം അതുപോലെ കമ്പുകളിൽ ഇത് കയറി വരുന്നുണ്ട്, ഒത്തിരി വരുന്നുണ്ട്. ആ കമ്പുകളെല്ലാം ഒടിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല.
1: അത് അടുത്ത കാലത്ത് വന്നതാണോ അതോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു?
0: പണ്ടൊന്നും ഇല്ലായിരുന്നു, അടുത്ത കാലത്താണ്.
1: ഈ കാപ്പിക്കുരുവിന്റെ ഒരു വിളവെടുപ്പ് സമയത്തൊക്കെ നമുക്ക് ഈ തൊഴിലാളികളെ കിട്ടാനുണ്ടോ?
0: തൊഴിലാളികളെ ആ സമയത്ത് കുറേയൊക്കെ കിട്ടും, പിന്നെ അല്ല ഞങ്ങൾ തന്നെയാണ് മുക്കാലും പറിച്ചെടുക്കുന്നത്.
1: അതും പറിച്ച് വേലത്തുണങ്ങി?
0: ആ വേലത്തുണങ്ങി, വേലത്തുണങ്ങാം.
1: അപ്പം അത് പരിപ്പാക്കിയാണോ അതോ തൊണ്ട?
0: ഞാൻ ഉരുളനായിട്ടാണ് കൊടുക്കുന്നത്.
1: കൊക്കോ കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
0: കൊക്കോ കൃഷി ഉണ്ട്.
1: എനിക്കൊന്നും ഇപ്പോൾ കൊക്കോയ്ക്ക് അത്യാവശ്യം വില ഉണ്ടെന്നോ?
0: കൊക്കോ കൃഷിക്ക് വില വന്നതിന് ശേഷം അത് വീണ്ടും വില താഴേക്ക് പോകും. അത് കൊക്കോ മഴക്കാലത്ത് ഉണ്ടാകുമ്പോഴേ ഇത് ഉണങ്ങിയെടുക്കാൻ ഭയങ്കര പാട് വരും. അപ്പോൾ ഇത് ഞാൻ അലുമിനിയത്തിൻ്റെ തകിടിലിട്ട് അടിയിൽ തീ കത്തിച്ച് സൈഡ് കൂടെ പുക കയറാതെയാണ് ഇപ്പോൾ ഏതാണ്ട് 300 രൂപയെ വിലയുള്ളൂ. നേരത്തെ 1040 രൂപ വരെ ഒരു കിലോഗ്രാമിന് ഞാൻ
1: കൊടുത്തതാണ്.
0: വില താഴേക്ക് പോകുന്നു. കൃഷി ചെയ്യുന്നവർ വളരെ കുറഞ്ഞു.
1: എനിക്ക് ഒരു കാലഘട്ടത്തില് കൊക്കോയ്ക്ക് എന്തോ ഒരു പനി വരുന്ന ഒരു
0: പനിയുണ്ട്
1: അതിപ്പോഴും ഉണ്ടോ?
0: ഉണ്ടുണ്ട്, മഴക്കാലം ആവുമ്പോൾ വരും. അന്നേരപ്പോഴത്തേനും നമ്മള് പരമാവധി ഇതെല്ലാം ഏലം എല്ലാം കോതി വൃത്തിയാക്കി ചൂട്ടിലെ ചപ്പൊക്കെ നീക്കി പരമാവധി നോക്കും. പിന്നെ ഇതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ 1% ഉടമസ്ഥതം അടിച്ചു നിർത്തും. അങ്ങനെയൊക്കെയായിരുന്നു പരീക്ഷിച്ചുകൊണ്ടിരുന്നത്.
1: വളപ്രയോഗം നമ്മൾ എന്തൊക്കെയാണ്?
0: വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകമായിരുന്നു, പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു, പിന്നെ ഈ പറഞ്ഞതുപോലെ വേപ്പം ഉണ്ടാക്കുക, മീനിൻ്റെ വേസ്റ്റ് വാട്ടർ ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുക. അല്ലാതെ മറ്റും അങ്ങനെ പുറത്തുനിന്നുള്ള വളങ്ങളൊന്നും ഞാൻ മേടിച്ച് അങ്ങനെ ഉപയോഗിക്കാറില്ല. വേപ്പം ഉണ്ടാക്ക ഇവരെ സൊസൈറ്റിക്കാർ തരുന്നുണ്ട്, പിന്നെ അതുപോലെ സർട്ടിഫൈഡ് ഏജൻസിയുടെ മാത്രമേ മേടിച്ച് ഉപയോഗിക്കാൻ പോലും പറ്റുള്ളൂ.
1: മത്സ്യകൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ടോ?
0: വ്യാപകമായിട്ടൊന്നും അങ്ങനെയില്ല, എന്നാലും ആവശ്യത്തിനുള്ളതുണ്ട്. അതിന് നമ്മൾ വീട്ടിലെ വേസ്റ്റുകളൊക്കെയാണ് കൊടുത്ത് വളർത്തുന്നത്. അതിപ്പം ചോറ് അതുപോലെ ഗോതമ്പ് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താലോ അങ്ങൾ തിന്നോളും. പിന്നെ ചേമ്പില, കപ്പയില, മൾബറി ഇല ഇതൊക്കെ ഇട്ട് കൊടുത്താൽ ഇവർ കഴിച്ചോളൂ.
1: എന്തൊക്കെ മീനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: മെയിനായിട്ട്

0: അംബിലോപ്പിയായും ഈ മെട്രോ ഒക്കെ.
1: അത് നാച്ചുറലി പോകണ്ടാണോ അതോ?
0: ആ അതെ.
1: അതെ അല്ലേ. അപ്പൊ നമുക്ക് ഈ മീൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഈ പി എച്ച് നിയന്ത്രിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ.
0: ആ പി എച്ച്, അതായത് നമ്മളിപ്പം ആദ്യമേ ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങളുള്ളൂ, പിന്നീട് ആയിക്കഴിഞ്ഞ ഇത് ഇതിനോട് ചോദിച്ചു. നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുന്ന് കിണറ്റിൽ നിന്ന് വെള്ളം വേനൽക്കാലത്ത് വെള്ളം അടിച്ച് അതിനകത്തോട്ട് ഒഴിക്കും, എന്നിട്ട് ആ വെള്ളം തിരിച്ച് പമ്പ് ചെയ്ത് നമ്മൾ കൃഷിയിലേക്ക് ഒഴിക്കും. അന്നേരം ഈ വെള്ളം മാറി മാറി വരുന്നതുകൊണ്ട് ഇവർക്ക് അത് പ്രശ്നമല്ല,
1: എപ്പോഴും നല്ല ഫ്രഷ് വാട്ടർ കിട്ടുന്നുണ്ട്.
0: ആ കിട്ടുന്നുണ്ട്.
1: അതുകൊണ്ട് ഈ പി എച്ച് വലിയ പ്രശ്നം
0: ആ. പിന്നെ ഈ
1: ഉണ്ടാകുന്നില്ല അല്ലേ.
0: വിലോപ്പിയായിക്കും നൈട്രജനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവുണ്ട്.
1: കുറവാണ്
0: ആ
1: കുറച്ചുകൂടെ ഏത്
0: ഏത്
1: സാഹചര്യത്തിലും നിൽക്കാൻ
0: സാഹചര്യത്തിൽ
1: പറ്റുന്നു.
0: നിൽക്കുന്ന
1: സിലോപ്പിയൊക്കെ നമുക്ക് ഒരു കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കൊരു വിളവെടുക്കണമെങ്കിൽ എത്ര കാലഘട്ടം
0: ഒരു
1: എടുക്കും?
0: 6 മാസം
1: 6 മാസം കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. എന്നാൽ ഏകദേശം എന്തായാലും വെയിറ്റ് ഉണ്ടാവും,
0: ഒരു 500-600 ഗ്രാം വരെയൊക്കെ വരും.
1: ഇത്രയും കിട്ടുന്നുണ്ടല്ലേ. വേറെ എന്തൊക്കെ കൃഷി ചെയ്യുന്നത്?
0: നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കാന്താരി മുളക്, അതുപോലെ പിന്നെ പയർ, പിന്നെ തക്കാളി, അങ്ങനെയുള്ള ചെറിയ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ
1: അടുക്കള തോട്ടമായിട്ടുണ്ടല്ലേ.
0: തോട്ടമായിട്ട്
1: എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാർക്കും പരിമിതമായ സ്ഥലത്താണെങ്കിലും ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലേ.
0: അതെ.
1: അങ്ങനെ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരോട് അത് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാം.
0: അതിന് നല്ലപോലെ സൂര്യപ്രകാശമുള്ള ഒരു 2 സെന്റ് സ്ഥലമെങ്കിലും മാറ്റിയിടുക. അതിനകത്ത് നമ്മൾ നല്ലപോലെ ജൈവാംശമുള്ള വളങ്ങൾ ഇട്ട് ആദ്യമേ തന്നെ കാൽസ്യം കാർബണേറ്റ് കുമ്മായം ഇട്ട് നല്ലതുപോലെ മണ്ണ് ശരിയാക്കുക. അതിനുശേഷം ചാണകപ്പൊടിയും എല്ലുപൊടി വേപ്പുണ്ണാക്ക് ഇവയെ മിശ്രിതം ഇട്ടിളക്കുക. അതിനുശേഷം തൈയ് അല്ലെങ്കിൽ വിത്ത് തളം വെട്ടി ഇട്ട് പിന്നെ നനച്ച് നല്ലപോലെ കയറ്റി കൊടുക്കുക. താങ്ങ് കുത്തേണ്ടതാണെങ്കിൽ താങ്ങ് കുത്തണം. പിന്നെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന സമയമാണെങ്കിൽ നെറ്റ് കെട്ടേണ്ടതാണെങ്കിൽ, അതായത് മറ്റ് ഈ തക്കാളി അതുപോലുള്ള സാധനത്തിന് കുഴപ്പമില്ല, മറ്റ് ചീനിയൊക്കെ എന്ന് പറഞ്ഞാൽ വെയിൽ ഉണ്ടാകാൻ വാടിപ്പോവും, അങ്ങനെയുള്ളതിന് നെറ്റൊക്കെ കെട്ടി കൊടുക്കുക. പിന്നെ ഈ യുവി ഷീറ്റിൻ്റെ കീഴിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പോളിഹൗസ് പോലെ യുവി ഷീറ്റിനകത്ത്, അതിനകത്ത് അന്നേരം വേറെ ഉണ്ട്. ഈ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മൾ ജലാംശം കൂട്ടി കൊടുക്കേണ്ട വരും.
1: കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം,
0: വെള്ളം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം.
1: കാർഷിക മേഖലയിൽ സന്തോഷകരമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അത് ഗുണം ചെയ്യുന്നുണ്ടോ?
0: ഉണ്ട്.
1: കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഏറെ വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
2: കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ലബ്ബക്കടയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ തോമസ് മൂലയിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഹൈറേഞ്ച് വൃത്താന്തം. കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോട്ടയം ഒളശ സർക്കാർ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 2026-27 അധ്യയന വർഷം 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലേക്ക് ജൂൺ 30 വരെ പ്രവേശനം ലഭിക്കുന്നതാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 1-ാം ക്ലാസ്സിലേക്കും സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന കാഴ്ച പരിമിതരായ 40% മുകളിൽ കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് TC യുടെ അടിസ്ഥാനത്തിൽ അതത് ക്ലാസ്സുകളിലേക്കും പ്രവേശനം നൽകുന്നതാണ്. പഠനം, ഭക്ഷണം, വൈദ്യസഹായം, യൂണിഫോം എന്നിവ തികച്ചും സൗജന്യമാണ്. സാധാരണ സിലബസിന് പുറമെ സംഗീതം, ഉപകരണ സംഗീതം, പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ, ബ്രെയിൽ, കൈത്തൊഴിൽ, മൊബിലിറ്റി ആൻഡ് ഓറിയൻറ്റേഷൻ, ഡെയിലി ലിവിംഗ് സ്കിൽസ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നതാണ്. താല്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഹെഡ്മാസ്റ്റർ, സർക്കാർ അന്ധവിദ്യാലയം, ഒളശ PO, കോട്ടയം. 686-0014, ഫോൺ നമ്പർ 9544-11-8933. ദേവികുളം സബ് ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സബ് കളക്ടർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം SEIP D2.0 എന്ന ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഭരണകൂടത്തോടൊപ്പം നേരിട്ട് പ്രവർത്തിക്കാനും ജനോപകാരപ്രദമായ പദ്ധതികളിൽ പങ്കാളികളാകാനും സാമൂഹിക മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാനും ആഗ്രഹിക്കുന്ന ബിരുദധാരികൾക്ക് ഈ പദ്ധതി മികച്ച അവസരമാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. സാമൂഹ്യ പ്രവർത്തനം, കണ്ടന്റ് റൈറ്റിംഗ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ഗ്രാഫിക് ഡിസൈനിങ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പരിജ്ഞാനം തുടങ്ങിയ മേഖലകളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. മലയാളം അല്ലെങ്കിൽ തമിഴ് ഭാഷകളിൽ ഒന്ന് അറിയണം. 4 മാസമാണ് ഇന്റേൺഷിപ്പിൻ്റെ കാലാവധി. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ദേവികുളം സബ് കളക്ടർ സർട്ടിഫിക്കറ്റ് നൽകും. ഭരണകൂട സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അനുഭവം, വികസന പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം, സാമൂഹിക പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ അവസരങ്ങളും പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും. തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കുന്നവർ വിശദമായ ബയോഡാറ്റ, എന്തുകൊണ്ട് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന വിഷയത്തിലുള്ള കുറിപ്പ്, കൂടാതെ അടുത്ത 5, 10, 15 വർഷങ്ങളിൽ സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ എന്നിവ സഹിതം അപേക്ഷ അയക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 24. അപേക്ഷകർക്ക് ഗൂഗിൾ ഫോം വഴി ഓൺലൈനായോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം ദേവികുളം സബ് കളക്ടർ, റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ദേവികുളം PO, 685-613. ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ തൊടുപുഴ മങ്ങാട്ടുകവലിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീട്ടമ്മമാർക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുമായി 2 ആഴ്ച ദൈർഘ്യമുള്ള കുക്കറി കോഴ്സുകൾ May 18 മുതൽ ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 9446747701, ഓഫീസ് നമ്പർ 04862224601. കട്ടപ്പന ഗവൺമെൻറ് ITIയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് മെക്കാനിക്സ്, വയർമാൻ എന്നീ തസ്തികകളിലേക്കുള്ള ഓരോ ഒഴിവുകളിലേക്ക് യഥാക്രമം മുസ്ലിം, OC വിഭാഗങ്ങളിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു. മുസ്ലിം വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ ഇതര വിഭാഗത്തിലുള്ളവരെയും പരിഗണിക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം.

0: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ VD സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കെത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 26 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ VD സതീശൻ. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യ രാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3 ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി രണ്ട് കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19 ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.
4: സാഹിത്യമേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ബിന്ദു പത്മകുമാർ അവതരിപ്പിച്ച കഥകൾ, ഹരിപ്രിയ അനീഷ് അവതരിപ്പിച്ച കവിത എന്നിവ കേൾക്കാം.

0: ആദ്യം ബിന്ദു പത്മകുമാർ അവതരിപ്പിച്ച കഥ. കഥയുടെ പേര് എയ്ത് ഫുൾ മാലാഖ.
1: മഴക്കുളിർ ചൂടിയ നനുത്ത പുലരിയിൽ നഗരത്തിലെ 5-സ്റ്റാർ ഹോസ്പിറ്റലിൻ്റെ ഓർത്തോളജി OP തിരക്കിൽ ഊഴം കാത്തിരിക്കുകയാണ് വർഷ. പുറത്ത് പതിയെ കനം വെച്ചു തുടങ്ങിയിരുന്ന മഴച്ചുവടുകൾ ചടുലതയിലേക്ക് ഗതി മാറിയിരിക്കുന്നു. OP ഇന്ന് രോഗികളുടെ തിരക്ക് പതിവിലും അധികമാണ്. അത്യാധുനിക സൗകര്യങ്ങളെല്ലാമുള്ള ആ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ 4 വശത്തുമായി പടർന്നുകിടക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ അവളെ വിസ്മയിപ്പിച്ചു. വീണ്ടും വീണ്ടും പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടേയിരിക്കുന്നത് എന്തിനായിരിക്കും? അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചികിത്സാരീതികളുടെ പരീക്ഷണശാലകളായി മാറും അതെല്ലാം. ആശുപത്രി വളപ്പിൽ വെള്ളയും പിങ്കും കലർന്ന അതിമനോഹരമായ പൂക്കൾ നിറച്ച് ഒരു പേരറിയാ പൂമരം ഏകാന്ത ധ്യാനത്തിലാണ്ടു നിന്നു. ടോക്കൺ നമ്പർ 24 കയ്യിൽ മുറുകെ പിടിച്ച് വർഷ രോഗികൾക്കായുള്ള ഇരിപ്പിടത്തിലമർന്നു. ഓർത്തോളജി മേധാവി ഡോക്ടർ ഗംഗാധരൻ ഇനിയും എത്തിയിട്ടില്ല. വർഷയുടെ മിഴികൾ നാലുപാടും വെറുതെ ചുറ്റി നടന്നു. 1.5 വർഷമായി ഓരോ 3 മാസം കൂടുമ്പോഴും ഇവിടെ വന്നുപോകുന്നു. ഇവിടുത്തെ ചലനങ്ങൾ, ബഹളങ്ങൾ, ഗന്ധങ്ങൾ എല്ലാം ചിരപരിചിതമായിരിക്കുന്നു. അവളുടെ മിഴികൾ എതിർവശത്തെ ഇടനാഴിയുടെ അങ്ങേയറ്റത്തേക്ക് നീണ്ടു. വർഷ ഏതോ ഉൾപ്രേരണയിലെന്ന പോലെ കസേരയിൽ നിന്നെഴുന്നേറ്റ് വരാന്തയിലൂടെ അവിടം ലക്ഷ്യമാക്കി നടന്നു. ഗ്ലാസ് മതിലുകൾ കൊണ്ട് മൂടിയ ആ മന്ദിരം വെളിച്ചത്തിൻ്റെ ഒരു കന

0: അവൾക്ക് അനുഭവിക്കാനായില്ല. ബോധമണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ 7 ദിവസങ്ങൾ ഹോസ്പിറ്റൽ ICU കവർന്നെടുത്തിരുന്നു. എയ്ത്ത്ഫുൾ രാത്രിയും പകലും വിശ്രമമില്ലാതെ അവളെ ശുശ്രൂഷിച്ചു, ഒരമ്മ മകളെ എന്ന പോലെ. വർഷയുടെ ദേഹം തുടച്ച് ഡ്രസ്സ് മാറ്റി ഇടിവിക്കുന്ന സമയം അത്രയും അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, വർഷമാം ഡോൺ വറി ഡോൺ വറി. അവളെ കാണുമ്പോഴൊക്കെ തൻ്റെ 17-ാം വയസ്സിൽ നഷ്ടമായ സ്വന്തം അമ്മയുടെ മുഖമാണ് വർഷയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഓരോ പ്രഭാതത്തിലും എയ്ത്ത്ഫുൾ കുളിർക്കാറ്റുപോലെ ശാന്തമായി ചില്ലുവാതിൽ തുറന്നെത്തും. വർഷയുടെ ഊന്നുവടിയായി മാറി വരാന്തയിലൂടെ മെല്ലെ നടത്തും. സന്ധ്യകളിൽ അവൾ പതിയെ മണിപ്പൂരി പാട്ടുകൾ പാടിക്കേൾപ്പിക്കും. ഇമേ അച്ചൗബ അനുന്ദേ ഓ. വർഷ ആ പാട്ടുകളിലൂടെ തൻ്റെ അമ്മയുടെ സ്നേഹസാന്നിധ്യം വീണ്ടും അറിഞ്ഞു. അവളുടെ കഠിനമായ വേദനയിൽ എയ്ത്ത്ഫുളിൻ്റെ മിഴികളും നിറഞ്ഞൊഴുകും. അവൾ വർഷയുടെ മുറിവുകളിൽ പതിയെ തടവി പറയും, വർഷ മാഡം ഡോൺ വറി പ്ലീസ് സ്ലീപ്പ്, എല്ലാം ശരിയാവും. വർഷയുടെ വേദനയപ്പോൾ ആശ്വാസം കൊള്ളും. ഈ മലയാളം എവിടെ നിന്ന് പഠിച്ചു? ഒരു ദിവസം വർഷ ചോദിച്ചു. പതിയെ പുഞ്ചിരി തൂകി അവൾ മറുപടി പറഞ്ഞു, ഓ ഫ്രം മൈ പേഷ്യൻസ്, ഇവരാണ് എൻ്റെ ടീച്ചേഴ്സ്. ഇപ്പം ദാ വർഷ മാഡം നീയും. ഒരു ദിവസം എയ്ത്ത്ഫുൾ വർഷയുടെ നീണ്ടു കെട്ടുപിണഞ്ഞ മുടി ചീകിയൊതുക്കി. എൻ്റെ അമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു, വർഷ മൃദുവായി പറഞ്ഞു. എയ്ത്ത്ഫുൾ വെള്ളയുടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്നും ചെറിയൊരു ജപമാല എടുത്ത് വർഷയുടെ കയ്യിൽ വെച്ചു. മൈ മം ഗേവ് ദിസ് വൺസ്. മാഡം ഇത് സൂക്ഷിച്ചു വെക്കണേ എൻ്റെ ഓർമ്മയ്ക്കായി. ഹൃദയം പൊടിയുന്ന വേദന വർഷ അറിയാതിരിക്കാൻ വല്ലാതെ പാടുപെട്ട് എയ്ത്ത്ഫുൾ പറഞ്ഞു, മാം എൻ്റെ നാട്ടിൽ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ്. മുമ്പുണ്ടായ ഒരു ലഹളയിൽ അച്ഛൻ കൊല്ലപ്പെട്ടതിൽ പിന്നെ അമ്മ തളർന്നു വീണ് കിടപ്പിലാണ്. അമ്മയ്ക്ക് താങ്ങും തണലുമായി ചേട്ടനും അനുജത്തിയും കൂടെയുള്ള ആശ്വാസത്തിലാണ് ഞാനിവിടെ ജോലിക്ക് ചേർന്നത്. വർഷ മാം നീ എൻ്റെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കണേ പ്ലീസ്. വർഷ അവളുടെ 2 കൈകളുമെടുത്ത് തൻ്റെ മുഖത്ത് ചേർത്ത് വെച്ചു, കൈവെള്ളയിൽ അമർത്തി ചുംബിച്ചു. സ്നേഹത്തിൻ്റെ ഭാഷ കാലത്തിനും ദേശത്തിനും ദൂരത്തിനും എല്ലാം അതീതമാണെന്ന് പറയാതെ പറഞ്ഞു. ആക്സിഡൻറ്റിന് ശേഷം 1 മാസം കഴിഞ്ഞാണ് വർഷ ഡിസ്ചാർജ് ആയത്. നാളെ വീട്ടിൽ പോകാം എന്ന ഡോക്ടറുടെ വാക്കുകൾ സന്തോഷത്തിനൊപ്പം വല്ലാത്തൊരു ഹൃദയഭാരവും അവൾക്ക് സമ്മാനിച്ചു. ആ രാത്രി വർഷ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. പക്ഷേ രാവിലത്തെ ഡ്യൂട്ടി ഷിഫ്റ്റിൽ എയ്ത്ത്ഫുൾ മാത്രം എത്തിയില്ല. എന്നാൽ മുറിയിലെ മേശപ്പുറത്ത് അവളെ കാത്ത് ഒരു കുറിപ്പ് കിടന്നു. ഡിയർ വർഷ, യു ആർ സ്ട്രോങ്, കീപ് വോക്കിംഗ്, കീപ് സ്മൈലിംഗ്, ബി കൂൾ, യുവർ നേഴ്സ് എയ്ത്ത്ഫുൾ. തുളുമ്പി നിന്ന മിഴികൾ തുടച്ച് വർഷ ആ കുറിപ്പെടുത്ത് നെഞ്ചോട് ചേർത്തു. ICUവിൽ ഡ്യൂട്ടിക്ക് വന്ന പുതിയ നേഴ്സ് പറഞ്ഞു, എയ്ത്ത്ഫുൾ നാട്ടിലേക്ക് തിരികെ പോയി. മാം നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ, മണിപ്പൂരിൽ വീണ്ടും കലാപം രൂക്ഷമായി. എയ്ത്ത്ഫുളിൻ്റെ ചേട്ടനും അനിയത്തിയും മറ്റു ചില ബന്ധുക്കളും കൊല്ലപ്പെട്ടു. അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി. പോകും മുമ്പ് മാഡത്തിനെ വന്നു കാണാനും യാത്ര പറയാനും അവൾക്കാവുമായിരുന്നില്ല. വർഷ കയ്യിലെ ജപമാലയിൽ മുറുകെ പിടിച്ച് പതിയെ മന്ത്രിച്ചു, എയ്ത്ത്ഫുൾ എൻ്റെ മാലാഖെ, നീ എവിടെയായിരുന്നാലും എൻ്റെ ജീവിതത്തിൽ നിന്റെ സ്ഥാനം അമ്മയ്ക്കൊപ്പമാണ്. ഈ ജപമണികൾ ഓരോന്നിലും നിന്റെ ഹൃദയതാളത്തിനൊപ്പം എൻ്റെ പ്രാർത്ഥനയും ചേർന്നലിഞ്ഞിരിക്കുന്നു. ICUവിൻ്റെ മുമ്പിൽ നിന്നും പിന്തിരിഞ്ഞ് ഓർത്തോളജി OPയിലേക്ക് നടക്കുമ്പോൾ വർഷ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. സ്നേഹത്തിൻ്റെ അമൃത കുംഭമേന്തി അവൾ പുഞ്ചിരി തൂകി നിൽക്കുന്നു. വർഷമാം ബി കൂൾ കൂൾ. വർഷ മനസ്സിൽ മന്ത്രിച്ചു, പ്രിയപ്പെട്ട എയ്ത്ത്ഫുൾ നീ ഒരു പേരു മാത്രമല്ല, ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ഭാഷയാണ്. അമ്മയുടെ കരുതൽ നിറഞ്ഞു തൂവുന്ന കാരുണ്യക്കടൽ. മരിച്ചു മരവിച്ച മനസ്സുകളിൽ ഒരു മൃദുസ്മേരം കൊണ്ട് ജീവൻ്റെ തുടിപ്പുണർത്തുന്നവൾ നീ ചിരഞ്ജീവിയായിരിക്കട്ടെ. മഴയപ്പോൾ ആർത്തലച്ചു പെയ്ത് ശാന്തയായി മടങ്ങിയിരുന്നു. ആശുപത്രി വളപ്പിൽ ഏകാന്തധ്യാനത്തിലാണ്ട് നിന്ന പേരറിയാ പൂമരം അപ്പോൾ കരുണയുടെ പൂക്കൾ പൊഴിച്ചുകൊണ്ടിരുന്നു ജപമണികൾ പോലെ.
1: എയ്ത്ത്ഫുൾ മാലാഖ, ബിന്ദു പത്മകുമാർ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി ഹരിപ്രിയ അനീഷ് അവതരിപ്പിച്ച അക്ഷരങ്ങൾ എന്ന കവിത കേൾക്കാം.

ആണ്. അച്ഛൻ പറഞ്ഞൊരാശാസനയിൽ പോലും അക്ഷരക്കൂട്ടങ്ങൾ ശക്തിയാണ്. കൈകോർത്തു നിന്നൊരാച്ചങ്ങാതി ചൊല്ലിയ അക്ഷരവല്ലികൾ തണലാണ്. കൈകോർത്തു നിന്നൊരു ചെങ്ങാതി ചൊല്ലിയ അക്ഷരവല്ലികൾ തണലാണ്. ചരപറെ പെയ്യുന്ന മഴയിലൊളിക്കുന്ന അക്ഷരച്ചിപ്പികൾ തീർത്ഥമാണ്. ചരപറെ പെയ്യുന്ന മഴയിലൊളിക്കുന്ന അക്ഷരച്ചിപ്പികൾ തീർത്ഥമാണ്. കുറുകുറെ പ്രാവുകൾ കൊഞ്ചുന്നൊരക്ഷരം ഉള്ളിൽ കിനിയുന്ന കുളിരാണ്. മാലേയ മാരുതൻ പാടിത്തരുന്ന

0: ഹരിപ്രിയ അനീഷ് അവതരിപ്പിച്ച അക്ഷരങ്ങൾ എന്ന കവിതയെ തുടർന്ന് ബിന്ദു പത്മകുമാർ അവതരിപ്പിച്ച ഒരു കഥ കൂടി കേൾക്കാം. കഥയുടെ പേര് നിശബ്ദ സാക്ഷി.
1: രാവിന്റെ അവസാനയാമം ഉറക്കമുണരും മുമ്പേ ചന്ദ്ര തന്റെ വീടിനു മുമ്പിൽ എത്തിയിരുന്നു. മഞ്ഞിൽ കുളിച്ച് തണുത്തു നനുത്ത പുലരി കൺചിമ്മി ഉണരുന്നതേയുള്ളൂ. വടക്കേമുറ്റത്തെ ആഞ്ഞിലിച്ചോട്ടിൽ ചൂഴ്ന്നു നിന്ന മാദക ഗന്ധം നുകർന്ന് അവൾ തെല്ലുനേരം എന്തോ ഓർത്തു നിന്നു. കനത്ത നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അങ്ങകലെ നിന്ന് ഏതോ ഒരു പക്ഷിയുടെ ഒറ്റപ്പെട്ട കരച്ചിൽ മുഴങ്ങിക്കേട്ടു. വീടിന്റെ മുൻഭാഗത്ത് നീലനിറത്തിലുള്ള ടാർപോളിൻ വലിച്ചുകെട്ടിയിട്ടുണ്ട്. മുറ്റത്തിന്റെ തെക്കുവശം ഓല കെട്ടി മറച്ചിരിക്കുന്നു. അതിനുള്ളിൽ കത്തിച്ച നിലവിളക്കിന് മുമ്പിലിരുന്ന് പരികർമ്മി എന്തൊക്കെയോ ക്രിയകൾക്കുള്ള മുന്നൊരുക്കത്തിലാണ്. വീടിനുള്ളിൽ നിന്ന് ആരുടെയൊക്കെയോ ഉറക്കെയുള്ള സംസാരങ്ങൾ ചിതറി വീഴാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ വല്യമ്മാമയുടെയും ശാന്തമ്മായുടെയും ശബ്ദം ചന്ദ്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. താൻ വന്ന് മുറ്റത്ത് തന്നെ നിൽക്കുന്നത് ഇവരാരും അറിഞ്ഞില്ലേ. ഒരു തണുത്ത കാറ്റ് മൃദുവായി വാതിലിലൂടെ അകത്തു കയറി. അതിനൊപ്പം ആരും കാണാത്തൊരു വെളിച്ചമായി, ആരും കേൾക്കാത്തൊരു ശബ്ദമായി അവൾ ചന്ദ്ര. അവളുടെ കാൽപ്പാടുകൾ ശബ്ദമുണ്ടാക്കിയില്ല. പക്ഷേ ഓരോ ചുവടും വീടിന്റെ ഹൃദയതാളം ഏറ്റുവാങ്ങി. ഹാളിലെ സോഫയിലിരുന്ന് ചിന്നുമോൾ പത്രം നോക്കുന്നുണ്ട്. മോളെ, നീയും കണ്ടില്ലേ ഈ അമ്മയെ? ചന്ദ്ര അവളെ തൊടാനായി കൈനീട്ടി. കഴിയുന്നില്ല. ഇതെന്താ ആരും എന്നെ കാണാത്തത്? എന്റെ ശബ്ദം കേൾക്കാത്തതെന്താ? അവൾക്ക് കരച്ചിൽ വന്നു. പക്ഷേ അതിനുമാവുന്നില്ല. ചന്ദ്ര ചിന്നുമോളുടെ അരികിൽ ചേർന്ന് നിന്ന് അവൾ വായിക്കുന്ന പത്രത്താളിലേക്ക് നോക്കി. ഇന്ന് സഞ്ജയനം. ഞങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന സ്നേഹനിധിയായ ചന്ദ്രാനന്ദന് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകൾ. ഞങ്ങൾക്കു കൂട്ടായി മരിക്കാത്ത നിന്റെ ഓർമ്മകൾ മാത്രം എന്ന്

സന്തപ്ത കുടുംബാംഗങ്ങൾ. ദേ അമ്മമ്മേ, നോക്കിയേ, ചന്ദ്രമ്മയുടെ പടം പത്രത്തിലുണ്ടല്ലോ. ചിന്നുമോൾ ഉറക്കെ വിളിച്ചു പറയുന്നു, എവിടെ എവിടെയാ ചന്ദ്രാമ്മ, എനിക്കും കാണണം. ചന്തുമോൻ ഓടി വന്ന വഴി നിലത്ത് തട്ടിവീണ് ഉറക്കെ കരയുന്നുണ്ട്. ഓടിച്ചെന്ന് അവനെ വാരിയെടുക്കാൻ ചന്ദ്ര കൊതിച്ചു. പക്ഷേ പാദങ്ങൾ നിശ്ചലമായിരിക്കുന്നു, കൈകൾ എങ്ങും തൊടാനാവാതെ വഴുതി മാറുന്നു. തനിക്കെല്ലാം കാണാനും കേൾക്കാനും കഴിയുന്നു, പക്ഷേ മിണ്ടാനോ കരയാനോ ചിരിക്കാനോ ഒന്ന് തൊടാനോ കഴിയുന്നില്ല. ദൈവമേ, ഇതെന്താ ഇങ്ങനെ? ചന്ദ്ര നിസ്സഹായിയായി നിൽക്കെ ചിന്നുമോൾ ഓടിയെത്തി അവനെ വാരിയെടുത്തു. നെറ്റിത്തടം തടവിക്കൊടുത്ത് ആശ്വസിപ്പിച്ചു. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ച് നെറുകയിൽ ചുംബിച്ച് നെഞ്ചോട് ചേർത്തു. ഇത്ര പെട്ടെന്ന് പക്വത നേടി അമ്മയുടെ സ്ഥാനമേറ്റെടുക്കാൻ ചിന്നുമോൾക്ക് കഴിയുന്നുണ്ടല്ലോ. ചന്ദ്രയ്ക്ക് സന്തോഷമായി. ചന്തുവിനെ മടിയിലിരുത്തി ചിന്നുമോൾ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവന്റെ കുഞ്ഞിച്ചുണ്ടുകൾ അമ്മയെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അമ്മേ, എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നു. ചന്തുമോനെ പാട്ടുപാടി ഉറക്കാൻ അമ്മ എന്നാ വരിക? അവൻ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നു. എന്താ ചിന്നു മോന്റെ കരച്ചിൽ കേട്ടത്? അകത്തുനിന്നും ചന്ദ്രയുടെ അമ്മ ഇറങ്ങി വന്നു. ഒന്നുമില്ല അമ്മമ്മേ, ഇന്നത്തെ സഞ്ജയന ചടങ്ങിന്റെ വാർത്ത പത്രത്തിലുണ്ട്. അത് കാണാനായി വന്നപ്പോ അവനൊന്ന് തട്ടി വീണതാ. ആഹാ, പത്രത്തിലൊക്കെ കൊടുത്തിരുന്നോ? അകത്തുനിന്നും കുറച്ചാളുകൾ തിരക്കിട്ടിറങ്ങി വന്നു. ഈ ഫോട്ടോയുടെ അടിയിലായി എല്ലാവരുടെയും പേരുകൾ കൂടി വെക്കാമായിരുന്നു. ഇതിപ്പോ ആരാ എന്താ എന്നൊന്നുമില്ലല്ലോ. ശാന്തമായി പിറുപിറുത്തു. പൊള്ളവാക്കുകൾക്കും പ്രകടനങ്ങൾക്കുമിടയിൽ ചന്ദ്രയുടെ അമ്മ മാത്രം മകളുടെ ഫോട്ടോയിലേക്ക് നോക്കി വിതുമ്പി. എത്ര സുന്ദരിയായിരുന്നു തന്റെ മകൾ! രണ്ടു വർഷം മുമ്പത്തെ ഓണത്തിന് നാട്ടിൽ വന്നപ്പോൾ നിർബന്ധപൂർവം എല്ലാവരെയും കൂട്ടിയെടുത്ത ഫോട്ടോയിലൊന്നാണിത്. പെയ്തൊഴുകുന്ന ആ മിഴീണകൾ നോക്കി ഒന്ന് പൊട്ടിക്കരയാനാവാതെ ചന്ദ്ര ഉഴറി. അമ്മമ്മയുടെ കരച്ചിൽ കണ്ട് ചന്തുമോനും കൂടെ ചിന്നുമോളും കരയാൻ തുടങ്ങി. ചിന്നുമോൾ എന്നും അങ്ങനെയാണ്. ചന്തുവിന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അവളും കൂടെ വിതുമ്പാൻ തുടങ്ങും. ഓഹോ, ഇവിടെ ഇപ്പോ ഒരു കൂട്ടക്കരച്ചിലിന് കാര്യമെന്താ? നന്ദൻ അങ്ങോട്ട് കടന്നുവന്ന് ദേഷ്യപ്പെട്ടു. മനുഷ്യൻ ഇവിടെ നിന്ന് തിരിയാൻ നേരമില്ല. ദാ അപ്പുറത്ത് കർമ്മങ്ങൾ തുടങ്ങിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ചിന്നു, മോനെയും കൂട്ടി കുളിച്ച് ഈറനുടുത്ത് വേഗം വരാൻ നോക്ക്. ചന്ദ്ര തന്റെ നന്ദനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാവത്തിൽ നോക്കി നിന്നു. അയാൾ തുടർന്നു, ഇന്നേക്ക് 11-ാം നാൾ എല്ലാ കർമ്മങ്ങളും തീർക്കാമെന്നാ പൂജാരി പറഞ്ഞത്. 41 കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു ചടങ്ങുകൾക്കും തടസ്സമില്ലത്രേ. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ ഒരാൾ അത്യാവശ്യമാണ്. തളർന്നുകിടക്കുന്ന അമ്മയ്ക്ക് എന്തു ചെയ്യാനാവും? ചന്ദ്രയുടെ അമ്മയ്ക്ക് വയ്യാത്ത അച്ഛനെ വിട്ട് ഇവിടെ വന്ന് നിൽക്കാനാവുമോ? ഉള്ള ജോലി കളഞ്ഞ് ഞാനിവിടെ ഇരുന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഇത്രനാളത്തെ ചികിത്സ ബാങ്ക് ബാലൻസ് 0 ആക്കി. എന്തായാലും 41 കഴിഞ്ഞാലുടൻ അതങ്ങ് നടത്താം. രണ്ടാം വിവാഹമല്ലേ, ആർഭാടങ്ങളൊന്നും വേണ്ട. ചന്ദ്ര പോയിട്ട് ആണ്ട് തികയും മുമ്പേ ആഘോഷം നടത്തിയെന്ന പരാതിയും കേൾക്കണ്ടല്ലോ. രജിസ്റ്റർ ഓഫീസ് വരെ ഒന്ന് പോയി വരാം. വൈകിട്ട് ഇവിടെ ചെറിയൊരു കാപ്പിസൽക്കാരവും. അതുപോലെ വല്യമാമേ, എന്താന്ന് വെച്ചാൽ ഉചിതം പോലെ അങ്ങ് ചെയ്യ്. നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നീ തന്നാ. എന്തായാലും നന്നായി. ഈ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ഇത് തന്നെയാ നല്ലത്. അവനും തീരെ ചെറുപ്പമല്ലേ. അടക്കി പിടിച്ച സംസാരങ്ങൾ ഉൾവലിഞ്ഞു. പൊട്ടിത്തകർന്നൊരു പട്ടമായി ചന്ദ്ര ആടിയുലഞ്ഞു. മംഗലാപുരം നഴ്സിംഗ് കോളേജിൽ വെച്ച് മൊട്ടിട്ട പ്രണയം. ഇരു വീട്ടുകാരുടെയും അനുവാദത്തോടെ ആർഭാടമായ വിവാഹം. കല്യാണരാത്രിയിൽ തറവാട്ടുക്ഷേത്രത്തിലെ താമരക്കുള കൽപ്പടവുകളിൽ ചേർന്നിരുന്ന നന്ദൻ പറഞ്ഞു, ചന്ദ്ര, ഇതുപോലെ 100 ജന്മങ്ങളിലും നീ തന്നെയായിരിക്കണം എന്റെ ഇണ. ആർക്കും ഒരു കാലത്തും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, മരണത്തിനു പോലും. ചന്ദ്രയ്ക്ക് ചുറ്റും ആ വാക്കുകൾ പ്രതിധ്വനിച്ചു. ഓസ്ട്രേലിയയിൽ ഒരേ ഹോസ്പിറ്റലിൽ രണ്ടാൾക്കും ജോലിയായപ്പോൾ ജീവിതം സ്വർഗമായി. സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെച്ച് കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളുമായി. അങ്ങനെ ഒരിക്കൽ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് വഴി കാർ ഓടിച്ചു പോകവേ ഒരു വശത്തെ അറ്റമില്ലാത്ത നീലക്കടലും മറുവശത്തെ പച്ച നിറഞ്ഞ കുന്നുകളും നോക്കി നന്ദൻ പറഞ്ഞു, ചന്ദ്ര, ജീവിതം ഇത്ര സുന്ദരമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ കൂടെയുള്ളപ്പോൾ നമ്മുടെ ഈ ലോകം എന്നും ഇത്രമേൽ സുന്ദരമായിരിക്കും. അവൾ അവന്റെ കണ്ണുകളിൽ നോക്കി വേപതുവോട് ചോദിച്ചു, നമ്മൾ ഒരിക്കലും വേർപെടില്ലല്ലോ അല്ലേ? നന്ദൻ കാർ നിർത്തി അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്ത് പറഞ്ഞു, ഈ നീലക്കടൽ ഒലിച്ചുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല. ഓർമ്മകളുടെ ചിത്രങ്ങൾക്ക് ഇന്നും 7 അഴക്. ചന്തുമോന്റെ വരവിന് ശേഷമാണ് നന്ദനിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കാൻ തീരെ സമയമില്ലാതായി. ആ ഇടയ്ക്കാണ് പതിവില്ലാത്ത വിധം ഇടതുകൈക്ക് വേദന ആരംഭിച്ചത്. ചന്തുമോനെ കൊതിതീരെ ഒന്നെടുത്തിട്ടുകൂടിയില്ല. ലീവെടുത്ത് കുറച്ചുനാൾ മരുന്നും റെസ്റ്റുമായി ഒതുങ്ങി. ഹോസ്പിറ്റലിൽ ഒന്നിച്ചുണ്ട്

ആയിരുന്ന നേഴ്സ് റേച്ചൽ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകയായി. പിന്നീട് എപ്പോഴാണ് ആ ചങ്ങനാശ്ശേരിക്കാരി നന്ദന്റെ ഹൃദയത്തിൽ ചേക്കേറിയതെന്ന് അറിയാതെ പോയി. കടുത്ത വേദന കാർന്നു തിന്നുന്ന അർബുദമാണെന്ന തിരിച്ചറിവിൽ നന്ദന്റെ മുഖത്തു കണ്ടത് വല്ലാത്ത ദേഷ്യമാണ്. ആറുമാസം മുമ്പ് ജോലി രാജിവെച്ച് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോരുമ്പോൾ കടുത്ത നിരാശയും അമർഷവും കൂടിക്കലർന്ന് വിവേചിച്ചറിയാനാവാത്ത ഭാവമായിരുന്നു അയാൾക്ക്. ചികിത്സിച്ചിട്ടെന്തിനാ, വെറുതെ ബാധ്യത വരുത്താമെന്നല്ലാതെ കാശും പോകും ആളും പോകും. സന്ദർശിക്കാൻ വന്ന ബന്ധുക്കൾ ആരോ ഒരിക്കൽ നന്ദനോട് പറയുന്നത് കേട്ടിരുന്നു. വേദന സഹിക്കാനാവാതെ ചന്ദ്ര തേങ്ങിക്കരയുമ്പോൾ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അയാൾ കോണിപ്പടി കയറും. പാവം ചിന്നുമോൾ, അമ്മയ്ക്കും അപ്പയ്ക്കും ഇടയിലെ അകൽച്ച അവളെയാണല്ലോ കൂടുതൽ വേദനിപ്പിച്ചിരുന്നത്. ഒടുവിൽ വേദനയുടെ ഒറ്റത്തുരുത്തിൽ നിന്നും താൻ നിത്യനിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ ചില്ലുപെട്ടിക്കരികിൽ നെഞ്ചുപൊട്ടിക്കരഞ്ഞത് പെറ്റമ്മ മാത്രം. ചന്തുവിനെ മടിയിലിരുത്തി മുഖത്ത് വല്ലാത്ത തിരിച്ചറിവിന്റെ ഭാവം പേറി ചിന്നുവും. എങ്കിലും ഇത്ര വേഗം തന്നെ മറക്കാൻ നന്ദന് കഴിഞ്ഞുവോ? നീയില്ലാത്ത ലോകം സുന്ദരമായിരിക്കില്ലെന്നും അവിടെ ജീവിക്കാൻ ഞാനും ഉണ്ടാവില്ലെന്നും എത്രയോ രാവുകളിൽ തന്നോട് പറഞ്ഞിരുന്നു. ഈശ്വര, ഒന്ന് തേങ്ങിക്കരയാൻ കൂടി എനിക്കാവുന്നില്ലല്ലോ. ആത്മാക്കൾക്ക് ഏത് രൂപവും പ്രാപിക്കാമെന്നും ഏത് കോട്ടയിലും കടന്നു ചെല്ലാമെന്നും പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്നിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു വാക്ക് മിണ്ടാനാവാതെ ഒരു തുള്ളി കണ്ണു

0: ആണ്ടു നിന്നു. ആറടി നീളത്തിലെ ചെമ്മണ്ണിൽ ചിതറിക്കിടന്ന പനിനീർ പൂവുകൾ പെറുക്കിക്കൂട്ടുകയാണ് ചന്തുമോൻ. എന്തോ പ്രതീക്ഷിച്ചെന്ന വണ്ണം വിദൂരതയിലേക്ക് കണ്ണുനട്ട് അമ്മമ്മ ഇറയത്തിരുന്നു. ചെന്തങ്ങിന്റെ തളിരോലകളെ പുലുകി അപ്പോഴൊരു ചെറുകാറ്റ് വീശി. അമ്മയുടെ മുഖത്ത് ശാന്തമായൊരു പുഞ്ചിരി വിരിഞ്ഞു. കാറ്റപ്പോൾ ചിന്നുമോളുടെ മുടിയിഴകൾ അരുമയായി തഴുകി ചന്തുമോന്റെ പൂങ്കവിളിൽ ആർദ്രമായി ചുംബിച്ച് ശാന്തമായകുന്നു. ചെന്തങ്ങിന്റെ തളിരോലകൾ മാത്രം മെല്ലെ ഇളകിയാടി മംഗളാശംസകളോടെ.
1: ബിന്ദു പത്മകുമാർ അവതരിപ്പിച്ച കഥകൾ, ഹരിപ്രിയ അനീഷ് അവതരിപ്പിച്ച കവിത എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 പ്രക്ഷേപണം ചെയ്യുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി ഇപ്പോൾ പറയാം. ദി പൊട്ടാറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ ലോകപ്രസിദ്ധനായ ഒരു ചിത്രകാരൻ്റെ മാസ്റ്റർ പീസായി കരുതുന്ന ചിത്രമാണ്. ആരാണ് ആ ചിത്രകാരൻ? ഉത്തരം: ഡച്ച് ചിത്രകാരനായ വിൻസെൻ്റ് വാൻ ഗോഗ്. ഏപ്രിൽ 1885 ഈ ചിത്രം അദ്ദേഹം വരയ്ക്കുന്നത്. പൊട്ടാറ്റോ ഈറ്റേഴ്സ് ഒരെണ്ണം ഓയിൽ പെയിൻറ്റിങ്ങും മറ്റൊന്ന് സ്കെച്ചുമാണ്.

0: സമയം 8 മണി. ഇപ്പോൾ
1: നേർമൊഴി.
2: നേർമൊഴിയിൽ ഇന്ന് എഴുത്തുകാരനായ എം പി ലിപിൻ രാജ് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
3: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർമൊഴിയിലേക്ക് സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി എഴുത്തുകാരനായ എം പി ലിപിൻ രാജ് സാറാണ്. നമസ്കാരം സർ.
4: നമസ്കാരം
3: സാർ. ഒരു സിവിൽ സർവന്റ് കൂടിയാണ്, വളരെ തിരക്കേറിയ ഒരു ജോലിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ്, പക്ഷെ എന്നാൽ എഴുത്തിൽ വളരെ സജീവമാണ്. സാറിന്റെ ഈ ഒരു എഴുതാനുള്ള ഒരു കഴിവ് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആരാണ്? അങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് പറ്റൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഓർമ്മ സാറിനുണ്ടോ?
4: ഉണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പം കണക്കിന് മാർക്ക് വളരെ കുറവായിരുന്നു. ഈ മാർക്ക് കുറയുമ്പം സ്വാഭാവികമായിട്ടും കണക്ക് ടീച്ചറിനെ നമുക്ക് പേടിയാണ്. അപ്പൊ ക്ലാസ്സിന്റെ അവസാന ബെഞ്ചിൽ പോയിരിക്കും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ചാൽ ടീച്ചർമാർ പൊതുവെ അധികം പരിഗണന കൊടുക്കില്ല. മാത്സിന് അല്ലെങ്കിൽ ഹിന്ദിക്ക് അതും അല്ലെങ്കിൽ സയൻസിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ടീച്ചർമാർ മിടുക്കൻ എന്ന് കരുതി ഒന്നാം ബെഞ്ചിൽ ഇരുത്തത്തുള്ളൂ. റൊട്ടേഷനൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ സ്കൂളിലെ ഒരു മത്സരത്തിന്, കവിതാരചനാ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പം ഇതിൻ്റെ ഇവാലുവേറ്ററായിട്ട് അന്നത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പം ഇംഗ്ലീഷ് ടീച്ചർക്ക് എന്തോ ഒരു അസൗകര്യം ഉണ്ടായിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ഇത് കണക്ക് ടീച്ചറിനെ ഏൽപ്പിച്ചു. അപ്പം കണക്ക് ടീച്ചറിനെ ഭയന്നും പേടിച്ചിരുന്ന ഒരു ദിവസം എന്നെ കണക്ക് ടീച്ചർ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പം ടീച്ചർ എന്നെ ഒരു കവിത എടുത്ത് കാണിച്ചിട്ട് ഈ കവിത നീയാണോ എഴുതിയത്? ഞാൻ പറഞ്ഞു അതേ ടീച്ചർ. അപ്പം ടീച്ചർ ഇങ്ങനെ വിശ്വാസം വരാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ചോദിച്ചു നീ കവിത എഴുതുമോ? ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. അപ്പം ഈ കവിതയ്ക്കാണ് ഇത്തവണ ഒന്നാം സ്ഥാനം കിട്ടിയത്. അപ്പം ഞാനൊന്ന് യു പി സ്കൂളിൽ പഠിക്കും. നീ ഹൈസ്കൂളിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് തുടങ്ങണം. അപ്പം ഇവിടെ സ്കൂളിൽ അന്ന് വിദ്യാരംഗം കലാസാഹിത്യ വേദി എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഈ സാഹിത്യ മേഖലകളിലുള്ള വാസനയുള്ള കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ അതിലെ മത്സരങ്ങളിൽ പങ്കെടുത്ത് അതിനുശേഷം ഈ ടീച്ചർ തന്നെ എന്നെ ജില്ലാതല മത്സരത്തിലേക്ക് വിട്ടു. അപ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ജില്ലാതലത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ സാഹിത്യ വാസന ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ടീച്ചർ അന്ന് എൻ്റെ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഒരു പുസ്തകോത്സവം നടക്കുകയാണ്. അവിടെ നിന്ന് ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതാ പുസ്തകം വാങ്ങിയിട്ട് ആ ടീച്ചർ തിരികെ വന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്നു. അപ്പം ഒരു കണക്ക് ടീച്ചർ എങ്ങനെയാണ് ഇത്രയധികം സാഹിത്യ വാസന ഉണ്ടാവുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കഥ എഴുതി തുടങ്ങി, ബാലമാസികൾക്ക് അയച്ചു കൊടുത്തു. ബാലമാസികളെല്ലാം എനിക്ക് എല്ലാ കവിതകളും കഥകളും എല്ലാം തിരിച്ചയച്ചിട്ടുണ്ട്. ഞാൻ ഓരോ തവണയും കഥയും കവിതയും അയക്കുമ്പം തിരിച്ചയക്കാനുള്ള കവർ കൂടെ ചേർത്തയക്കും. അവസാനം ഞാനിത് മടുത്ത് എൻ്റെ പേരിനൊരു പ്രശ്നമുണ്ട്. എം പി ലിപിൻ രാജ എന്നാണ് എൻ്റെ പേര്. ഞാൻ എൻ്റെ പേര് എവിടെ അച്ചടിക്കാൻ കൊടുത്താലും ഈ പേര് തെറ്റിച്ചേ വരത്തുള്ളൂ. അപ്പം ആളുകൾ അടിച്ചു വരികയാണെങ്കിൽ ഒന്നുകിൽ ലിബിൻ എന്നടിക്കും, മലയാള ലിപി എന്നുള്ള ലിപിനാണ് എൻ്റെ അക്ഷരങ്ങൾ.

0: ലിജിൻ എന്നടിക്കും, ചിലർ രാജ എന്നതിന് പകരം രാജു എന്നടിക്കും. അപ്പം ഇങ്ങനെ ഒരു തവണ ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി. അപ്പം അന്ന് എൻ്റെ വിഷയം പ്രസംഗമായിരുന്നു, പിന്നെ കവിതാരചനയും ഉണ്ട്. അപ്പം എനിക്ക് സമ്മാനം കിട്ടി. അടുത്ത ദിവസത്തെ പത്രത്തിൽ എൻ്റെ പേരടിച്ച് വന്നത് ലിജിൻ രാജു എന്നാണ്. ഞാൻ തിരികെ വന്ന് സ്കൂളിൽ വന്നിട്ട് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും വിശ്വസിച്ചില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അപ്പോഴാണ് എൻ്റെ സ്കൂളിൽ മനസ്സിലാവുന്നത് എനിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയതെന്ന്. അപ്പം സ്കൂളിലെ മത്സരങ്ങൾ കഴിഞ്ഞ് പിന്നീട് പ്ലസ് ടുവിൽ പഠിക്കുമ്പം എനിക്ക് കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടി. കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ ആളുകൾ പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മലയാളത്തിന് എനിക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പം 100-ൽ 100 മാർക്കുണ്ട്. അത് വളരെ അപൂർവമായിരുന്നു. ആ വർഷം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പം അങ്ങനെയാണ് ഈ പത്രങ്ങളിലൂടെയൊക്കെ ആളുകൾ അറിയുന്നത്. പക്ഷേ എൻ്റെ പേരടിച്ചു വന്നത് തെറ്റായിട്ടാണ്. അപ്പോഴും ലിജിൻ രാജു എന്നാണ് പേരടിച്ചു വന്നത്. അതിനുശേഷം കോളേജിൽ വന്നപ്പോഴാണ് എനിക്ക് അങ്കണം ചെറുകഥാ പുരസ്കാരം കിട്ടി. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ 6, 7, 8 മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് എനിക്ക് ചെറുകഥയ്ക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ ഒന്നാം സ്ഥാനം കിട്ടി. അപ്പം അതിനുശേഷമാണ് പതുക്കെ ഞാൻ എഴുത്തിലേക്ക്, ദേശാഭിമാനി ഈ ആഴ്ച പതിപ്പിലാണ് ആദ്യമായിട്ട് കവിത അച്ചടിച്ച് വരുന്നത്. അതിനുശേഷം വരുന്നത് മാധ്യമത്തിലാണ്. ദെൻ മാതൃഭൂമി ബാലപംക്തിയിൽ വന്നു. അപ്പോഴാണ് എനിക്കൊരു ആത്മവിശ്വാസം വന്നത് എനിക്ക് എഴുതാൻ കഴിയുമെന്നുള്ളത്.
1: നമുക്ക് ആക്ച്വലി മലയാളത്തിൽ ഇത്രയും നല്ല രീതിയിൽ എഴുതി വരണമെങ്കിൽ, ഇപ്പൊ കവിത ആണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ വാക്കുകൾ കുറെ ഒരു എന്താ പറയാ നല്ല വായന അനിവാര്യമാണല്ലോ. പിന്നെ ഈ പറഞ്ഞ വാക്കുകൾ കിട്ടണമെങ്കിൽ കറക്റ്റ് അർത്ഥങ്ങള്, ഇപ്പം ഒരു കവിത എഴുതുകയാണെങ്കിൽ തന്നെ ആ വരികൾ കറക്റ്റായിട്ട് എഴുതണമെങ്കിലൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ആ ഒരു കഴിവ് അത്രത്തോളം വളർത്തിയെടുക്കാൻ സാധിച്ചത്?
0: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ നല്ല ലൈബ്രറി ഇല്ല. ഒരു സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്റെ നാട്ടിൻ പുറത്ത് ഒരു പേരിന് ഒരു ലൈബ്രറി ഉണ്ട്, പക്ഷെ അവിടെ കിട്ടുന്നത് മുഴുവൻ ഡിറ്റക്റ്റീവ് നോവലുകൾ, അല്ലെങ്കിൽ വനിത, ഗൃഹലക്ഷ്മി, മംഗളം, അല്ലെങ്കിൽ മനോരമ ആഴ്ചപ്പതിപ്പ്. അന്ന് ഈ ജനപ്രിയ നോവലുകളൊക്കെ അടിച്ചു വരുന്നത് ആ അത്തരം ആഴ്ചപ്പതിപ്പുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങളാണ് ആദ്യം വായിച്ചു തുടങ്ങിയത്. ആദ്യം ഞാൻ വായിക്കുന്നത് മംഗളം ആഴ്ചപ്പതിപ്പാണ്. അപ്പൊ ആളുകൾ അതിനെ പൈങ്കിളി എന്ന് അധിക്ഷേപിക്കാറുണ്ട്. പക്ഷേ നല്ല മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഉദാഹരണത്തിന് ജോസി വാഗമറ്റം, ജോയ്സി, സി വി നിർമ്മല, സുധാകർ മംഗളോദയം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എഴുതുന്ന നോവലുകളാണ് ഞാൻ ആദ്യകാലത്ത് വായിച്ചിട്ടുള്ളത്. അന്ന് ഈ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ എന്താണ് സാഹിത്യ വായന എന്ന്, ഗൗരവമുള്ള വായന എന്നൊന്നും ആരും പറഞ്ഞു തരാൻ നാട്ടിൻപുറത്ത് ആരുമില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും
1: കിട്ടുന്നു
0: വായിക്കുന്നു. തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7-ലോ 8-ലോ പഠിക്കുമ്പം ബാലരമയല്ല വായിച്ചിട്ടുള്ളത്, അതിന് പകരം ഈ ലൈബ്രറിയിൽ നിന്നുള്ള മംഗള ആഴ്ച പതിപ്പും മനോരമ ആഴ്ച പതിപ്പുമാണ് വായിച്ചത്. അപ്പൊ ഇത് വായിച്ചിട്ട് ഒരു വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ സ്കൂളിലെത്തി. അപ്പൊ ഞങ്ങളുടെ മലയാളം അധ്യാപകൻ ഞങ്ങളെ എല്ലാവരെയും എന്തൊക്കെ വായിച്ചു എന്നറിയാൻ വേണ്ടി എഴുന്നേപ്പിച്ചു നിർത്തി. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ വായിച്ചത് സതീഷ് കച്ചേരിക്കടവ് എന്ന് പറഞ്ഞ ഒരു നോവലിസ്റ്റിന് ഒരു നോവലാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് സാറ് പറഞ്ഞു, ഇതല്ല വായിക്കേണ്ടത്. യഥാർത്ഥത്തിൽ എൻ്റെ ഭാഷാശുദ്ധി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകളുടെ ഒരു സഞ്ചയം വന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ആഴ്ചപ്പതിപ്പുകൾ വായിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മളതിനെ എത്രത്തോളം പൈങ്കിളി നോവലുകളെന്നോ ഗൗരവ വായനയ്ക്ക്
1: പറ്റാത്തതെന്നോ,
0: ഇപ്പൊ പുതിയ കാലത്ത് ജെൻസി ജനറേഷൻ മുഴുവൻ വായിക്കുന്നത് അത്തരത്തിലുള്ള നോവലുകളാണ്. അവർക്ക് ഗൗരവമുള്ള വായന വേണ്ട.
1: അപ്പൊ
0: സ്വാഭാവികമായിട്ടും അന്ന് അധ്യാപകൻ എന്നെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇതല്ല വായിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹം സ്കൂളിലെ ലൈബ്രറിയിൽ കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ കുട്ടികൾക്കൊരു ലൈബ്രറിയും വേറെ ഒരു ലൈബ്രറിയും ഉണ്ട്, ഞങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ലൈബ്രറിയും കൂടിയുണ്ട്. അത് അധ്യാപകർക്ക് മാത്രം വായിക്കാവുന്ന, അവർക്കുള്ള പഠന സഹായികൾക്കുള്ള പുസ്തകങ്ങളാണ്. അവിടെ നിന്ന് അധ്യാപകൻ എനിക്ക് ഗളിവറുടെ യാത്രകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നു, റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നൊരു പുസ്തകം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതൊരു 2 ആഴ്ച സമയം എടുത്തിട്ട് വായിച്ചിട്ട് തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് റിവ്യൂ എഴുതാൻ പറഞ്ഞു. ഞാൻ 2 ദിവസം കൊണ്ട് ഈ നോവൽ മുഴുവൻ 2 വായിച്ചു, എന്നിട്ട് റിവ്യൂ എഴുതി സാറിന് കൈ കൊണ്ട് കൊടുത്തു. അപ്പോൾ സാറെന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, അത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് MTU നാല് കെട്ട് ആദ്യമായിട്ട് അദ്ദേഹമാണ് കയ്യിൽ തരുന്നത്. എനിക്ക് നാല് കെട്ട് ആദ്യം വായിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഇത് ശരിയാവില്ല, റോബിൻസൺ ക്രൂസോയും ഗളിവറുടെ യാത്രകളും അത് കുട്ടികൾക്ക് പറ്റിയ പുസ്തകമാണ്, എനിക്ക് അത്തരത്തിലുള്ള പുസ്തകം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, നീ അതൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെ അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറഞ്ഞ നോവൽ തന്നു. ഞാനിത് ഒറ്റ ഇരിപ്പിൻ്റെ വായിച്ചു. ഞാൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, സർ ഇത് ഭയങ്കര ഒരു നോവലാണ്, സുഹറയുടെയും മജീദിൻ്റെ ഒക്കെ ജീവിതം ഓർത്തിട്ട് ഭയങ്കര വിഷമം വരുന്നു. കാരണം അവസാനം കാല് നഷ്ടപ്പെട്ട ഭാഗമൊക്കെ വായിക്കുമ്പം നമുക്ക് സങ്കടം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഈ നോവല് മാത്രമേ ഇത്ര വിഷമമുള്ള നോവലുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ചിരിക്കുന്ന നോവലുകളാണ്, അത് നീ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ഈ നോവൽ തന്നു. അടുത്ത ആഴ്ച അത് വായിച്ചിട്ട് തിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹമാണ് ബാല്യകാലസഖി എഴുതിയതെന്ന് എനിക്ക്

0: വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ടിലും രണ്ട് വ്യത്യസ്തമായ ഭാഷ, മറ്റേതിലുള്ള ഒരു ഗൗരവമായ വായന അല്ല ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഈ വൈക്കം മുഹമ്മദ് ബഷീറും നിനക്ക് ഞാൻ മുമ്പ് വായിക്കാൻ തന്ന നാലുകെട്ട് എന്ന് പറയുന്ന നോവലും ഒക്കെ ഒരേ കാലഘട്ടത്തിലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പം പറഞ്ഞു, നീ ഇത് ഗൗരവമായിട്ട് വായിച്ച് വായിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ മലയാളത്തിലുള്ള നിൻ്റെ അറിവ് കൂടുകയും. അങ്ങനെ ഞാൻ ബഷീർ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം മുഴുവൻ വായിച്ചു. അതിനുശേഷം അദ്ദേഹം എനിക്ക് അസുരവിത്ത് തന്നു. നാലുകെട്ട് തള്ളിക്കളഞ്ഞ് എനിക്ക് അസുരവിത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ഇതും തീർത്തിട്ട് തിരിച്ചു ചെന്നപ്പം അദ്ദേഹം എനിക്കൊരു നോവൽ വായിക്കാൻ തന്നു, അതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. വായിച്ചിട്ട് അന്ന് രാത്രി എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ഞാൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് അടുക്കി ചെന്ന് പറഞ്ഞു, സാറ് ഇതിനകത്തെ ഭാഷ ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള ഒരു ഭാഷയല്ല. അപ്പം എന്നോട് പറഞ്ഞു, ഈ നോവലാണ് സാഹിത്യത്തെ രണ്ടായിട്ട് അടയാളപ്പെടുത്തുന്ന നോവൽ. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ ഭാഷയെ പുനർനിർമ്മിക്കേണ്ടത്. നാലുകെട്ടിൽ നിന്ന് ഇൻഡിപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നതിലേക്ക് വരുമ്പോൾ, ബാല്യകാല സഖിയിലേക്ക് വരുമ്പോൾ, അവിടെ നിന്നും ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേക്ക് വരുമ്പോൾ, അസുരവിത്തിലേക്ക് വരുമ്പോൾ, ഇതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷയാണ്. അദ്ദേഹം അതിനുശേഷം എനിക്ക് രണ്ടാം മുഴുവൻ വായിക്കാൻ തന്നു. രണ്ടാം മുഴുവൻ വായിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, നീ ഇത് മാത്രം വായിച്ചാൽ പോരാ, ഇതിൻ്റെ കൂടെ വേറെ ഒരു നോവലും കൂടെ വേണം, അത് ഇനി ഞാൻ ഉറങ്ങട്ടെ. പി കെ ബാലകൃഷ്ണൻ്റെ നോവലാണ് അത്, കർണൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോവലാണ്. ഇതും കൂടി ചേർത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ആദ്യം രണ്ടാം മുഴുവൻ വായിച്ചപ്പം എനിക്കത്ര മനസ്സിലായില്ല, കാരണം ഇതിനകത്തെ ഒരു പുരാണ ഇതിഹാസങ്ങളുടെ പശ്ചാത്തലമൊക്കെ ഉള്ളത് വായിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചു തുടങ്ങി. ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചപ്പം കർണൻ എന്ന് പറഞ്ഞ ഒറ്റ ക്യാരക്ടറാണ് അത് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി. അപ്പോൾ എനിക്കിത് ഈ രണ്ടാം മുഴുവത്തിൽ എന്താണോ നഷ്ടപ്പെട്ടത് അത് ഇനി ഞാൻ ഉറങ്ങട്ടെ കിട്ടി. അതിനുശേഷം ഞാൻ രണ്ടാം മുഴുവൻ വായിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഗൗരവമായ വായന സാഹിത്യത്തിൽ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് മനസ്സിലായത്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വായനക്കാരനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, അധ്യാപകരാവട്ടെ, അല്ലെങ്കിൽ സാധാരണ വിദ്യാർത്ഥികളാവട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ഭാഷ എത്രത്തോളം വിപുലമാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മളൊരു അറ്റം മാത്രം വായിച്ച് തിരിഞ്ഞു നടക്കുന്ന ആളുകളാണ് കൂടുതലും. ഇങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡുകളിൽ ഭാഷയെ കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനൊരു എഴുത്തുകാരനാവാൻ തീരുമാനിച്ചത്. എനിക്ക് വായനക്കാരെ എന്താണ് അവരെ സ്വാധീനിക്കുന്നതിനേക്കാൾ ഉപരി ഭാഷയെ ഒരു ചുവട് നമുക്ക് മുന്നോട്ട് നടത്താൻ കഴിഞ്ഞാൽ ഒരു പുസ്തകം എഴുതിയാൽ അതാണ്
1: ഏറ്റവും
0: സാർത്ഥകമായ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമ്മളിപ്പോ വാക്ക് അല്ലെങ്കിൽ പദസമ്പത്തുണ്ടായത് അതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളേജ് ലെവലില് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഇതിനിടയിൽ സിവിൽ സർവീസിലേക്ക് ഒരു മോഹമുണ്ടായത്?
0: സിവിൽ സർവീസ് ആഗ്രഹം മനസ്സിൽ നിറച്ചത് സത്യത്തിൽ സിനിമകളാണ്. ഞാനത് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സിനിമ, ഭരചന്ദ്രൻ ഐ പി എസ് കണ്ടിട്ടും കമ്മീഷണർ കണ്ടിട്ടും ഒക്കെയാണ് സ്റ്റൈലൊക്കെയാണ് നമ്മളെ ആദ്യം ആകർഷിക്കുന്നത്. തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ അതിലും വളരെ കൃത്യമായിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഒരച്ഛൻ എങ്ങനെയാണ് മകനെ സഹായിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നിരന്തരം സിനിമകൾ കണ്ടിട്ട് സിനിമകളിലെ ഒരു സ്വാധീനമാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. ഞാൻ ട്രിവാൻഡ്രം മാറി വെനസ് കോളേജിലാണ് പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. കാരണം കോളേജ് വരുന്ന ഫസ്റ്റ് ബാച്ചിൽ വരുന്നതിൽ ഒരു 60 പേരിൽ ഏകദേശം 30 പേരും സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നവരാണ്. അപ്പോൾ അവരവരുടെ ഡ്രീം ചോദിക്കുമ്പോൾ ഈതർ കളക്ടർ, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ
1: കമ്മീഷണർ,
0: അതുമല്ല ഇൻകം ടാക്സ് ഓഫീസർ എന്നൊക്കെയാണ് എല്ലാവരും പറയുക. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയന്നുപോയി. കാരണം ഇവർക്കിടയിൽ എങ്ങനെയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പം ഞാൻ ലൈബ്രറിയിൽ ചെന്ന് സ്ഥിരമായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പം അന്നവിടെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു ഗുണമണി സാറ്, അദ്ദേഹം അവിടുത്തെ ലൈബ്രറിയനാണ്. അപ്പം അദ്ദേഹം ഞാനിങ്ങനെ സ്ഥിരം വായിക്കുന്നത് കണ്ടപ്പം അദ്ദേഹം എനിക്ക് പുസ്തകങ്ങൾ തരാൻ തുടങ്ങി. അതായത് ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകമേ വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് 2-3 പുസ്തകങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് എനിക്ക് പെർമിഷൻ തന്നു. ഒരു ഫസ്റ്റ് ഇയർ ആയപ്പോൾ എൻ്റെ ആഗ്രഹം ഒന്ന് ശരിക്കൊന്ന് ഉറപ്പിച്ചെടുത്തു. സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് ഈ പരീക്ഷ എഴുതിയേ മതിയാവുന്നതായി. തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ തയ്യാറെടുപ്പുകൾ കുറച്ചുകൂടെ വിപുലമാക്കാൻ തുടങ്ങി. ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും ഇപ്പം ഏത് പരീക്ഷയിൽ എഴുതണം, എഴുതാനൊരു മീഡിയം വേണം. അപ്പം അത് ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആവും എൻ്റെ സബ്ജക്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററി. പക്ഷേ എന്ത് മീഡിയത്തിൽ എഴുതണം ഇതായിരുന്നു. കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ഹിസ്റ്ററിയിലും മലയാളത്തിൽ മെറ്റീരിയൽസ് അവൈലബിളാണ്. സ്വാഭാവികമായിട്ട് ഞാൻ എഴുതി തുടങ്ങി. ഒരു 3 മണിക്കൂർ സമയം വെച്ച് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മോഡൽ ടെസ്റ്റ് എഴുതി. അപ്പോൾ എഴുതി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മലയാളത്തിലാണ് കൂടുതൽ വേഗത്തിൽ പേജുകൾ എഴുതാൻ പറ്റുന്നത്. ഈ സിവിൽ സർവീസ് പരീക്ഷ എന്നത് ഒരു പേജുകളുടെ പരീക്ഷയും കൂടിയാണ്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ

0: പോയിന്റുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എഴുതുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ മലയാളത്തിൽ എനിക്ക് കൂടുതൽ പേജ്, അതായത് ഒരു മണിക്കൂറിൽ മലയാളത്തിൽ എനിക്ക് 8 പേജ് വരെ എഴുതാൻ പറ്റും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും മലയാളത്തെ അങ്ങനെ തിരഞ്ഞെടുത്തു, മലയാളത്തിൽ എഴുതി, അങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയത്ത് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞുള്ള റിസോഴ്സും പരിമിതമാണ്. പിന്നെ എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അങ്ങനത്തെ ഒക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ എടുത്ത് വായിക്കുന്ന പുസ്തകം തന്നെയാണോ ഇതിന് പഠിക്കുന്നത് പോലും നമുക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ലാത്ത. അപ്പൊ സാറിനെ ആരാണ് അത്തരത്തിൽ ഹെൽപ്പ് ചെയ്ത്?
0: ഇതൊരു പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇടപഴകുന്നത്, ഇതിനകത്ത് എത്രത്തോളം കാലം നിങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, കൺസിസ്റ്റൻസി ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റില് IPSന് യോഗ്യതയുള്ള ഒരാൾ അദ്ദേഹം എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് 5 വർഷമായിട്ട് അദ്ദേഹം സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ് തുടക്കകാലത്ത് ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇല്ല. പക്ഷെ റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഉപേക്ഷിച്ച് പോയ ആളുകളെല്ലാം അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുമ്പം സിവിൽ സർവീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, സിവിൽ സർവീസിന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ ഗ്രൂപ്പ്. അതുകൊണ്ട് എനിക്ക് വലിയ മെച്ചമുണ്ടായി. കാരണം ഒരു ചെറിയ ബുക്ക് 80 രൂപയുടെ സിവിൽ സർവീസിൻ്റെ എല്ലാ വിഷയങ്ങളിലെയും സിലബസ് അടങ്ങിയ ഒരു പുസ്തകം ഞങ്ങളുടെ ഗ്രൂപ്പിനുള്ളിൽ അവിടെ വന്ന ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നത്. അതേപോലെ ഹിന്ദു വായിക്കണം എന്നുള്ളത് അന്ന് ഹിന്ദു വായിക്കേണ്ട ഒരു വലിയൊരു കാരണമാണ്. ഇന്ന് പക്ഷേ ഹിന്ദു ഒരു കാരണമല്ല, കാരണം ഹിന്ദുവിൽ വരുന്ന വാർത്തകളും കറണ്ട് അഫേഴ്സും ഒക്കെ ഇന്ന്
1: മെറ്റീരിയലായിട്ട്
0: കമ്പയർ ചെയ്ത് എല്ലാവർക്കും കിട്ടും. അപ്പം ഈ ഹിന്ദു വായിക്കണമെന്ന് ആ ഗ്രൂപ്പിൽ വരുന്നൊരു കുട്ടിയാണ് പറയുന്നത്. വേറൊരു കുട്ടി പറഞ്ഞ് ഹിന്ദു പ്രയാസമാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചു തുടങ്ങണം, അതിനുശേഷം ഹിന്ദുവിലേക്ക് പോയാൽ മതി. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരും ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോയി. ഞങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. അതിലെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ സർവീസിലെത്തി. അതേസമയം അതിന് താഴെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിന്, ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കൂടെ കൊണ്ടുവന്നു. അതിലുള്ളവർക്കും സിവിൽ സർവീസ് കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ എന്ത് വായിക്കണം എന്ത് വായിക്കേണ്ട അത് ഞങ്ങൾ പിന്നീട് കോച്ചിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. അന്ന് ഇത്തരത്തിലുള്ള ഈ കോച്ചിങ് അക്കാഡമികൾ ഇത്രയധികം വലിയ ചാർജ് ചെയ്യുന്നൊന്നുമില്ല. അന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെ ഈ പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിരലിലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഇത്രയൊന്നും ഫീസില്ല. സിവിൽ സർവീസ് പ്രിപ്പറേഷന് യഥാർത്ഥത്തിൽ ഇത്രയധികം ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ചില നല്ല ടെസ്റ്റ് സീരീസുകൾ, ഓൺലൈനിലുള്ള മെറ്റീരിയൽ, ഇതെല്ലാം കൂടി ആയാലും നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000 തൊട്ട് ഒരു 25,000 വരെ അത്രമേ ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് ചിലവാക്കാവും. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നു, അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നു, അവരുടെ ഭക്ഷണം, എന്നിട്ട് അവർ ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച്, ഓരോ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കുന്നു. ഇപ്പൊ ഇൻഫർമേഷൻ ഓവർലോഡായി. ഇതില് യഥാർത്ഥത്തിൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കുട്ടി ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്തു വെച്ചിട്ട് ഇന്റർനെറ്റിലൂടെ കിട്ടാവുന്ന, ഇ ബുക്സിലൂടെ കിട്ടാവുന്ന, ഫ്രീ ബുക്സിലൂടെ കിട്ടാവുന്ന, ഫ്രീ മെറ്റീരിയൽസിലൂടെ കിട്ടാവുന്ന, കറണ്ട് അഫേഴ്സ് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും പത്രം വായിച്ചാൽ, പത്രം വാങ്ങി നോട്ട്സ് തയ്യാറാക്കേണ്ട യാതൊരു ആവശ്യം ഇന്നത്തെ കാലത്തിൽ. ഇന്ന് കുറച്ചുകൂടി എല്ലാവർക്കും തുറന്നു കിട്ടുന്ന ഒരു ജനാധിപത്യപരമായ ഒരു മത്സരത്തിലേക്ക് സിവിൽ സർവീസ് മാറിക്കഴിഞ്ഞു. അന്ന് ഒരു ടെസ്റ്റ് സീരീസ് എഴുതണമെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ പ്രിലിമിനറിക്ക് മുമ്പായിട്ട് ടെസ്റ്റ് സീരീസ് എഴുതാൻ ചെന്നൈയിൽ പോയിരുന്നു. ഇന്ന് ചെന്നൈയിൽ പോകണ്ട, ഇന്ന് തിരുവനന്തപുരത്ത് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അത് 200 രൂപയ്ക്ക് ഒരു ടെസ്റ്റ് സീരീസ് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത്. സോ ഇൻഫർമേഷൻ ഓവർലോഡിന് ഉള്ളിൽ കുരുങ്ങിക്കിടക്കാതെ ആവശ്യമുള്ളത് മാത്രം എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതും ഈ പുസ്തകങ്ങൾ വാങ്ങി വെക്കുന്ന പുസ്തകങ്ങളുടെ ഒരു 20% പോലും മിക്കവരും കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഒരു പുസ്തകം തുടങ്ങുമ്പോഴേക്കും അവർക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും അക്കാഡമിയുടെ നോട്ട് കിട്ടും, അപ്പം പിന്നെ ആ നോട്ട് പഠിക്കാമെന്ന് കരുതി അതിൻ്റെ പുറകെ പോക്കും. യഥാർത്ഥത്തിൽ ഈ കൺസിസ്റ്റൻസി ഇതിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ജോലിയും എടുക്കാതെ സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറഞ്ഞ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ബാങ്കിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓഫീസർ പോസ്റ്റുകൾ എഴുതി, അവിടെ നിന്നുകൊണ്ട് റിസർവ് ബാങ്ക് എഴുതി, അവിടെ നിന്നുകൊണ്ട് നബാർഡ് എഴുതി. അപ്പം ഇതിലെല്ലാം ക്ലിയർ ആയതിനിടയ്ക്ക് ഞാൻ മലയാളത്തിൽ നെറ്റും JRFഉം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലെക്ചർഷിപ്പിന് അപ്ലൈ ചെയ്തു. PSC വഴിയുള്ള മലയാളം ലെക്ചർഷിപ്പിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പല എക്സാമുകൾ എഴുതി അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജോലി എടുത്തുകൊണ്ട് ജോലിയോടൊപ്പം പഠിച്ചു തുടങ്ങിയത്. അപ്പം ഇത് എനിക്ക് UPSCയുടെ ഇൻ്റർവ്യൂ ബോർഡിന് പോയപ്പം, ഇൻ്റർവ്യൂ ബോർഡിന് നമ്മളെക്കുറിച്ച് ഒരു പ്രതിപത്തി ഉണ്ടാവാൻ ഇത് വളരെയേറെ സഹായിക്കും. കാരണം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഒരു ജോലിക്കും പോവാതെ നിങ്ങൾ പൂർണ്ണ സമയം കോച്ചിങ് എന്ന് പറഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊരു ചാൻസിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഇത്രയും കാലം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു ഉത്തരവില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും രക്ഷിതാക്കളുടെ തണലിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന് നിൽക്കുന്നു.

0: അതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു ജോലി കണ്ടെത്തി, ജോലിയിൽ കയറിയതിനു ശേഷം, കുറച്ച് സമ്പാദിച്ച ശേഷം, എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തതിന് ശേഷം, പിന്നീട് ഒരു വർഷമൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ആറുമാസം ജോലി എടുക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ, എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഫർദർ കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പൈസ വേണം. കാരണം ഈ പുസ്തകങ്ങൾ മേടിക്കണം. അന്ന് ഇന്റർനെറ്റിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ പോയിരുന്ന് ഈ പ്രിന്റ് എല്ലാം എടുക്കണം. ഒരു പ്രിന്റിന് അന്ന് 10 രൂപയാണ്. അന്നും മലയാളം നോട്ട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് മലയാളത്തിലുള്ള നോട്ട്സ് തയ്യാറാക്കി അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കണമെങ്കിൽ നല്ല ചെലവുണ്ട്.
1: പ്രിപ്പറേഷന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെയധികം കഠിനാധ്വാനത്തിലൂടെ മൊത്തം വിഷയങ്ങളും എഴുതി പാസ്സായി 224 എന്നുള്ളൊരു മികച്ച വിജയം നേടാൻ സാധിച്ചു. ഈ സർവീസിൽ പ്രവേശിച്ച ശേഷം പിന്നീട് സജീവമായിട്ട് സർവീസിനൊപ്പം തന്നെ എഴുത്തിൽ വളരെ സജീവമായി. ഇങ്ങനെയുള്ള ഒരു സർവീസിൽ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എഴുതാൻ?
0: ഞാൻ സിവിൽ സർവീസുകാരനെ എന്ന, അതൊരു എനിക്ക് ജീവിക്കാനുള്ള ഒരു ജോലിയാണ്. അതേസമയം എഴുത്താണ് എൻ്റെ ഒരു പാഷൻ. മലയാള ഭാഷയെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ, ഞാൻ ഇംഗ്ലീഷിലും എഴുതുന്നുണ്ട്. അപ്പം ഈ ഭാഷയെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്ത് എങ്ങനെ ഉണ്ടാവും? യഥാർത്ഥത്തിൽ ഞാൻ ബാങ്കിൽ ഇരുന്നപ്പോഴാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. ബാങ്കിൽ ഞാൻ ഓഫീസറായിരുന്നു. അപ്പോൾ രാവിലെ 9 മണി തൊട്ട് പലപ്പോഴും വൈകുന്നേരം 9 മണി വരെ നീണ്ടുപോകുന്ന തിരക്കേറിയ ഒരു ജോലിയാണ് ബാങ്കിങ് ജോലി. അപ്പോൾ അതിൽ നിന്ന് സിവിൽ സർവീസ് തയ്യാറെടുക്കുക എന്ന് പറയുന്നത്, സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് ശനിയാഴ്ചകളിലും ബാങ്ക് ഉണ്ട്. അപ്പം ഞായറാഴ്ച ഒറ്റ ദിവസമേ ഉള്ളൂ വായിക്കാനുള്ള ദിവസം. അപ്പം ഇത് എന്നെ സംബന്ധിച്ച് ആദ്യ സമയത്ത് ഒരു വലിയ ചലഞ്ചായിരുന്നു. സോ ഞാൻ ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 9 മണിക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 10 മണിക്കുള്ളിലെല്ലാം ഭക്ഷണം എല്ലാം കഴിച്ച് തയ്യാറെടുത്തിട്ട് 10 മണി തൊട്ട് 3 മണി വരെ ഇരുന്ന് പഠിക്കും. 3 മണിക്ക് കിടന്നിട്ട് രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കും. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഷെഡ്യൂൾ. എനിക്ക് ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷ കിട്ടിയില്ല. അന്ന് ഞാൻ കടുത്ത ഡിപ്രഷനിലായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ 10 മണി തൊട്ട് 3 മണി വരെ എന്നുള്ളൊരു സൈക്കിൾ ഉണ്ടാക്കി വെച്ചത്.
1: അതിൽ തന്നെ പാഠം ഒന്ന്, ആത്മവിശ്വാസം.
0: അതെ, അതൊരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു
1: ആ പുസ്തകം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം. അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: അത് ഞാൻ ആക്ച്വലി എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, 60 വയസ്സിന് ശേഷം ഒരു പുസ്തകം മലയാളത്തിലെ പ്രോമിനൻ്റ് ആയ രണ്ട് പബ്ലിഷർമാർ, പ്രസാധകർ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം. എൻ്റെ 23-ാമത്തെ വയസ്സിൽ മാതൃഭൂമി എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. 24-ാമത്തെ വയസ്സിൽ DC Books എൻ്റെ 2-ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹം വളരെ കുറഞ്ഞ വയസ്സിലേ നടന്നു. പക്ഷെ എന്നാലും എനിക്കൊരു നോവൽ എഴുതണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ മാർഗരീറ്റ എന്ന് പറയുന്ന ആദ്യത്തെ നോവൽ എഴുതുന്നത്. വളരെയേറെ തയ്യാറെടുപ്പുകളോടുകൂടിയാണ്, ഏകദേശം ഒരു 7-8 വർഷത്തെ പഠനത്തിന് ശേഷമാണ് മാർഗരീറ്റ എഴുതുന്നത്. ഒരു 4-5 തവണ എഡിറ്റ് ചെയ്തു. പലപ്പോഴും ഈ പുസ്തകം ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിയ അവസരങ്ങളുണ്ട്. ഫൈനൽ എഡിറ്റിൽ വരെ ഒരു ഏകദേശം ഒരു 40 പേജോളം ഞാൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ സൂക്ഷ്മമായിട്ട് എഡിറ്റിംഗ് ഒക്കെ നടത്തി ആണ് മാർഗരീറ്റ പുറത്തിറക്കുന്നത്. മാർഗരീറ്റയ്ക്ക് ആ വർഷത്തെ പത്മരാജം നോവൽ പുരസ്കാരം കിട്ടി. മാർഗരീറ്റയ്ക്ക് തന്നെ 100 നാട് ഹനീഫ് നോവൽ പുരസ്കാരം കിട്ടി. അതിനുശേഷം മാതൃഭൂമി തന്നെ ആനയും പുലിയും ഇല്ലാത്ത കഥ എന്ന് പറഞ്ഞൊരു ബാലസാഹിത്യ പുസ്തകം പ്രസിദ്ധീകരിച്ചു.
1: എങ്ങനെയാണ് ഈ ആ ഒരു ഐഡിയ പിന്നെ ഇപ്പം ഇതിലേക്ക് വന്നു?
0: ബാലസാഹിത്യത്തിൽ വരാൻ കാരണം, ഞാൻ ഈ കൊച്ചുകുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം ഇവരുടെ കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം ആനയും പുലിയും ഒക്കെ ഉള്ളതാണ്, മൃഗങ്ങളാണ് മുഴുവൻ. പക്ഷെ ഇവരുടെ കയ്യിലെ കഥകളിലെല്ലാം മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവർ വളർന്നു വന്നിട്ട് ഒരു UP സ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ചുറ്റിനുമുള്ള മൃഗങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ ഈ ആനയും പുലിയും ഇല്ലാത്ത ഒരു കഥ, ഈ കഥയിൽ മൃഗങ്ങളൊന്നും പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ നടന്ന വഴികളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂൾ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ. അതിന് മറ്റൊരു പുസ്തകം എഴുതിയ തീന്മേശക്കുറിമാനം. അത് ഈ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഏകദേശം 350 സ്ഥലങ്ങളിൽ പോയി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് പല ഭക്ഷണങ്ങൾ കഴിച്ചു. അത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് ഡിണ്ടിഗൽ ബിരിയാണി തൊട്ട് ഇവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് കഴിച്ച ഭക്ഷണങ്ങൾ വരെയുണ്ട്. അപ്പം ഇതെല്ലാം ഓരോ വിഭവങ്ങളുമായിട്ട് ചേർത്ത്, അതൊരു പാചക പുസ്തകമല്ല, മറിച്ച് ഓരോ ഭക്ഷണവും രൂപപ്പെട്ട് വന്നതിന് പിന്നിലുള്ള കഥകൾ. ഉദാഹരണത്തിന് ലക്നൗ കബാബ്, ആ കബാബ് രൂപപ്പെട്ടതിന് പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാവിന് പല്ലുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കബാബ് ചവയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റായിട്ടുള്ള മൃദുവായിട്ടുള്ള ഈ കബാബ് രൂപപ്പെട്ടത്. ഇപ്പം ഗാംഗ്ടോക്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു പുസ്തകശാലയുണ്ട്. അവിടെ പോയി പുസ്തകം വായിക്കുമ്പം അതിനോട് ചേർന്നൊരു കോഫി ഷോപ്പും ഉണ്ട്. അപ്പോൾ പുസ്തകം വായിക്കുന്നവരുടെ എണ്ണമാണ് അവിടുത്തെ കോഫികളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പല വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് തീന്മേശക്കുറിമാനം.
1: ഇതിലിപ്പം ആക്ച്വലി ഭാരത് ദർശനിലാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ പോകുമല്ലോ.
0: അതെ,
1: ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ആക്ച്വലി കുറിച്ച് വെക്കാറുണ്ടോ?
0: ഇത് എല്ലാ ദിവസവും ഞാൻ ഡയറി എഴുതാറുണ്ട്. ഈ ഡയറിയിലെ ഓരോരോ

0: അനുഭവങ്ങൾ എടുത്തിട്ടാണ് പുസ്തകങ്ങൾ എഴുതുന്നത്. വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പോകുമ്പോൾ ആസാമിലെ അനുഭവങ്ങൾ എഴുതും, പിന്നീട് അതിനകത്ത് ഭക്ഷണത്തെക്കുറിച്ചൊരു ഭാഗം കാണും. ഉദാഹരണത്തിന് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് മോമോസ്. ആദ്യമായിട്ട് കഴിച്ചത് സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ പോയി ജെ എൻ യു ക്യാമ്പസിൽ പോകുമ്പം ആണ് അവിടെ നിന്നാണ് മോമോസ് കഴിക്കുന്നത്. പിന്നീട് നോർത്ത് ഈസ്റ്റിൽ പോകുമ്പോൾ, വടക്കിഴക്ക് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ മോമോസ് വളരെ വ്യാപകമാണ്. അതിനുശേഷം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഭൂട്ടാനിൽ പോയി. ഭൂട്ടാനിൽ പോയപ്പോൾ അവിടുത്തെ മോമോസ് വ്യത്യസ്തമാണ്. അവിടെ നിന്ന് നേരെ തിരിച്ച് മുംബൈയിൽ വരുമ്പോൾ അവിടെ കിട്ടുന്ന വടാപാവും ഇറാനി ചായയും വ്യത്യസ്തമാണ്. അപ്പം ഇങ്ങനെ ഓരോന്നും നമ്മളുടെ ഡയറിയിൽ എഴുതുന്നതിനെ ബേസ് ചെയ്ത് ഇതിനകത്ത് ഭക്ഷണത്തെ കുറിച്ച് എവിടെയാണോ പരാമർശിക്കുന്നത് അതിൽ നിന്ന് ചേർത്ത് കണക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിലെ അംഗങ്ങളെ വെച്ചിട്ട് ഒരു ഒരു ഫിക്ഷൻ പോലെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതൊരു നോൺ ഫിക്ഷൻ പുസ്തകമാണ്.
1: അതുപോലെ കൗമാരക്കാരെ കുറിച്ച് അടുത്തിടെ
0: ഒരു പുസ്തകം, വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതിന്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ കൗമാരക്കാർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ ലഹരിയാവാം, സൈബർ ബുള്ളിങ് ആവാം, ട്രോൾസ് ആവാം, അവർ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ആയിരിക്കാം.
1: ഇപ്പൊ ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അവരെല്ല എല്ലാരെയും ബാധിക്കുന്നുണ്ട് വ്യാപകമായിട്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ലഹരി ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ അപ്പൊ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പഠനം നടത്താറുണ്ട്. ഇപ്പൊ
0: പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പായിട്ട് ഇത് ഏത് തരത്തിലുള്ള ഒരു ഓഡിയൻസിനാണ് ഇഷ്ടപ്പെടുക എന്നതിനെ പറ്റിയും ഒരു ജനറൽ ഓഡിയൻസിനെ വായിച്ചാൽ മനസ്സിലാവണം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് തീന്മേശ കുരിമാനം എന്ന് പറയുന്ന പുസ്തകം ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് വീട്ടമ്മമാരാണ്. അതിന് കാരണം അത് സിവിൽ സർവീസിലെ ഭക്ഷണത്തെ കുറിച്ചാണ് പുസ്തകമെങ്കിലും അതിനകത്ത് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പലരെയും ആകർഷിച്ചിട്ടുണ്ട്. ഏത് പുസ്തകം എഴുതുന്നതിന് മുമ്പേ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തും. ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും പുതിയ ഡിസി ബുക്സിന്റെ കാപ്പി കുരിപ്പ് എന്ന് പറയുന്ന പുസ്തകം, അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഇത് കൗമാരക്കാരൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം, അതേസമയം ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള കൗമാരക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള 18 അപൂർവ കാപ്പിക്കുരുക്കൾ കിട്ടുന്നതും ആ കാപ്പിക്കുരു ഉപയോഗിച്ചിട്ട് കാപ്പി ഉണ്ടാക്കിയാൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു തീം.
1: പിന്നെ ഈ എഴുതണമെന്ന് ആഗ്രഹമുള്ളവരോടായിട്ട് സാറിന് പറയാനുള്ളത് എന്താണ്?
0: ഞാൻ എന്നോട് മലയാളത്തിലെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്നോട് രണ്ട് പേരാണ് എഴുത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഉപദേശം നൽകിയിട്ട്. ഒന്ന് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ലിബിന്റെ ഈ എഴുത്തിന്റെ ശൈലി, ഞാൻ ഈ ഫയൽ നോട്ടുകൾ എഴുതുന്നത് കണ്ടിട്ടാണ്. പലപ്പോഴും ഞാൻ ചില സമയങ്ങളിൽ ഇപ്പം റിസർവേഷൻ റോസ്റ്റർ എന്ന് എഴുതുമ്പോൾ ഞാൻ ഒരു തവണ എൻ്റെ താഴെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അത് തെറ്റിച്ചെഴുതി. അപ്പം ഞാൻ അതിൻ്റെ അതിലെഴുതി റിസർവേഷൻ റോസ്റ്ററിനെ റോസ്റ്റ് ചെയ്യരുത്. അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ ഈ ഫയൽ നോട്ട് എഴുതുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നീ നല്ല പുസ്തകങ്ങൾ എഴുതണം. രണ്ട്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവിനോട് പറഞ്ഞു എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതുക, അത് നമ്മുടെ മൂർച്ച കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇനിയും ഞാൻ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ബാലപ്രസിദ്ധീകരണങ്ങൾ എനിക്ക് കവറുകൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ മാതൃഭൂമിയിലെ ബാലപംക്തിയിലൊക്കെ കഥ വരാതെ വളരെയേറെ വിഷമിച്ചിട്ടുണ്ട്. എന്നേക്കാൾ നന്നായിട്ട് അത്ര ഇല്ലാത്ത കഥകൾ വായിച്ചാൽ നമുക്ക് തോന്നുന്ന കഥകളൊക്കെ പലപ്പോഴും അച്ചടിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ കാലഘട്ടം മാറി അടുത്ത കാലഘട്ടം വരുമ്പോൾ പുസ്തകങ്ങൾ വരും. ഇപ്പം ഞാനിങ്ങനെ അവസാനം തീരുമാനിച്ചാണ് 60-ാമത്തെ വയസ്സിൽ ഇനി പബ്ലിഷ് ചെയ്യാൻ മതി. അതും ഞാൻ എൻ്റെ ആദ്യത്തെ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും ഞാനൊരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ അയക്കുന്നത്. കാരണം നിങ്ങളൊരു സിവിൽ സർവീസുകാരനായിട്ട് എഴുത്തുകാരനാവുന്നത് ഒരുപക്ഷെ ആ രീതിയിൽ ആളുകൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചേക്കും. പക്ഷേ നിങ്ങളൊരു എഴുത്തുകാരനായിട്ട് നിലനിൽക്കുമ്പോൾ ആളുകൾ ആദ്യം അറിയുന്നത് നിങ്ങളുടെ എഴുത്തിൻ്റെ കാമ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാമ്പ് തെളിയിക്കാനുള്ള പ്രവർത്തനം തുടങ്ങിക്കൊണ്ടേയിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പം എന്താണെങ്കിലും ഈ തിരക്കേറിയ ഒരു ഷെഡ്യൂളിനിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഒരുപാട് എഴുത്തിൻ്റെ അനുഭവങ്ങളും ഒപ്പം തന്നെ ജീവിതാനുഭവവും നമ്മളോട് പങ്കുവച്ചു. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് എഴുത്തുകാരനായ എം പി ലിപിൻ രാജുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
3: നേർമൊഴി സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS

ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ, ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൗർണമി, പ്രീത പീയൂസ്, വിനീത മന്നമ്മൽ, ഇ എൻ സജിത, വിനീത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജീഷ ഹരിദാസ്. നിർവഹണം ജയ സി ആർ. നിർവഹണ സഹായം ഷിബു എം, ജോസ് മച്ചാട്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 5-ാം ദിവസം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

നാളെ ഉച്ചയ്ക്ക് 2:15 ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 20-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം. രാജീവ് കുമാർ.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖല മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ് വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ UELB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് UELBs മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ

0: കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കും. എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. തുടർന്ന് അദ്ദേഹം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറി. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് കെ പി സി സി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ച അദ്ദേഹം ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും വ്യക്തമാക്കി. മുതിർന്ന സിപിഐഎം നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. സിപിഐഎം സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ്ഐആർ നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണിതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡനും നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്

0: നൽകേണ്ടത്. ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 17 പോയിന്റുകളുള്ള വിശദമായ ഒരു ചെക്ക് ലിസ്റ്റും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇടവമൊന്നായ നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കുക. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ മൊത്തവില സൂചിക പണപ്പെരുപ്പം 42 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇക്കഴിഞ്ഞ മാർച്ചിൽ 3.88% പണപ്പെരുപ്പം ഏപ്രിലിൽ 8.3% ഉയർന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പഞ്ചാബ് 14 ഓവറിൽ 4 നഷ്ടത്തിൽ 123 റൺസ് എടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399, നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ക്രൂഡ് ഓയിൽ, എൽപിജി, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ആഗ്നേയം.

0: വിദ്യാഭ്യാസ രംഗം. നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐ ജി.
1: 1969 ബ്രിട്ടനിലാണ് ആദ്യമായി തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിലാണ് 1989 സംസ്കാർ രംഗ്ടോലി എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായത്. പിന്നീടത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വത്തിൽ അത് വ്യാപിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് ഉദ്ദേശം വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കുട്ടികളിൽ ആശയവിനിമയം വർദ്ധിപ്പിക്കുക, അവരുടെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ നാടകം നമുക്ക് ഒരു മീഡിയമാക്കാൻ പറ്റും. നാടകം എന്ന് പറയുന്നത് ഒരു വിഷയമാണ്, എന്നിരിക്കെ മറ്റ് വിഷയങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പാസീവ് ലിസണറിൽ നിന്ന് ആക്റ്റീവ്, അതായത് പാസീവ് ലേണറിൽ നിന്ന് ഒരു ആക്റ്റീവ് ലേണറാക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അവരുടെ ആശയവിനിമയ കഴിവ് അല്ലെങ്കിൽ ഒരു എംപതി വളർത്തുക, അവരിൽ സംഘം ചേർന്ന് പ്രവർത്തിക്കുക, ഇമാജിനേഷൻ അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക, ഇത്തരം സംഘം ചേർന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് പെർഫോമൻസിൽ മികവുണ്ടാകുന്നു. അതേസമയം തന്നെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ നമുക്ക് മികച്ചതാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റോൾ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അനാലിസിസ്, സ്ക്രിപ്റ്റ് റീഡിംഗ്, അതിൻ്റെ സ്റ്റഡിയിൽ കൂടിയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറൈസിംഗ് ആയാലും ക്രിയേറ്റിവിറ്റി ആയാലും ഇമാജിനേഷനിലായാലും സ്റ്റുഡൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് അപ്ലൈഡ് തിയേറ്റർ എന്ന് നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പല ഏരിയകളിലും നമുക്ക് തിയേറ്ററിനെ നമുക്ക് മീഡിയമാക്കാൻ കഴിയും. പല, അതായത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, പല ഇടങ്ങളിൽ നമുക്ക് ആരോഗ്യരംഗമായാലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഏരിയകളിലായാലും ഡെവലപ്മെൻറ്റ് അർഹിക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്കൊരു തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മീഡിയം ആയിട്ട് തന്നെ നമുക്ക് സ്ട്രീറ്റ് പ്ലേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അത് എവിടെയും നമുക്കതൊരു ഒരു മീഡിയം ആക്കാൻ കഴിയുന്നതാണ്. അതൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റിനായാലും ഒരു ഒരു സംഘം ചേർന്നിട്ടുള്ള ഒരു ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ നമുക്കൊരു മാധ്യമമാക്കാവുന്ന ഒരു കാര്യമാണ്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് നാടകം എന്ന് പറയുന്നത് ഒരു മാധ്യമമാക്കുന്ന കുട്ടികളിലൊക്കെയും ഒരു ബ്രെയിൻ സ്ട്രക്ചറിൽ റീവയറിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ IQ സ്കോർ എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. അപ്പോൾ അതായത് ഇത് ഒരു ഡെസ്കിന് പിന്നിൽ വെറുതെ ഇരിക്കുകയല്ല, അധ്യാപകരുമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അവർ ഇടപെടുകയാണ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പലതരം അണ്ടർസ്റ്റാൻഡിങ്, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയാത്മകത ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എംപതി ലെവലായാലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ എങ്ങനെ നമുക്ക് നമ്മളെ കണ്ടെത്താം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നു. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ സംഭവിക്കുന്നു. പിന്നെ സാംസ്കാരികമായിട്ടുള്ള ഒരു അന്വേഷണം, അറിവ്, ഒരു ഹിസ്റ്ററിയെക്കുറിച്ചുള്ള അറിവ്, സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു അറിവ് ലഭിക്കുന്നു. ആ അറിവുകളും ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻസും ഒക്കെ കൂടി ചേർന്ന് അവരൊരു മികച്ച വ്യക്തികൾ തന്നെയാണ് ആക്കുന്നത്. ടു ഡൂ ആണ് ഡ്രാമ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിലൂടെ നമ്മൾ, അതായത് റോൾ പ്ലേ ആയാലും ഇംപ്രൊവൈസേഷൻ ആയാലും ഗെയിംസിലൂടെ ആയാലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇൻക്ലൂസിവിറ്റി, പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അല്ലെങ്കിൽ എൻക്വയറി ബേസ്ഡ് ലേണിംഗ്, ഡെവലപ്മെൻറ്റ് റുബ്രിക്സ് അല്ലെങ്കിൽ മാട്രിസസ്. അപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ പലപ്പോഴും ഇഷ്ടമല്ലാത്ത വിഷയമാകാറുണ്ട് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിലൊക്കെ തന്നെയും നമുക്ക് നാടകം നമുക്ക് അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതോടൊപ്പം സംഘം ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഈ ഓരോ ഘട്ടങ്ങളിലും ഇവർക്ക് ഈവൻ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംഘർഷങ്ങൾ

0: പോലും എങ്ങനെ കൃത്യമായിട്ട് അഭിമുഖീകരിക്കാം, അതിനെ എങ്ങനെ ഒരു സോൾവിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നു. അപ്പോൾ ഇത് ഒരു നാടകം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കലയാണ്. ആ കല എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ തന്നെ അവർ വളരെ എംപത്തറ്റിക്കായി മാറുന്നു. അവരുടെ അക്കാഡമിക് ബ്രില്യൻസിനോടൊപ്പം അവർ ഒരു മികച്ച വ്യക്തികളായി തന്നെയാണ് അവർ മാറുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിലായാലും കോളേജ് തലത്തിലായാലും നാടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അത് നാടകം എന്ന് പറയുന്ന വിഷയം ആസ് ഇറ്റ് ഈസ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുവാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുമാത്രമല്ല വ്യക്തിപരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഈ ഒരു ഫങ്ഷണൽ സ്കിൽസ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതൊക്കെയും അതുപോലും നമുക്ക് വേണമെങ്കിൽ, അതായത് ആൺകുട്ടികൾക്ക് ടാബു ആയിട്ട് കരുതപ്പെടുന്ന ഈ ഡൊമസ്റ്റിക് ജോബ്സ് ഉണ്ട്, അതൊക്കെ പോലും നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനും നമുക്ക് നാടകം എന്ന് പറയുന്ന ഒരു മാധ്യമമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഈ ഒരു സോഷ്യൽ ഒരു സ്ട്രക്ചറിൽ ഒഴിവാക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ആ ടാബു എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്കൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ഹെൽത്തി ഒരു സൊസൈറ്റി നമുക്ക് രൂപപ്പെടുത്താൻ ഈ വിഷയത്തിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലായാലും നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യയിലുണ്ട് നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്, നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് സാമൂഹികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും വേറൊരു തരം അനുഭവം കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഒന്നുകിൽ ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മുന്നിൽ അവർ വളരെ പാസീവായിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവം ഒന്നുമില്ലാതെ കഴിയുന്ന കുറേ ദിനങ്ങളെ നമുക്ക് കുറച്ചും കൂടി ക്രിയാത്മകമാക്കാൻ പറ്റും. അവർക്ക് വളരെ സജീവമായിട്ട് ആ ദിവസങ്ങളിൽ മറ്റാൾക്കാരുമായിട്ട് ഇടപെടാനും അവരുടെ പലതരം കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നോവലുകൾ എടുക്കാം, അല്ലെങ്കിൽ കഥകളെടുക്കാം, കവിതകളെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു സോഷ്യൽ സ്റ്റഡീസിലെ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സയൻറ്റിഫിക് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈവൻ ഒരു മാത്തമാറ്റിക്കൽ പ്രോജക്റ്റ് വരെയും വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു സംഘം ചേർന്ന് നമുക്കതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനും ആദ്യം ആശയമുണ്ടാക്കുക, പിന്നെ അതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക, അത് റോൾ പ്ലേയിലൂടെ അതിനെ ഒരു ഒരു സ്റ്റേജ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കേൾക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതിനേക്കാളും ഒക്കെ നമുക്ക് അനുഭവിച്ച് നമുക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമെന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. അത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ നോവൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ നോവൽ ചരിത്രമായാലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ കഥാചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ തകഴിയുടെ കഥകൾ അല്ലെങ്കിൽ എം ടിയുടെ കഥകൾ രണ്ടാമൂഴം പോലെയുള്ള അങ്ങനെ ഓരോ നമുക്കതിന് അകത്ത് നമ്മളെ സ്പർശിക്കുന്ന അപ്പോൾ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് അതിലെ ഓരോ ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആസ് ഇറ്റ് ഇസ് നാടകങ്ങൾ ആസ് വേണം എന്നില്ല, പക്ഷെ നമുക്ക് പാഠ്യപദ്ധതിയിലുള്ള കഥകളായാലും കവിതകളായാലും അത് എങ്ങനെ നമുക്ക് ദൃശ്യവത്കരിക്കാം, എങ്ങനെ നമുക്കതൊരു ഒരു സംഘം ചേർന്ന് ഒരു ദൃശ്യ ശ്രാവ്യ രൂപമാക്കി നമുക്കത് മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് അതിലൂടെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം തന്നെയായിരിക്കും അവർ നടത്തുന്നത്. അതിൻ്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും അത് എപ്പോഴും എല്ലാ കാലത്തും അവരിൽ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കും. ഈ ഒരു പാഠ്യപദ്ധതിയിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയതിനു ശേഷം നമുക്ക് പലതരത്തിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും അങ്ങനെ മറ്റിടങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് അറിയാനും മറ്റു ഭാഷകളുമായിട്ടും ഒക്കെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കൾച്ചറൽ ഒരു എക്സ്ചേഞ്ച് സാധ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാവലും കൂടി നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത്തരം ഒരു ക്രിയേറ്റീവ് എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലോകത്ത് ചുരുങ്ങാതെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ മറ്റ് വേറൊരു തരം കൾച്ചറിനെ മനസ്സിലാക്കാനും ഇപ്പം നമുക്ക് മണിപ്പൂരിലും അസാമിലും അവിടെയൊക്കെയുള്ള ഒരു തിയേറ്റർ സംസ്കാരം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ കൾച്ചറൽ ഹെറിറ്റേജ് മനസ്സിലാക്കാനും എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ പാസീവായിട്ടുള്ള ഒരു റീൽ വാച്ചിങ്ങിൽ നിന്ന് അവരെ കുറച്ചും കൂടി ഒരു ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്ന സമൂഹത്തെ മനസ്സിലാക്കുന്ന ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള കുറേ വ്യക്തികളാക്കി നമുക്ക് മാറ്റാൻ കഴിയും.
1: നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം

0: ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐജി.
1: സപ്ത സഹോദരിമാർ.
0: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
1: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തു കൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ്, 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കാറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

0: ಹೃದಯ.
1: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
2: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി, അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
3: നീ എന്തു പറഞ്ഞു?
2: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
3: ഇന്നോ?
2: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
3: മധു, ഞാൻ വരാം, വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ, ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
2: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
3: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
2: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
3: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
2: നമുക്ക് പോവാന്നേ ഹൃദയ.
3: ഹലോ ഹലോ മോനെ, ബിൽ.
4: മധു, ഒരിത്തിരി നേരം നീ പാറുന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
2: ഷോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമെ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
4: സാരമില്ല, ചെല്ല്, എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
3: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വെക്കാറുണ്ട്.
4: നല്ലതല്ലേ. ഹൃദയനിപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ, കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
3: അത് അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറേ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
4: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
3: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലൊരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെൻസ് ആണ്, വളകിലുക്കങ്ങൾ. പിന്നെ
4: പിന്നെ
3: പിന്നെ
4: ഹൃദയൻ, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
3: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
4: അത് മാത്രമേ ഉള്ളൂ, മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
3: ഐ'm സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈയിടെയായി ഉറങ്ങാൻ കിടന്നാൽ ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആകുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
4: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലെ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
3: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
4: ഓഹോ,
3: ഞാൻ ഉഴപ്പുന്നുവെന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
4: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ അങ്ങനെയല്ലേ ചൊല്ല്.
0: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? ടി ഡി എസ് ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
3: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ.
0: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസല്ലേ. ഇനി തൻ്റെ ടേബിളിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്
3: സാർ? ഞാനത്
0: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എൻ്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
3: ഒരു വർഷമായിട്ടില്ല.
0: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലത്തെ തൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
3: സാർ?
0: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
3: ശരി സാർ.
0: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ വൺ മിസ്റ്റർ ആനന്ദരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിൽ ഇരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേം ഡേറ്റ് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം.
3: സാർ അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
3: ഐ വിൽ ട്രൈ സാർ.

ജ്ഞാനമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റു സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോൾ എന്താ പറയുക, പണ്ടൊരു പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ കുടമുല്ലപ്പൂവിനും മലയാളിപ്പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വെക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയും ഒക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കേ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പം അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോൾ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടേത് അപ്പാർട്ട്മെന്റ്സ്, സർവീസ് ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി, ഒരൊന്നര ഒറ്റ. ശ്രദ്ധയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോയിരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങ റൊമ്പ കുടുത്തു വെച്ചു വന്നാനേ സമയൽ എന്ന സമയൽ തീർന്നു കേട്ടോ, അത്ര അറിയൂ.
0: നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാണുമായിരിക്കും. അതൊക്കെ ഒരു കാലം. എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
1: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സാർ?
0: കനകം. മുഴുവൻ പേര് കനകസുന്ദരമ്പാൾ.
1: ഓ
0: ആ സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോത് അവർ നല്ല ആംഗ്രാളിൽ നിനച്ച് നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വർറേൻ. സുമ്മാ പേസതല്ലേ, നേരടിയാകത്താൻ അങ്കവര പോരേൻ. ഇപ്പോൾ എന്നെ വേണം ഉനക്ക്? ഞാന് അങ്ക വര വേണം, അവളെ വരാനേ. വർറേൻ, കണ്ടിപ്പാ വർറേൻ. പുഷ്പാക്ക അവിടെ ചൊല്ലിടുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാച്ച്.
1: എന്തു പറ്റി സാർ?
0: നത്തിങ്, അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
1: സാറിന്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
0: ഏയ് എടോ ഹൃദയൻ,
1: ഓ
0: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ?
1: അയ്യോ,
0: പാലക്കാട്ടേക്ക്?
1: ഞാനോ?
0: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിൽ കൊണ്ടിടൂ. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടിയിട്ട് പോരാം. എന്ത് പറയുന്നു, നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോകല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
0: ഹൃദയ നല്ല തിരക്കാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
3: സാറ് എത്ര കാലമായി? അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: എന്നാടാ ഇത്, എന്നെ കോലം ഇത്. റുംബ നാളായിടിച്ച് ഇങ്ങനെ പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്? ആ
0: അതൊന്നുമില്ല മാമാ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയെടുത്തിട്ട്.
4: ഫോണിൽ പേശുമ്പോൾ എപ്പോമേ നീ ഇത് താൻ ചൊല്ലത്. ആട്ടെ പോട്ടു. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയ?
0: ഇല്ല മാമാ, ഞാൻ വരുമ്പഴിത്താൻ.
4: ഓഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
0: എന്നാച്ച് മാമാ, കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
4: ഇല്ല കണ്ണ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതലേ നീ ഒന്ന് സെയ് അങ്ങെ പോയി. കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോഴും ഓം പതി താൻ കേക്കറാൾ. മറക്കാൻ ഇനി അങ്ങ് പോണം കണ്ണ.
0: ശരി മാമാ.
4: ശരി വരട്ടുമാ.
1: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?

0: അത് തന്നെയാണ് എൻ്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി. ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ് അതാ എൻ്റെ മഠം.
1: വലിയ വീടാണല്ലോ സാറിൻ്റെ. അവിടെ ഇപ്പോൾ
0: എൻ്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും
1: ഓ
0: അവരുടെ കുട്ടികളും അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറേ പേർ പുറത്താണ്. ഞാൻ ഈ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി അതവരൊഴിവാക്കി വച്ചിരിക്കും. അതൊരു സമാധാനം.
1: ഭാഗ്യമാണ് സാറിൻ്റെ. ഇതുപോലൊരു ഫാമിലി പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്താ സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
0: അതൊക്കെ പറയാൻ നിന്നാൽ പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങൾ. എല്ലാം പോയിപ്പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
2: എന്നെ
0: തെരിയല്ലോ അനക്ക്. ഞാൻ അനന്തനാമനാക്കും.
2: എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളേ, കോഫി പോട്ട് ദോ വന്നിട്ടേ. അയ്യയ്യോ, ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
0: കോഫി ആകത്തുവേ, ചക്കര കൊഞ്ചം പോതും.
2: ശരി, യാരിത് ഉങ്ങളുടെ ഫ്രണ്ട് ആകും?
0: ആമാ, പേര് ഹൃദയനാഥൻ.
2: ഇതാ പറേ, മല്ലി. ഓ മല്ലിക.
3: ഓ അമ്മ.
2: മല്ലി, നമ്മ പെരിയപ്പ വന്നിട്ടേ.
3: അയ്യോ മുരുക,
2: നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ലവ ക്ലീൻ പണിയെടുക്ക. കിട്ടിയാ?
3: ആ അമ്മ.
0: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങൾ. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ. പുതിയവർക്ക് അത്രക്കില്ല. കാലമേറെ കഴിഞ്ഞില്ലേ
1: സാർ. വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
0: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിൻ്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
2: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാം.
0: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ. ഗ്രേറ്റ്.
1: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
0: യെസ്, കുടിക്ക. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
1: ഓ,
0: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. ആ എന്നാൽ പിന്നെ വേഗം ആവട്ടെ. താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
1: ഓക്കെ സാർ.
0: അന്നത്തെ കാലത്ത്, അതായത് സി ഐയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രെ. മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
1: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
0: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
1: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റുമോ?
0: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത് തന്നെയായാലും.
4: ഡേയ് അനന്തു, തലൈവാ.
0: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനെ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
4: എത്ര കാലമാശരാ, നീ എങ്കെ ഇപ്പോ എന്നെ വേല പണ്ട? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ. അനന്തു മുതുക്കനായിട്ടേടാ, എന്നെ കോല ഇത്. താത്താവ് കൂടെ ഇത്ര നനച്ചതേ ഇല്ലയേ. ഒരു മാതിരി ആയിട്ടേടാ നീ.
0: പോടാ പൈറ്റക്കാരാ.
4: ഇത് ആരാവും? ഉൻ ഫ്രണ്ടാ? പേരെന്നാ?
1: ഹൃദയൻ, ഹൃദയനാഥൻ.
4: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട. നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ ആത്തല വന്ന് ടിഫൻ സാപ്പിട്ട് താ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പുഴിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
0: നോ നോ രാഘവ, ഇനി ഒരു തടവാകലാം.
4: നോ നോ നോ നോ നോ, ഇത്തന കാലത്തക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട
0: മാട്ടേ. ശരി വരാൻ രാഘവ. ബട്ട് ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങേ ഇരിക്കരുതല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
4: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ. അവൻ തനിയാ പോയി പാക്കട്ടും, എല്ലാം പാത്ത് അതക്കപ്പുറം അനന്തനെ കോൾ പണ്ണു. നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
1: ഓ
4: വരട്ടുമാ രാസാ.
1: ഓക്കെ ദെൻ സർ, ഞാൻ വിളിക്കാം.
2: ഹൃദയ, ഹൃദയനാഥനല്ലേ?
5: അതെ, എന്നെ അറിയോ?
2: പിന്നെ അറിയോ, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.
1: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
0: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
1: ഏയ് നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
0: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
1: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ല പൂക്കൾ ചൂടി, കനകാംബരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
0: പേര് ചോദിച്ചോ?
1: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
0: എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
1: ആ
0: അതെ. വീട് എവിടെയാന്ന് ചോദിച്ചോ?
1: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവർ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തുപറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: അത് അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല, വിളിക്കാം. മധു വെക്ക്. സാർ സാർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ, വയ്യ. ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം, ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാർട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം വയ്യല്ലോ. ഇപ്പോൾ ഒന്ന് അവിടം വരെ പോവാൻ തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.

0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്, എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്ത് എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പിയെന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സാർ. ഇവിടെ ആരുമില്ലേ?
2: യാരിത്?
0: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ് കനകസുന്ദരാമ്പാളെ, സോറി പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
0: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
0: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്തന ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തുലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി
2: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ.

0: പാട്ടി. യ്യോ, പാവൻ തൂങ്ങിയാച്ച്.
1: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാർ തന്നയച്ചതല്ലേ.
0: കവലപ്പട വേണ അണ്ണ, ഇങ്ക നാണിരിക്കല്ലേ, സ്വീറ്റ്സ് താനേ, എനിക്ക് രൊമ്പ പിടിക്കും. ഒരു നിമിഷം അണ്ണന് കോഫി പോട്ടിട്ട് വരേ.
1: അയ്യോ, ഒന്നും വേണ്ട തന്നെ.
0: അത് ശരിയല്ല അണ്ണ, നിങ്ങ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതോ വന്നിട്ടേ.
1: ഓ ഓ, ആയിക്കോട്ടെ.
2: വന്നിട്ടിയാടാ അനന്തൻ, വന്നിട്ടിയാടാ.
1: ഇല്ല, വന്നിട്ടില്ലമ്മ, സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും, പട്ടിയമ്മയെ കാണാ.
2: വരുന്നു നാൻ നനക്കലേ ഡാ, മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തൊക്കെ വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്കുറതക്ക് എതുക്കു വരുവാൾ, തുലച്ച് നാൻ അവനുടെ എല്ലാച്ചിയുടെയും വാഴ്ക ഇന്ത കയ്യാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തുണ്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ. ആനാ, എന്ത സഭിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്, എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും. തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
1: ധന, ധനലക്ഷ്മി.
0: എന്നെ പാട്ടിയത് അഴാതെ, യാരെന്ന് നനച്ചിട്ടിയത്, യാര് എന്നെ ഒന്നും തെരിയാവേ, എന്റെ വിഷയത്തെ പറ്റി പേശ്രത്. കാപ്പി വേണമോ പാട്ടി?
2: വേണ, ഒന്നും വേണ.
0: നിമ്മതിയ തൂങ്ക പാട്ടിമാ, നാൻ ഇങ്ങ ഇരിക്കല്ലേ, തൂങ്ക, തൂങ്കുമാ. അണ്ണ, കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ, വാങ്ങോ. സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാമേ റെഡി പണി വെച്ചിരിക്ക, അങ്ങ് ഇരുന്ന് കോഫി
1: സാപ്പിടലാം.
0: കോഫി സാപ്പിടണ.
1: അല്ല, ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
0: ഓ, നാ അപ്പുറമാ സാപ്പിടേ.
1: ഒന്ന് ചോദിച്ചോട്ടെ?
0: സൊല്ലണ്ണ.
1: ഈ പാഠ്യം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
0: അത് വന്ന് ഒരു പഴയ പെരിയ കഥ ചൊല്ലവന്താ, കൊഞ്ചം ടൈം ആകും അണ്ണ.
1: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം, അതിലെ ഒരു അംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല, മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
0: അന്നേക്ക് അനന്തപ്പ

0: ഡിട്ടായിലെന്ത് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും.
1: ഓ,
0: അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ രൊമ്പ സന്തോഷമായിരുന്നാ. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങ എല്ലാം സുത്തിയിട്ടേ ഇരുന്നാ. അനന്തപ്പ വരുമ്പോൾ കൊടുക്കുന്നതുക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പത്താ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന് നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ചധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധന, ഓ ധന, ധനലക്ഷ്മി.
3: ധന സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
2: ഓ സരി സരി, നാം മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴെ വീന്തിരിച്ച്. കൊഞ്ചം പാത്ത് താൻ വരണിയാ.
3: ശരി പാട്ടി.
2: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവന് പാത്ത് വരെ. മുത്തേ, സാമ്പാറ് വരവെ കൊട്ടി ഇഡലി ഒരു 5 നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ച നേരം കൂടെ ആകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
3: ആ പാട്ടി.
2: സുബു, ഡാ സുബു.
4: ആ പാട്ടി.
2: ഇങ്ങനെ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
4: സരി പാട്ടി.
2: അനന്താ കണ്ണാ.
5: ആ പാട്ടി.
2: എന്റെ രാസ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്.
5: ആ പാട്ടി.
2: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
5: ആമാ പാട്ടി, ഇന്ന് കാലയിൽ ട്രെയിനിലാ വന്ന്.
2: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
5: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മുങ്കളുടെയും ആശീർവാദം താനേ.
2: എല്ലാം നിജം. എപ്പോവുമേ അവർ ഉൻ കൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്തേ, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കരെ കൊഞ്ച പോതണ്ടിയാ.
3: ശരി പാട്ടി.
2: അനന്താ കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
5: സൊല്ലു പാട്ടി.
2: മുൻപ് സ്വന്നത് താനെ, എന്നാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ യജമാന സമ്മതം താനെ. ചൊല്ലടാ കണ്ണാ.
5: എന്നാ പാട്ടി, ഇന്ത മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ ഒന്നും മറ്റും താൻ സൊല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുതാ, പോതുമാ.
2: പാട്ടിയമ്മ
3: വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ അത് ചക്ക.
4: ലാച്ചി അങ്ങനെ കോഫി കൊണ്ടു വരുമ്പോ കാലയിൽ തന്നെ വാർപ്പിൽ ഇരിക്കുന്ന സൂടാന നെയ്യിൽ തമിഴ്ന്ന് കയ്യെ കുത്താൻ വീണ്ടത്.
5: ഓ കടവുളേ,
2: എന്നോട് അവസരം ഞാൻ അപ്പോവേ ചൊന്നതില്ലയാ. പാത്ത് പോണം, പാത്ത് പോകണം.
5: സുബു, കൊഞ്ഞ് തേൻ കൊണ്ടുവാടാ, ഒരു മുഴു സേലയും. അയ്യോ, അറിവ് കേട്ടവനെ ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണ വേണമാ. അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതുക്ക് ഒരു സേല വേണം. നമ്മ കയ്യാൽ അവളെ പിടിക്ക മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ
4: ആണ്. സോറി
5: സോറി. പോ സേതു, സേതു, ദാ അഴാതടാ, കവലപ്പെടാതെ. ആ ഇരിക്കല്ലേ സേതു.
6: മരങ്ങളും നീരെ
5: കൊണ്ടിരിക്കുന്നു.

0: ഞാനെല്ലാം പാത്തുക്കലാട്ടിയ ഒന്നും വരപ്പുറകുന്നില്ലേ ഉനക്ക്? ഞാനിരിക്കില്ലേ.
1: തലവറുക്കുന്നുണ്ട്.

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പ?
1: ഓ,
0: എങ്ങളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയക്കാരനായിരുന്ന അമ്മ പോന്നതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനക സുന്ദരാമ്പാൾ പാട്ടി. ഞങ്ങളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ, ദോ പാത്തിട്ട് വരണ.
3: കനകമ്മാ, അമ്മാ, യാരോ ഇങ്ങ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാണേ. യാരനീ എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങേ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറീടാ ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കെ? എപ്പഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാ. അപ്പോ ഉന്നെ ഇങ്ങേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ളത് ക്ലോസ് പണിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് ആണ്. തിരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോൾ, എൻ്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങ ഇരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മട്ടുന്താ വന്ന് ഉനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ, കൂപ്പിടു.
3: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കും പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടായിരുന്നേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് ഞാൻ താൻ. തെരുമാ ഉനക്ക്?
1: ആ, എനിക്ക് എങ്ങനെ അറിയാം.
5: എന്നെ സുബു, ഇങ്ക എന്നെ പ്രശ്ന? കാഞ്ചിനി എങ്കടാ?
3: കാഞ്ചി വാഷിംഗ് ഇറക്ക്, ഇങ്ക പ്രശ്ന ഒന്നുമില്ലേ.
6: എന്നെ മാമ എന്നാ ഇങ്ക കലാട്ടാ?
3: അതെല്ലാം ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് പാക്കില്ലയാ? ആണാ, ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ. അണ്ണൻ ചൊല്ലിവിട്ടതെന്നും പറഞ്ഞു. ആ, ഓക്കെ ഓക്കെ. അപ്പടിയാ? ഓഹോ, ആമാ ആമാ, ശരി ശരി. ഇപ്പോ താൻ പുരിഞ്ഞത്, നാളെ കാലയിൽ തന്നെ. ഏ, ആ ശരി ശരി, അപ്പടിയാവട്ടുമേ.

0: മന്ദിച്ചിരുന്നു തമ്പി.
1: ഏയ് സാരമില്ല ബാലസുബ്രഹ്മണ്യം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നും അല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: ശരി, പോയിട്ട് വാങ്ക.
3: ശരി.
1: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
2: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി, ഉനക്ക് യാരി ഇങ്ങ മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
1: എന്നാൽ
0: ആ ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാ.
1: ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
0: മീനാ ഇപ്പൊ ചൊന്ന മാതിരി യാര് മല്ലികപ്പൂ ചൂടി ഇങ്ക വന്നേ? എനിക്ക് അതല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാര് ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനി ഒരു വേള പയ്യൻ ചൊന്നത് ആ ഞാനൊക്കെ തരും.
3: പെരിയപ്പാ, കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ?
4: പുഷ്പ കൊഞ്ഞം കഴിഞ്ഞാണ്.
5: അമ്മാ, വാൻ വന്നിരിച്ചേ, പോയിട്ട് വരേ.
3: ഓ ശരി, പാത്ത് പോണടിയാ.
5: ഡാ വെങ്കി, അങ്ങ നില്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
6: അക്ക എടുത്തിട്ട് വാ.
4: പിന്നെ അവിടെയൊക്കെ തിരിഞ്ഞിട്ട് അവളെ കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ താന സിസ്റ്റത്തില് ട്രാക്ക് 15 എന്ന് പ്ലേ ചെയ്യേ.
1: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ. ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ച് പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
4: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
1: ഏ
4: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
1: സർ എന്താ പറയുന്നത്?
4: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കുമോ? ഓ
1: സർ, എന്താ സർ?
4: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ദാ ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
1: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
4: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
1: അപ്പോ ഞാൻ കണ്ടതൊക്കെ
4: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്രം തെളിഞ്ഞു മാന്യമായ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും.
1: എൻ്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറേ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ, ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച്, ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ എന്റെ സേതു പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തൻ്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തൻ്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലു മൂക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എൻ്റെ സേതുവിൻ്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തൻ്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത് മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: സാർ, എനിക്കൊന്ന് കിടക്കണം.
0: എന്റെ പറ്റി ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: നോ നോ സാർ, ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സാർ, തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ച തണ്ണി എടുത്തിട്ട് വാ. കിടക്കൂ ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ ഉണ്ട്.
2: ആ പുള്ളിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വരുതല്ലോ. ഒന്നും
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ് മധു? ആ ഫോൺ ഇങ്ങെടുക്ക്.
3: ഇനിയിപ്പോൾ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയാലും ഈ മുരട്ട സ്വഭാവം വിടരുത് കേട്ടോ. ഇവിടെ ഫോൺ അലൗഡ് അല്ല.
4: ഓ,
3: മിണ്ടാതെ.

0: കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
1: ഹലോ, മോർണിംഗ്.
2: ആ മോർണിംഗ്.
1: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാം
0: കേട്ടോ. അപ്പൊ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
1: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
2: ആ നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ് സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിങ് ആയിരുന്നു, അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
0: അമ്മയും കുഞ്ഞോളും ഇങ്ങ് വന്നിട്ട് പോരെ.
2: ആ നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
0: പിടിക്കട്ടെ.
2: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
0: ഓ പിന്നെ വലിയ വിറ്റായിരിക്കും. അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
3: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാം നായേ വീട്ടിൽ ചെയ്വേ. നീങ്ക വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
0: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
3: തെരിയോ അമ്മ?
0: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
3: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും കിട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ ഉന്നെ പാത്താ ഏൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളോട് പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
0: അവരിപ്പോ
3: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച്. ഏറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
2: ഇതെന്താ ഇവിടെ നല്ല നെയ്യിൻ്റെ വാസന? അതും നല്ല നറുനെയ്യിൻ്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
0: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണി സഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. ലാഭമാണ്, ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
2: ആ ഡോറടയ്ക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ നോക്കട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവളെങ്ങനെയിരുന്നു അത്?
0: ഒരൽപ്പം തടിച്ച് വെളുത്തിട്ട് മുടിയിലെ കുടമുല്ലപ്പൂക്കളും കനകാംബരവും ചൂടി മൂക്കുത്തിയിട്ട് മൂക്കിൻ്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
2: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
0: 150. എന്തു പറ്റി ഹൃദയ?
2: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
0: ഞാൻ കൊടുത്തതാ.
2: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോൾ അവളത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
0: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലിയാക്കുന്നത്?
2: ഹലോ,
4: ഹൃദയനാഥനല്ലേ?
2: അതെ, ആരാണ്? എന്ത് പറ്റി? എന്താ
4: അന്നേക്ക് വന്നിടിച്ച് അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവൻ പോയിട്ടാണ്. ഞാൻ തലവര് പോയിട്ടാണ് തമ്പി. നിറയെ വേല ഇരിക്ക്. ഫ്യൂണൽ വെച്ചാൽ സ്വന്തല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തിരിയില്ലയാ, അവങ്ങളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണർ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളേ.
0: എന്താണ്, എന്താ പറ്റിയേ ഹൃദയാ? പറയാ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
2: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
0: എന്താ?
2: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
0: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം
2: ഒന്നും
0: വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
2: അത് വന്നോളും. നീ ഇവിടെ ഇരിക്കെ എൻ്റെ അടുത്ത്, എൻ്റെ കാവലും ഏറ്റെടുത്ത്.

0: ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
1: ഏ വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ, വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
2: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്ത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണിയമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ ഷിബു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഹൃദയരാഗങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ആരംഭിക്കുന്നു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളോട് ആവശ്യപ്പെട്ട ഈ ഇഷ്ടഗാന പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ MB ബിജു. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുരിക്കാശ്ശേരിയിൽ നിന്നും ബ്ലസ്സി മനോജാണ്. ഓളങ്ങൾ എന്ന സിനിമയിലെ തുമ്പി വാ തുമ്പക്കുടത്തിൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ? ഇഷ്ടഗാനം കേൾപ്പിക്കാം. S. ജാനകി പാടിയ ഈ ഗാനം ONV കുറുപ്പൻ്റെ രചന, ഇളയരാജയുടേതാണ് സംഗീതം.

ഈ സന്ദേശം ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം എന്ന ശ്രോതാവിൻ്റെതാണ്. ഇന്ന് 20-ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന വളാഞ്ചേരി കൊടുമുടിയിലെ ചിത്ര ശ്രീനിവാസൻ എന്നിവർക്ക് ആശംസകൾ നേരുന്നു. ഇന്ന് ഹൃദയരാഗങ്ങളുടെയും ആശംസകൾ ഇരുവർക്കും നേരുന്നു. ഇഷ്ടഗാനം ആയിരപ്പറ നേതൃത്വത്തിലെ യാത്രയായി എന്നാരംഭിക്കുന്ന ഗാനമാണ്. ഈ ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സന്ദേശം. തീർച്ചയായും ഇരുവർക്കും വെഡിങ് ആനിവേഴ്സറി ആശംസിച്ചുകൊണ്ടുള്ള ഈ ഗാനം കേൾപ്പിക്കാം. കാവാല നാരായണപണിക്കർ എഴുതി, രവീന്ദ്രൻ ഈണമിട്ട ഈ ഗാനം യേശുദാസും ബി അരുന്ധതിയും ചേർന്ന് പാടിയത്.

ഇനി ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ച ശ്രോതാവിൻ്റെ പേര് ഇർഫാൻ കല്ലാച്ചിയാണ്. കണ്ണീർ കായലിലേതോ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാനാണ് അദ്ദേഹം സന്ദേശം അയച്ചിട്ടുള്ളത്. റാംജിറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഈ ഗാനം സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫുകൾക്ക് വേണ്ടി, അദ്ദേഹം ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫുകൾക്ക് വേണ്ടിയാണ്. സുജ, അനിത, ജിഷി, ബിന്ദു, മജീഷ, വത്സല, നിഷ, ഇത്രയും പേർക്ക് വേണ്ടിയാണ് ഈ ഗാനം അദ്ദേഹം കേൾക്കാൻ കാത്തിരിക്കുന്നത്. കാവാലം നാരായണ പണിക്കരുടെ വരികൾ രവീന്ദ്രൻ്റെ ആണ്. ക്ഷമിക്കണം, ബിച്ചു തിരുമലയുടെ വരികൾ എസ് ബാലകൃഷ്ണൻ ഇണവിട്ടത്.

ഹായ് ഹൃദയരാഗമേ, നമസ്കാരം. ഇന്ന് എൻ്റെ ഉമ്മച്ചി സെബീനയുടെ പിറന്നാളാണ്. ഉമ്മച്ചിക്ക് വേണ്ടി പാവക്കൂത്ത് നേതൃത്വത്തിലെ കാമിനി മുല്ലകൾ കാതോർത്തു നിന്നു ഈ ഗാനം കേൾപ്പിച്ചു കൊടുക്കാമോ? സന്ദേശം അയച്ചിരിക്കുന്നത് സുനേന മതിലകമാണ്. സെബീന മതിലകത്തിന് ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഈ ഗാനത്തിൻ്റെ രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ, പാടിയത് കെ എസ് ചിത്രയാണ്. ഇഷ്ടഗാനം കേട്ടോളൂ.

ഇനി ഇസാ ചേരാനല്ലൂരിൻ്റെ ഇഷ്ടഗാനമാണ് ഹായ് ഹൃദയരാഗമേ. മേഘസന്ദേശം എന്ന ചിത്രത്തിലെ മഴനിലാവിൻ്റെ ചിറകുകളിൽ കുളിരായി വരുമോ, ഈ പാട്ട് വെച്ച് തരുമോ, ഇസയുടെ ഇഷ്ടഗാനം കേട്ടുള്ളൂ. ഈ ഗാനവും കെ എസ് ചിത്ര പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

ഇനി ഗിരീഷ് ചിറ്റണ്ടയുടെ ഇഷ്ടഗാനമാണ് ഹായ് ഹൃദയരാഗമേ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഗാനം ആവശ്യപ്പെടുന്നത്. ഇന്ന് കേൾക്കേണ്ട ഗാനം ദർശനം എന്ന സിനിമയിലെ പേരാറ്റിൻ കരയിലേക്കൊരു തീർത്ഥയാത്ര എന്ന ഗാനമാണ്. ഈ ഗാനം കേൾപ്പിക്കുമോ? യേശുദാസ് നയിച്ചതാണ് ഈ ഗാനം. വയലാർ എഴുതി, ദേവരാജൻ ഈണമിട്ടത്. ഗാനം കേട്ടോളൂ.

ഇന്നത്തെ പരിപാടിയിൽ അവസാനമായി വി എം രാജ്മോഹൻ ചൗറത്ത് കുംഭകത്തിൻ്റെ ഇഷ്ടഗാനമാണ് ചില്ല നേത്രത്തിലെ പോക്കുവയിൽ പൊന്നുരുകിപ്പുഴയിൽ വീണു എന്ന ഗാനമാണ് അദ്ദേഹം കേൾക്കാൻ കാത്തിരിക്കുന്നത്. യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി ഗ്രൂപ്പിൻ്റെ വരികൾക്ക് ഇണ നൽകിയത് എം ബി ശ്രീനിവാസൻ.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി പൂർണ്ണമാവുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ